പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 21-ന്റെ ചോരഞ്ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1904 ജൂലൈ 21, ട്രാൻസ് സൈബീരിയൻ റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. 1904 ജൂലൈ 21, മനുഷ്യത്വത്തെ ഉണർത്തുക, മനുഷ്യത്വത്തെ സ്നേഹിക്കുക, മനുഷ്യത്വത്തെ ബഹുമാനിക്കുക, അതാണ് എന്റെ സാഹിത്യം, അതുതന്നെയാണ് എന്റെ ജീവിതവും എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ വിപ്ലവകാരിയായ സാഹിത്യനായകൻ പി കേശവദേവ് ജന്മം കൊണ്ടിരിക്കുന്നു. 1954 ജൂലൈ 21 ജനീവ പ്രഖ്യാപനം നടക്കുന്നു. 1969 ജൂലൈ 21 മാനവരാശി കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ലോക സൗഭാഗ്യങ്ങളുടെ മുന്തിരിച്ചാർ നിറച്ച പാനപാത്രം ചുണ്ടോടടുപ്പിക്കുമ്പോൾ അത് തട്ടിത്തെറിപ്പിക്കുക, പിന്നീട് മാറി നിന്ന് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുക എന്നത് വിധിയുടെ വിനോദമായി കണ്ടിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾക്കറിയാം അതൊന്നും വിധിയല്ല, അശ്രദ്ധ കൊണ്ടോ അലസത കൊണ്ടോ ശേഷിക്കുറവ് കൊണ്ടോ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതെല്ലാം. ജീവിതത്തിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ ആലസ്യം കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതിരിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ ഉപാധിയാണ് വിധി. മഹാഭാരതത്തിൽ ഏതാണ്ട് ഏറ്റവും ഒടുവിൽ ദുര്യോധനൻ വിധിയെ പഴിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നല്ല കുതിരകളിൽ സഞ്ചരിച്ചു, വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിച്ചു, ഏക സഹോദരിയായ ദുശളയെ പൊന്നുപോലെ നോക്കി, പ്രജകൾക്ക് നല്ലത് ചെയ്തു, എന്നിട്ടും എനിക്ക് ഈ ദുർഗതി വന്നല്ലോ. വിധിയെ വെല്ലുവിളിക്കാൻ ആർക്കാണ് സാധിക്കുക? സമന്ത പഞ്ചക തീർത്ഥത്തിനരികിൽ തുടച്ചതഞ്ഞ് എണീറ്റിരിക്കാൻ പോലുമാകാതെ കിടന്ന് കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞ വാക്കുകളാണിവ. എന്നാൽ നോക്കൂ, പഴയതെല്ലാം അയാൾ മറക്കുന്നു. പകുതി രാജ്യം പാണ്ഡവർക്ക് കൊടുക്കാൻ മടി കാണിച്ചത്, സൂചി കുത്താൻ ഇടം കൊടുക്കില്ലെന്ന് വാശി പിടിച്ചത്, അതെല്ലാം അയാൾ മറക്കുകയാണ്. സമവായ ചർച്ചയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അയാൾ തയ്യാറായിരുന്നില്ല. അയാളാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കിവച്ചത്, അതിന്റെ ഭവിഷ്യത്തിൽ കിടന്ന് വിലപിച്ചിട്ട് വിധിയെ പഴിച്ചിട്ട് എന്ത് കാര്യം? മനുഷ്യന്റെ ജീവിതത്തെ മനുഷ്യനാണ് വിധിക്കുന്നത്, അല്ലാതൊരു വിധി ആർക്കുമില്ല തന്നെ. അശ്രദ്ധ ദുരന്തമുണ്ടാക്കും, അലസത പരാജയങ്ങളുണ്ടാക്കും, പദ്ധതിയില്ലാത്ത കാര്യങ്ങൾ അവതാളത്തിലാകും, കണക്കുകൂട്ടലില്ലാത്ത പണം നഷ്ടപ്പെട്ടു പോകും. നോക്കൂ, എല്ലാവർക്കും ജീവിതത്തിലൊരു വിജയമുണ്ടാകും. ആ വിജയത്തെ നിലനിർത്താൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. പിന്നെ പഴയകാലത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും നിസ്സഹായരായിരുന്നു. അതിനെ അവർ വിധിയെന്ന് വിളിച്ചു. വൃദ്ധന് വിവാഹം കഴിച്ചു കൊടുക്കുക, വിധവയായി മരണം വരെ ജീവിക്കേണ്ടതായി വരിക, മദ്യപാന രോഗിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക, അയാളുടെ തല്ലും പീഡനങ്ങളും സഹിച്ച് ജീവിക്കേണ്ടതായി വരിക തുടങ്ങിയ കഷ്ടതകൾ അവർക്കുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനെ അവർ വിധിയെന്ന് പറഞ്ഞു. നെടുവീർപ്പിട്ടു. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ച് അവർ സ്വതന്ത്രരാണ്. സഹിച്ചും പൊറുത്തും കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട ഒരു ആവശ്യവുമില്ല. ജീവിതത്തെ നിർണയിക്കുന്നത് വിധിയല്ല, അവരവരാണ് ജീവിതത്തെ വ്യാഖ്യാനിക്കേണ്ടതും വിശദീകരിക്കേണ്ടതും. ഇതാണ് എന്റെ വിധി എന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടിയാൽ എന്തു ചെയ്യാനാകും? അതുകൊണ്ട് വിധി എന്ന് പറയുന്നൊരു സംഗതിയില്ല എന്ന് കരുതുക. ജീവിതത്തെ നേർക്കുനേരെ നിന്ന് അഭിമുഖീകരിക്കുക. എക്സ്റ്റേണലായ ഘടകങ്ങളാണോ, അതായത് പുറമേയുള്ള ഘടകങ്ങളാണോ, അതോ ഒരാളിന്റെ ഉള്ളിലെ ഘടകങ്ങളാണോ ഒരാളെ നിയന്ത്രിക്കുന്നത് എന്നതാണ് കാര്യം. ചിലർ കരുതുന്നത് അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനം പുറമേയുള്ള ശക്തികളാണെന്ന്, ചിലർ കരുതുന്നത് അവരുടെ വിജയത്തിന്റെ അടിസ്ഥാനം അവർ തന്നെയാണെന്ന്. ബാഹ്യശക്തികളാണ് തങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് വിധിയിൽ വിശ്വസിക്കുന്നത്. വിധി എന്നൊന്നില്ല, അതുകൊണ്ട് തന്നെ വിധി വിളയാട്ടവുമില്ല, വിധി വിനോദവുമില്ല. മനുഷ്യന്റെ അധ്വാനമാണ്.

0: വലുത്. അതേക്കാൾ വലിയ യാഥാർത്ഥ്യം വേറെയില്ല.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര, പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

കഴിഞ്ഞ നൂറ്റാണ്ടിലെ എന്നല്ല, വരും നൂറ്റാണ്ടുകളിലെ പോലും അതീവ ശ്രദ്ധേയനായ ഒരു തത്വശാസ്ത്രജ്ഞനായിരുന്നു ജിദ്ദു കൃഷ്ണമൂർത്തി. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ആശയങ്ങളാണ് ജീവിതത്തെ തിരിച്ചറിയാൻ തന്നെ കെൽപ്പുള്ളവനാക്കിയതെന്ന് ബ്രൂസ്ലി തന്റെ ആത്മകഥയിൽ പറയുന്നു. വളരെ വിനയാനന്ദനായിരുന്നു, അത്രയും താഴ്മയോടെയാണ് അദ്ദേഹം ഒപ്പമുള്ളവരോട് സംസാരിക്കുമായിരുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, നോക്കൂ, ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങളിത് മുഖവിലേക്കെടുക്കരുത്. എന്ത് കേട്ടാലും നിങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് പരിശോധിച്ച് പരീക്ഷിച്ച് ബോധ്യമാകുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി. അത് ആ അറിവ് നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വന്തമാണ്, സ്വന്തം വെളിച്ചമാണ്. ഞാൻ പറയുന്നതിനെയൊക്കെ അപ്രകാരമേ സ്വീകരിക്കാവൂ. എന്റെ ചിന്തയെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമോ? ഒരു കണ്ണാടി പോലെ, നിങ്ങളുടെ സ്വന്തം മുഖം നോക്കാൻ ഒരു കണ്ണാടി ഉപയോഗിക്കുന്നത് പോലെ, നിങ്ങളിലെ നിങ്ങളെ കാണാൻ, ആന്തരികതയെ കാണാൻ ഒരു കണ്ണാടി പോലെ, അങ്ങനെ വേണം നിങ്ങൾ എന്റെ ചിന്തയെ ഉപയോഗിക്കാൻ. മുഖം നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടിയെ മറക്കുന്നത് പോലെ എന്നെയും മറക്കുക. മുഖത്തുള്ള പൊട്ടും പൊടിയും ഒക്കെ എടുത്തു കളയാൻ നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നു. അതേത് കമ്പനിയുടേതാണെന്നോ എവിടെ ഉണ്ടാക്കിയതാണെന്നോ നമ്മൾ ഓർക്കാറേയില്ല. നോക്കുന്ന ആളിനെ അതേപോലെ പ്രതിഫലിപ്പിക്കുവാനാകുന്നുവെങ്കിൽ അത് ആരുണ്ടാക്കിയാലും നല്ല കണ്ണാടിയാണ്. അതുപോലെ മനുഷ്യജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളെ, പെരുമാറ്റത്തിന്റെയും ഭാവത്തിന്റെയും സങ്കീർണ തലങ്ങൾക്കിടയിൽ നിന്ന് യഥാർത്ഥ നമ്മളെ കാണിച്ചു തരുന്ന കണ്ണാടികളാണ് സുഹൃത്തുക്കൾ. കേട്ടിട്ടില്ലേ, ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട. പല പുസ്തകങ്ങളും മനുഷ്യന്റെ ആന്തരിക സത്തയെ കാണിച്ചു തരുന്ന കണ്ണാടികളാണ്. കണ്ണാടിയിൽ പൊടി പുരണ്ടാൽ അത് ഉടഞ്ഞു പോയാൽ കാഴ്ചകൾ മങ്ങുകയും മുറിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ വികാരങ്ങളുടെ പൊടികൾ കൊണ്ട് മനസ്സിന്റെ കണ്ണാടിയും മൂടിപ്പോകാതെ നോക്കണം. അങ്ങനെ വന്നാൽ ശരിയായ പ്രതിബിംബങ്ങളെ കാട്ടാൻ കണ്ണാടിക്ക് കഴിയാതെ വരും. പൊടി മൂടാതെ നോക്കിയാൽ കണ്ണാടി നന്നായി പ്രതിബിംബിക്കും.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പൽ ആക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ക്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസേ ഡെൽജേവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
0: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കൂടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കിൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കൌൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
0: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. 1 നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,00,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200ലധികം ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകിട ബയോഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർത്ഥാടകർ ആദ്യ ഗഡുവായ 1,52,300 രൂപ അടുത്ത മാസം 10 അടയ്ക്കണമെന്നും കമ്മിറ്റി അറിയിച്ചു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. രാവിലെ പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ എംഎൽഎമാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തുനിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലേക്ക് നയിക്കാൻ ഗ്രന്ഥശാലകൾക്ക് സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചീമേനിയിൽ ആണവ നിലയം പണിയാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ലെന്നും അത്തരം ആലോചനയുമായി മുന്നോട്ടു പോകില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആണവ നിലയം പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് പ്രദേശത്തെ എംപിയും എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാല്യുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. ഉറക്ക ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചത് പോലെ, കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ. പ്രണയിനി, നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ. ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ഓടക്കുഴൽ അവാർഡിനെ കുറിച്ച് കേൾക്കാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. 1968 മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. കവിക്ക് ലഭിച്ച ജ്ഞാനവീടെ സമ്മാന തുകയിൽ നിന്ന് 25,000 രൂപ നിക്ഷേപിച്ച് കൊച്ചിയിൽ സ്ഥാപിച്ച സംഘടനയാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഓരോ വർഷവും മികച്ച സാഹിത്യകൃതിക്ക് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. 1968 മുതൽ തന്നെ ഈ പുരസ്കാരം നൽകി തുടങ്ങി. NV കൃഷ്ണവാര്യരായിരുന്നു ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ. 1,000 രൂപയും പ്രശസ്തി പത്രവുമായിരുന്നു ആദ്യകാലത്ത് നൽകിയിരുന്നത്. 1991 മുതൽ 3,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടേതായ മലയാളത്തിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ സാഹിത്യ അവാർഡ് ഓടക്കുഴൽ അവാർഡാണ്. തുടങ്ങിയ കാലത്ത് ഏറ്റവുമധികം തുക നൽകിയിരുന്ന ആദ്യ മലയാള അവാർഡും ഇതുതന്നെയായിരുന്നു. നാരായണീയത്തിന് തമിഴ് വിവർത്തനം നിർവഹിച്ച ബാലകവി രാമനാണ് ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് 2 ഓടക്കുഴൽ പുരസ്കാരം. 3 ഓടക്കുഴൽ പുരസ്കാരം 1970 ലഭിച്ചത് ഖസാക്കിന്റെ ഇതിഹാസത്തിനായിരുന്നു. വൈലോപ്പള്ളി, എൻ കൃഷ്ണപിള്ള, അക്കിത്തം, കെ സുരേന്ദ്രൻ, ലളിതാംബിക അന്തർജനം, എം ലീലാവതി, പി ഭാസ്കരൻ, വിലാസിനി, സുഗതകുമാരി, വിഷ്ണുനാരായണൻ നമ്പൂതിരി, ജി കുമാരപിള്ള, എൻ കക്കാട്, യൂസഫലി കേച്ചേരി, ONV, MT, ടി പത്മനാഭൻ, ആനന്ദ്, അയ്യപ്പ പണിക്കർ, സി രാധാകൃഷ്ണൻ, KG ശങ്കരപ്പിള്ള, ശ്രീകുമാരൻ തമ്പി എന്നു തുടങ്ങി നിരവധി എഴുത്തുകാർക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. 2023 PN ഗോപികൃഷ്ണനായിരുന്നു ഓടക്കുഴൽ അവാർഡ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തി തന്റെ ഏത് കൃതിയാണോ പ്രധാനമായും ജ്ഞാനപീഠത്തിന് പരാമർശിക്കപ്പെട്ടത്, ആ കൃതിയുടെ പേരിൽ ഒരു സാഹിത്യ പുരസ്കാരം നൽകുന്നത് ഒരുപക്ഷെ ഇവിടെ മാത്രമായിരിക്കണം, നമ്മുടെ മലയാളത്തിൽ മാത്രമായിരിക്കണം. ഇനിയും എത്രയോ കൃതികൾ അതിനായി കാത്തിരിക്കുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

ശ്വേതാവ് കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികെ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർസ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെ പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കളം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

ഗുലാമലി പാടുമ്പോൾ പിൻഭിത്തിയിലാരു തൂക്കിയതാണി കലണ്ടർ.

ശ്രീഹരി ശരന്നദി നദിയിൽ ബിംബിക്കയാണാദിമനിശാമുഖം ഉദയാസ്തമയങ്ങൾ ഷഡ്ജൈവതങ്ങളാം ഗഗനമഹാരാഗം ശ്രുതിയോ പുരാതന ജനജീവിതത്തിൻ്റെ ഹരിതാരുണജ്വാല

ഗാനശാലയും ദഹിക്കുന്നു, ജ്വാലയിൽ ദഹിപ്പീല കലണ്ടർ, ജ്വാലയിൽ ദഹിപ്പീല കലണ്ടർ, കലണ്ടറിൽ കാപ്പിരി ചോരച്ചെണ്ട കൊട്ടുന്ന കൊലനിലം, കാട്ടുരാത്രിയിൽ ആദിവാസിതൻ കനലാട്ടം, ദേവദാരുവിൻ കുരിശേന്തിയ നിരാലംബജ്ഞാതികൾ.

സഹസ്രദിന ചക്രചാരിയായി നെറ്റിക്കണ്ണിൽ ജ്വലിക്കുമാപൽ ദ്യുതിയോടെ ലോഹന്ധഗർഭശ്രേണി നിറയെ ശവങ്ങളെ വഹിച്ച് നദികൾ തുരങ്കങ്ങൾ നാടുകൾ നഗരങ്ങൾ മൃണ്മയ ശതാബ്ദങ്ങൾ ഭാഷകൾ സംസ്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിലെത്തി. മസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസിഡോണിയൻ വിപ്ലവകാരി ഗോസെ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചർപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി UPI ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ UPI ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: Hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India SICOM ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60 സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70 സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഒരു കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
0: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി ഫൈവസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 23-ആയി. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. August 1 ലോകമാന്യ തിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന്റെ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. സ്ത്രീകൾ ബഹിരാകാശത്തേക്ക് പോകുന്നു, സർവകലാശാലകൾ നയിക്കുന്നു, കോടതികളിൽ വിധി പ്രസ്താവിക്കുന്നു, വലിയ വലിയ കമ്പനികളുടെ അമരത്തിരിക്കുന്നു, രാഷ്ട്രീയം മുതൽ ശാസ്ത്രം വരെ എല്ലാ മേഖലകളിലും തങ്ങളുടെ സാന്നിധ്യം ശക്തമായി അറിയിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഓരോ ദിവസവും വേദികളിൽ പ്രസംഗങ്ങൾ നടക്കുന്നു. സോഷ്യൽ മീഡിയ നിറയെ സ്ത്രീകളുടെ വിജയകഥകളാണ്. ഇതൊക്കെ കാണുമ്പോൾ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് തോന്നാം. പക്ഷേ ഈ വേദികളിൽ നിന്നിറങ്ങി ഒരു സാധാരണ വീട്ടിലേക്ക് ഒന്ന് കയറി ചെന്നാൽ മറ്റൊരു യാഥാർത്ഥ്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അവിടെ അടുക്കളയിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടാകും. രാവിലെ 5 മണിക്ക് തുടങ്ങിയ അവളുടെ ജോലി രാത്രി 10 മണി കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടുണ്ടാവില്ല. വീട്ടിലെ എല്ലാവരുടെയും ആരോഗ്യത്തെക്കുറിച്ച് അവൾക്ക് ആശങ്കയുണ്ട്. കുട്ടിക്ക് ജലദോഷം വന്നാൽ അവൾ ഉറങ്ങാതെ നോക്കും. ഭർത്താവിന് ഷുഗറോ പ്രഷറോ ഉണ്ടെങ്കിൽ മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. പ്രായമായ മാതാപിതാക്കളുടെ ആശുപത്രി പരിശോധനകൾ ഓർമ്മിപ്പിക്കും. എന്നാൽ ഇത്രയും പേരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓടി നടന്ന് അന്വേഷിക്കുന്ന ആ സ്ത്രീ അവസാനമായി സ്വന്തം ആരോഗ്യം പരിശോധിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ പലർക്കും ഓർമ്മ പോലും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം.

സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും പ്രസവകാലത്തോ അല്ലെങ്കിൽ വലിയൊരു ശസ്ത്രക്രിയ ആവശ്യമായി വരുമ്പോഴോ മാത്രമാണ്. അതിനിടയിലുള്ള 20-30 വർഷങ്ങൾ അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുടുംബവും സമൂഹവും അധികം ശ്രദ്ധിക്കാറില്ല. 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരം പതുക്കെ മറ്റൊരു ജീവിതഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹോർമോണുകളുടെ സ്വാഭാവിക മാറ്റങ്ങൾ തുടങ്ങുന്നു. ആർത്തവ വിരാമത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. ഈ ഘട്ടത്തിൽ ശരീരവും മനസ്സും ഒരുപോലെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നു. പല സ്ത്രീകൾക്കും വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടുന്നു. ചിലർക്ക് രാത്രിയിൽ ഉറക്കം ശരിയാകില്ല. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ചിലർക്ക് വിഷാദം അനുഭവപ്പെടും. ചിലർക്ക് ശരീരമാസകലം വേദനയായിരിക്കും. പലർക്കും മുട്ടുവേദനയും നടുവേദനയും തുടങ്ങും. തൈറോയിഡ് രോഗങ്ങൾ, രക്തക്കുറവ്, അസ്ഥികളുടെ ബലക്കുറവ്, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, സന്ധിവാതം, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. എന്നാൽ ഈ ലക്ഷണങ്ങളിൽ പലതും അവർ രോഗമായി പോലും കണക്കാക്കുന്നില്ല. ഇതൊക്കെ പ്രായമാകുമ്പോൾ വരുന്നതല്ലേ, സ്ത്രീകളായാൽ ഇതൊക്കെ സഹിക്കണം, 2 ദിവസം കഴിഞ്ഞാൽ മാറിക്കോളൂ, ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് അവർ സ്വന്തം വേദനയെ നിസ്സാരവൽക്കരിക്കുന്നു. അതിന് മറ്റൊരു കാരണവുമുണ്ട്. വീട്ടിൽ അസുഖപ്പെടാൻ പോലും സ്ത്രീകൾക്ക് പലപ്പോഴും അനുവാദമില്ല. അവർ കിടപ്പിലായാൽ ആ വീടിന്റെ താളം തന്നെ തെറ്റും. ഭക്ഷണമുണ്ടാക്കാൻ ആരുമില്ല. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. വീട്ടിലെ ചെറിയ കാര്യങ്ങൾ പോലും മുന്നോട്ടു പോകാതെ വരും. അതുകൊണ്ട് പല സ്ത്രീകളും അസുഖം മറച്ചുവെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പഠിച്ചവരാണ്. ഇതാണ് ആരോഗ്യ വിദഗ്ധർ ഡബിൾ ബർഡൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പുറത്ത് ജോലിയുള്ള സ്ത്രീകൾക്ക് ഇത് ഇരട്ടിയാകുന്നു. രാവിലെ വീട്ടിലെ ജോലികൾ തീർത്ത് ഓഫീസിലേക്ക് പോകുന്നു. അവിടെ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു. തിരിച്ച് വീട്ടിലെത്തിയാൽ വീണ്ടും അടുക്കള, കുട്ടികൾ, പഠനം, പ്രായമായ മാതാപിതാക്കൾ, വീട് വൃത്തിയാക്കൽ, അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ. ഒരു ജോലിക്ക് ശമ്പളമുണ്ട്, പക്ഷേ വീട്ടിലെ ഈ ജോലികൾക്ക് ശമ്പളമില്ല, അവധിയില്ല, വിരമിക്കലില്ല. ലോകാരോഗ്യ സംഘടനയും വിവിധ ആരോഗ്യ പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീകളുടെ ശാരീരിക ആരോഗ്യത്തെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ഈ തുടർച്ചയായ മാനസികവും ശാരീരികവുമായ അധ്വാനമാണ് എന്നാണ്.

നമ്മുടെ നാട്ടിൽ മറ്റൊരു കാഴ്ചയുണ്ട്. ഒരു പുരുഷന് ചെറിയൊരു നെഞ്ചുവേദന വന്നാൽ കുടുംബം മുഴുവൻ ആശുപത്രിയിലേക്ക് ഓടും. പക്ഷേ ഒരു സ്ത്രീ 6 മാസമായി നടുവേദന സഹിക്കുകയാണെങ്കിൽ കുറച്ച് വിശ്രമിച്ചാൽ മാറും എന്ന മറുപടിയാണ് സാധാരണ ലഭിക്കുക. വർഷങ്ങളോളം മരുന്ന് കഴിക്കാതെ പരിശോധന നടത്താതെ രോഗം സഹിച്ച് ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും അവർ ആശുപത്രിയിലെത്തുന്നത് രോഗം വളരെ ഗുരുതരമായ ശേഷമാണ്. ചിലപ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ ക്യാൻസർ വളരെ വൈകിയാണ് കണ്ടെത്തുന്നത്. ചിലപ്പോൾ അസ്ഥികൾക്ക് ഗുരുതരമായ ബലക്കുറവ് വന്ന ശേഷമായിരിക്കും ചികിത്സ തുടങ്ങുന്നത്. അപ്പോഴാണ് വീട്ടുകാർ പറയുന്നത്, ഇത്രയും നാൾ ഈ അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീ മനസ്സിൽ ചിന്തിക്കുന്നത് മറ്റൊന്നായിരിക്കും. ഞാൻ എത്രയോ തവണ പറഞ്ഞതല്ലേ, വീട്ടിലെല്ലാവരുടെയും ജന്മദിനം ഓർക്കുന്ന സ്ത്രീക്ക് സ്വന്തം മെഡിക്കൽ ചെക്കപ്പിന്റെ തീയതി ഓർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പല കുടുംബങ്ങളിലും. കാരണം അവളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ ചുറ്റിപ്പറ്റിയാണ്. ഇവിടെയാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വീണ്ടും പരിശോധിക്കേണ്ടത്. സ്ത്രീകൾക്ക് ജോലി ലഭിക്കുന്നത് മാത്രം ശാക്തീകരണമല്ല, സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രം ശാക്തീകരണമല്ല. ഒരു സ്ത്രീക്ക് അസുഖം വന്നാൽ വിശ്രമിക്കാൻ കഴിയുന്ന വീട്ടന്തരീക്ഷം ഉണ്ടാകണം, അവളുടെ വേദന കേൾക്കാൻ ആളുണ്ടാകണം, അടുക്കളയിലെ ജോലികൾ കുടുംബം പങ്കുവെക്കണം, ആശുപത്രിയിലേക്ക് പോകാൻ അവൾക്ക് ആരുടെയും അനുവാദം വേണ്ട എന്ന അവസ്ഥ ഉണ്ടാകണം. 6 മാസം കൂടുമ്പോഴെങ്കിലും ആരോഗ്യ പരിശോധന നടത്താൻ അവൾക്ക് സമയം ലഭിക്കണം. ഇവയൊക്കെയാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിന്റെ അടയാളങ്ങൾ.

കുടുംബത്തിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വീട്ടിലെ സ്ത്രീ എപ്പോഴും ശക്തിയായിരിക്കുമെന്ന് കരുതരുത്. അവളും ക്ഷീണിക്കും. അവൾക്കും വിശ്രമം വേണം. അവൾക്കും കരുതൽ വേണം. ഒരു ദിവസം അവൾ ഒന്നും ചെയ്യാതെ കിടന്നാൽ വീട് എങ്ങനെ മുന്നോട്ടു പോകും എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൾ ദിവസവും ചെയ്യുന്ന ജോലികൾ എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ കുടുംബാംഗങ്ങൾ പഠിക്കണം. സർക്കാരിനും ആരോഗ്യവകുപ്പിനും ചെയ്യാനുള്ള കാര്യങ്ങൾ കുറവല്ല. ഗ്രാമതലത്തിൽ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കായി സ്ഥിരമായ ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ വേണം. ആർത്തവ വിരാമത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപകമാകണം. പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ, അസ്ഥികളുടെ ആരോഗ്യം, ശരിയായ ഭക്ഷണരീതി, മാനസിക ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാകണം. സ്ത്രീകൾക്ക് രോഗം വന്നാൽ ചികിത്സ നൽകുന്നത് മാത്രം പോരാ, രോഗം വരാതിരിക്കാൻ ആവശ്യമായ സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതി അളക്കുന്നത് അതിന്റെ വലിയ കെട്ടിടങ്ങൾ നോക്കിയല്ല, ഏറ്റവും നിശബ്ദമായി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത നിലവാരം നോക്കിയാണ്. ഈ നാട്ടിലെ അമ്മമാർ രോഗമൊളിപ്പിച്ച് പുഞ്ചിരിക്കാൻ നിർബന്ധിതരാകുന്നിടത്തോളം കാലം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രസംഗങ്ങൾ അപൂർണമായിരിക്കും. ഒരു സ്ത്രീ ആശുപത്രി കിടക്കയിൽ കിടന്ന ശേഷം മാത്രം അവൾ ചെയ്തിരുന്ന ജോലികളുടെ വില തിരിച്ചറിയുന്ന കുടുംബങ്ങൾ മാറണം. അവൾ തളരുന്നതിന് മുൻപ് അവളെ കാണണം. അവൾ കരയുന്നതിന് മുൻപ് അവളെ കേൾക്കണം. അവൾ രോഗിയാകുന്നതിന് മുമ്പ് അവളുടെ ആരോഗ്യം സംരക്ഷിക്കണം. കാരണം ഒരു വീടിന്റെ യഥാർത്ഥ ആരോഗ്യവും സന്തോഷവും പലപ്പോഴും ആ വീട്ടിലെ സ്ത്രീയുടെ ആരോഗ്യത്തോടാണ് ചേർന്ന് നിൽക്കുന്നത്. ഈ സത്യം തിരിച്ചറിയുന്ന ദിവസം മുതൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ അർഹതയുണ്ടാകൂ. നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് പുരുഷന്മാരുടെ പെട്ടെന്നുള്ള നിശബ്ദതയും മാനസികമായ പിന്മാറ്റവും. ഒരു പ്രകോപനവുമില്ലാതെയാണ് അവർ മാറുന്നതെന്ന് പുറമേ നിന്ന് തോന്നാമെങ്കിലും അതിന്റെ പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ടാകാറുണ്ട്. സൗന്ദര്യത്തെക്കാൾ ഉപരിയായി പെരുമാറ്റത്തിലെ പൊരുത്തക്കേടുകളാണ് പലപ്പോഴും അവരെ സമാധാനത്തിന്റെ പുതിയ തീരങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നത്. ഏതൊരു പുരുഷനും തന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് പ്രാഥമികമായി ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പുറം ലോകത്തെ പോരാട്ടങ്ങൾ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ശാന്തമായ ഒരിടം അവൻ തേടുന്നു. എന്നാൽ ആ ഇടം നിരന്തരമായ പരാതികൾ കൊണ്ട് നിറയുമ്പോൾ അവന്റെ ഊർജം ചോർന്നു പോകുന്നു. അശാന്തിയുടെ കേന്ദ്രമായി പങ്കാളി മാറുമ്പോൾ തർക്കങ്ങളിൽ ഏർപ്പെടാതെ തന്നെ അയാൾ മാനസികമായി പിന്മാറാൻ തുടങ്ങും. പുരുഷ മനഃശാസ്ത്രത്തിൽ ബഹുമാനമെന്നത് പ്രാണവായു പോലെ പ്രധാനമാണ്. ഒരാളുടെ പരിശ്രമങ്ങളെ പരിഹസിക്കുന്നതോ കുറച്ചു കാണുന്നതോ അയാളുടെ താൽപര്യങ്ങൾ നശിപ്പിക്കും. പങ്കാളിക്ക് വേണ്ടിയുള്ള തന്റെ അധ്വാനത്തിന് അംഗീകാരം ലഭിക്കാത്തപ്പോൾ താൻ ആ ബന്ധത്തിൽ അനാവശ്യമാണെന്ന തോന്നൽ അവനിൽ ജനിക്കുന്നു.

ആരോഗ്യകരമായ മത്സരത്തെക്കാൾ ഉപരിയായി തന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ഒരു പങ്കാളിക്ക് മുന്നിൽ തന്റെ പൗരുഷം മുറിവേൽപ്പിക്കപ്പെട്ടതായി അയാൾ തിരിച്ചറിയുന്നു. കരച്ചിൽ, കുറ്റബോധം ജനിപ്പിക്കൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക തുടങ്ങിയ വൈകാരികമായ ചൂഷണങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പുരുഷനെ തളർത്തുകയല്ല, മറിച്ച് വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശക്തനായ ഒരു പുരുഷൻ ഇത്തരം വൈകാരിക നാടകങ്ങൾ തിരിച്ചറിയുകയും അവയിൽ നിന്ന് രക്ഷ നേടാൻ വിശദീകരണങ്ങളില്ലാതെ അകന്നുപോവുകയും ചെയ്യും. എപ്പോഴും ലഭ്യമായിരിക്കുക എന്നതല്ല, മറിച്ച് സ്വന്തമായ ആത്മാഭിമാനവും അതിർവരമ്പുകളും ഉള്ളവരോടാണ് പുരുഷന്മാർക്ക് ആദരവ് തോന്നുക. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ അന്തസ്സില്ലാതെ പെരുമാറുന്നതും അന്യരിൽ നിന്ന് അനാവശ്യമായ അംഗീകാരം തേടുന്നതും പുരുഷന്റെ കണ്ണിൽ പങ്കാളിയുടെ വില കുറയ്ക്കും. വിശ്വസ്തതയും അന്തസ്സുമാണ് ഏതൊരു സൗന്ദര്യത്തെക്കാളും അവരെ ആകർഷിക്കുന്നത്. ഒരു പുരുഷൻ തന്റെ പ്രതിസന്ധികളെ മറികടക്കുമ്പോൾ തനിക്ക് ചുറ്റുമുള്ളവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. തന്റെ ഒന്നുമില്ലായ്മയിൽ ഒപ്പം നിന്നവരെ അയാൾ ഒരിക്കലും മറക്കില്ല. പ്രയാസഘട്ടങ്ങളിൽ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സ്ത്രീക്ക് അയാളുടെ വിജയങ്ങളിൽ ഇടമുണ്ടാവില്ലെന്നത് ഒരു ലളിതമായ യാഥാർത്ഥ്യമാണ്. പുരുഷന്മാർ പൂർണ്ണത ആഗ്രഹിക്കുന്നില്ല, മറിച്ച് സമാധാനവും ബഹുമാനവും വിശ്വസ്തതയുമാണ് അവർ തേടുന്നത്. ശാരീരികമായി വേർപിരിയുന്നതിന് മുൻപേ അവർ മാനസികമായി അകന്നു പോകുന്നത് ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ സഹിക്കാനാവാത്ത ഘട്ടത്തിലാണ്. ബന്ധങ്ങൾ തകരാതെ കാക്കുന്നത് കേവലം ആകർഷണമല്ല, മറിച്ച് പരസ്പരം നൽകുന്ന ആദരവും ശാന്തതയുമാണ്.

കായാമ്പൂവുകൾ വീണ് കിടക്കുന്ന പാതയോരങ്ങൾ, നിരത്ത് നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നൂൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.

അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിലെന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് മദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ കേസ് അന്വേഷണം സീരിയസ് ആയി തന്നെ എടുക്കുമെന്ന് മനസ്സിലാക്കാൻ പരാതി ഒന്നിനെ കളക്ടർക്ക് അയച്ചു. ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഒരു കമ്പി അടിച്ചാ പോലായിരുന്നു. പുറപ്പെട്ടു പോയ അപ്പനെ അവർ കണ്ടുപിടിച്ചു വരുമായിരുന്നല്ലോ. ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാ നേരെ. മക്കള് കാരണം ജീവിതം എടുത്ത ശേഖരമേനോൻ കുറ്റിപ്പുറത്തുനിന്ന് ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് സെപ്റ്റംബർ 13 ബോംബെക്ക് വണ്ടി കയറി. അതിനുള്ള രേഖകളെല്ലാം എന്റെ കയ്യിലുണ്ട്, മനസ്സിലായോ? എന്റെ പൊന്നു വച്ചെ, ഇനി ബോംബെ ചെന്ന് മേനോനെ കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ആ കളക്ടറോട് എന്ന് പറഞ്ഞാ മതി.
2: ഞാൻ മുട്ടത്തറ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദ്. ഫോർമാലിറ്റീസ് ഒന്നും വേണമെന്നില്ല, ഞാനിപ്പോ സസ്പെൻഷനല്ല.
1: അറിയാം സാർ, പേപ്പറിൽ വായിച്ചിട്ടുണ്ട്.
2: അൺഅഫീഷ്യൽ ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ. ഇതിന്റെ സുഹൃത്ത് ഹരീന്ദ്രൻ.
1: പരിചയമുണ്ട് സാർ. പറയൂസേ, ചായ ശരിക്ക് പാലൊടിച്ച് നന്നായിട്ട് അടിച്ചെടുത്തോ പറ. പതേ ഉണ്ടാകും സാർ, ടേസ്റ്റിയാ.
2: ചായ ഒന്നും വേണ്ട. നിങ്ങൾ ഇന്ന് ശേഖരമേനോന്റെ മകളെ കണ്ടു എന്ന് പറഞ്ഞു.
1: അതായത് കളക്ടറിനെ വിളിച്ച്.
2: മനസ്സിലായി. മേനോന്റെ തിരോധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷനെ പറ്റിയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്.
1: ഇത് സെപ്റ്റംബർ 13 കുറ്റിപ്പുറത്തുനിന്ന് കുർള എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ ചാർട്ടാണ്. വേഗണ്ടോ? പി ശേഖര മേനോൻ, 58 ഓൾ, മെയിൽ, കുറ്റിപ്പുറം ടു ബോംബെ, സീറ്റ് നമ്പർ 21.
3: യെസ്, ഇത് അദ്ദേഹം തന്നെ. ഏതായാലും ജീവിച്ചിരിപ്പുണ്ടല്ലോ, സമാധാനായി. ആർക്ക്? ആർക്കെങ്കിലും ആവട്ടെ, ഈ ചാർട്ട് കൊണ്ട് മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൃപ്തനാവില്ല.
1: ഞാൻ തൃപ്തനായില്ല സാർ, അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി. അങ്ങനെയാണ് ശേഖരമേനോന്റെ കൂടെ യാത്ര ചെയ്ത ഒരു ഹമീദിനെ ഞാൻ കണ്ടെത്തിയത്.
2: ഏത് ഹമീദ്?
1: സഫർ ട്രാവൽസിലെ ഒരു ജീവനക്കാരനാണ് ഹമീദ്.
4: ഹമീദ് ഞാനാണ്, എന്നാ കാര്യം?
3: ഞങ്ങളെ എസ് ഐ മാത്യു വർഗീസ് അയച്ചാണ്.
4: ഇരിക്കൂ.
3: ഒരു ചെറിയ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു.
4: പറയൂ.
3: താങ്കൾ കഴിഞ്ഞ സെപ്റ്റംബർ 13 കുർള എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്നു.
4: ഉവ്വ്. നിങ്ങൾ ആ ശേഖരമേനോന്റെ ബന്ധുക്കളാണോ?
3: അതെ.
4: എസ് ഐയോട് ഞാൻ പറഞ്ഞാണല്ലോ എല്ലാം.
3: അതെ, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ.
4: ഞാൻ കയറിയത് തിരൂരിന. കുറ്റിപ്പുറത്ത് എത്തിയപ്പോഴാണ് തോന്നുന്നു ഈ പറയുന്ന ശേഖരമേനോൻ കയറി. ആദ്യം ഞാൻ അയാളെ ശ്രദ്ധിച്ചില്ല. ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊരു തേങ്ങലിട്ട് നോക്കിയപ്പോ എതിരിരുന്ന മനുഷ്യൻ കരയുകയും മൂക്കിയിട്ടെന്നൊക്കെ കണ്ടു. കാഴ്ചയിൽ മാനിനും തറവാടിയുമായ പ്രായം ചെന്നൊരു മനുഷ്യൻ കരയുന്ന കണ്ടപ്പോ സ്വാഭാവികമായി അയാളെ ഒന്ന് നോക്കി.
3: എന്നിട്ട്
4: പുസ്തകം മടക്കി വെച്ച് എന്ത് പറ്റി ഞാൻ ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല, വെറുതെ നോക്കിയതേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് ചായക്കാരൻ വന്നപ്പോ പുള്ളിക്കാരൻ ഞാൻ ഒരു ചായ ഓഫർ ചെയ്തു. നിർബന്ധിച്ചപ്പോ കുടിച്ചു. പിന്നെയാണ് അയാൾ ശേഖരമേനോനാണെന്നും ബോംബെക്ക് പോയാണെന്നും ഓരോന്ന് ഓർത്ത് കരഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ യാത്ര പറഞ്ഞ് പാലക്കാട് ഇറങ്ങുകയും ചെയ്തു. ബോംബെയിൽ ഇതുവരെ അദ്ദേഹം മടങ്ങി വന്നില്ലേ?
3: ഇല്ല,
4: കുറെ നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞാട്ടെ എന്റെ ഓർമ്മ.
3: താങ്ക് യു മിസ്റ്റർ ഹമീദ്. ഇൻസ്പെക്ടർ എല്ലാം പറഞ്ഞു, എന്നാലും ഞങ്ങളൊരു മനസ്സമാധാനത്തിന് വേണ്ടി വന്നോളൂ. ഓക്കെ. ഇറങ്ങടാ. സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടത് സസ്പെൻഷൻ അല്ല, ഡിസ്മിസലാണ്. മനസ്സാക്ഷിയില്ലാത്തവൻ, അഹങ്കാരി, ഉപ്പുമാവ് വയറു നിറച്ച് കഴിച്ചോ, യാത്ര ചോദിക്കുമ്പോൾ വികാരഭരിതമായി സംസാരിച്ചോ, ഇവൻ വലിയൊരു CID. എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഒരു മരക്കോന്നനെ വിളിച്ച് കേസ് അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു.
2: അരി കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു
3: മിണ്ടരുത് നീ. പാവം കുട്ടികൾ, അവർക്ക് ഇതറിയുമ്പോ എന്ത് സന്തോഷമായിരിക്കും.
2: ശേഖരമേനോൻ തിരിച്ചു വരുന്നത് വരെ ആ പെൺകുട്ടികളോട് ഹരി ഒന്നും പറയരുത്.
3: അത് നീ ആണോ തീരുമാനിക്കാൻ?
2: നമ്മൾ അവരോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ശേഖരമേനോൻ മരിച്ചു എന്ന്.
3: നമ്മളല്ല, നീ.
2: ആരെങ്കിലും ആവട്ടെ, ആ നഷ്ടം സഹിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു. അതിനിടയിൽ വീണ്ടും
3: ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
4: ഏട്ടാ, നിന്റെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞു പിന്നെ വലിഞ്ഞു കയറി വന്നോ? അതിന്
2: വലിഞ്ഞു കയറി വന്നോ? ഹരി സൂക്ഷിച്ച് സംസാരിക്കണം,
4: ഇല്ലെങ്കിൽ എന്തിയോടാ?
2: ഓ, അത്രത്തോളായോ?
3: ആയി,
2: ഞാനൊരു ഫൂളാണ്.
3: അക്കാര്യത്തിൽ എന്താ ഇത്ര സംശയം?
2: കാള പെറ്റെന്ന് കേട്ടപ്പോ കയറെടുക്കാൻ വന്ന എന്നെ ചൂല് കൊണ്ടടിക്കണം.
3: ചാണകത്തിൽ മുക്കിയ ചൂല് കൊണ്ടടിയോ?
5: എന്നാ പറയാനാ, ആവശ്യക്കാരൻ ഇരിക്കപ്പുറത്തില്ലല്ല, കാലത്തെ മുതൽ കാത്തിരിക്കുന്ന. ഇതാ ബേസ്മെന്റ്, 9000 സ്ക്വയർ ഫീറ്റ്, AC ഹാള്, 9 AC റൂം, Yes, his dining hall.
3: ഞാൻ അങ്ങോട്ട് വരാൻ ഇരിക്കുന്നു. അപ്പോഴാ ഇദ്ദേഹം ഏതായാലും ഭാഗ്യായെന്ന് കരുതിക്കോളൂ. റെയിൽവേയുടെ റിസർവേഷൻ ചാർട്ടിന്റെ കോപ്പി എസ്ഐ കാണിച്ചു തന്നു. കൂടെ യാത്ര ചെയ്ത ആളെയും കണ്ടു. എന്നാലും ഈ മേനു സാർ കാണിച്ചത് കുറച്ച് കടുപ്പായി. എന്തെങ്കിലും ഒരു വിവരം അറിയിച്ചിരുന്നെങ്കിൽ. അല്ല, അതിപ്പോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല എന്നും കൂട്ട.
6: ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
3: അതാലോചിക്കണം. ചിലപ്പോ ബോംബെ വരെ പോകേണ്ടി വരും. അത് നമ്മൾ പോണോ അതോ പോലീസ് പോണോ എന്നൊക്കെ അന്വേഷിക്കണം.
5: എന്നാ കാര്യമാ?
3: ഏയ്, ഒന്നുമില്ല.
5: അല്ല, പോലീസ് എന്ന് കേട്ടപ്പോ വല്ല മോഷണ കേസുവാ?
3: അല്ലല്ല, ഇവരുടെ അച്ഛൻ ഒരു ദിവസം ആരോടും പറയാതെ ഒരു പോക്കങ്ങ് പോയി ബോംബെക്ക്.
5: അത്രേ ഉള്ളൂ? വല്ല തീർത്ഥാടനവും പോയതായിരിക്കും.
3: എന്നാലും വീട്ടിൽ പറഞ്ഞിട്ട് പോകാലോ.
5: എന്റെ മൂത്ത ചേട്ടനിലെ കെട്ടിയോൻ 70-ാം വയസ്സിൽ ഇതുപോലൊരു പോക്ക് പോയതാ. എന്നാ ചെയ്യാനാ? നാടായ നാടൊക്കെ തിരക്കി. എവിടെ? ആളില്ല. ഓടിക്കം 3 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ദാ കയറി വരുന്നു. ആ പോക്ക് എവിടെ വരെ പോയെന്നാ? അങ്ങ് വത്തിക്കാൻ വരെ. പാസ്പോർട്ട് ഉണ്ടോ? വിസയുണ്ടോ? ഇല്ല. എന്നാലും അങ്ങനെ എങ്ങനോ പോയി വന്നു. ചിലരങ്ങന.
7: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

നമുക്കെല്ലാവർക്കും പരിചിതമായ എന്നാൽ പലപ്പോഴും പറയാൻ മടിക്കുന്ന ഒരവസ്ഥയാണ് ജീവിതത്തിലെ തളർച്ചകൾ. ജീവിതം എന്നും ഒരുപോലെ ഒഴുകുന്ന പുഴയല്ല. ചിലപ്പോൾ അത് പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറും, ചിലപ്പോൾ വരണ്ടു പോകും. ആ സമയത്ത് നമ്മുടെ കണ്ണൊന്ന് നനയുമ്പോൾ, ആരും കാണാതെ നമ്മൾ തളർന്നിരിക്കുമ്പോൾ, സാരമില്ല ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ നമ്മുടെ തോളിൽ കൈവച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, വിശേഷിച്ചും എനിക്കും നിങ്ങൾക്കും. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തളരാത്തവരായി ആരുമില്ല. കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും ലഹരിയുടെ കെണികളും നമ്മുടെ ഗ്രാമങ്ങളിലെ പല ജീവിതങ്ങളെയും ശൂന്യമാക്കാറുണ്ട്. വിജയമ്മയെ പോലെ ഒറ്റപ്പെട്ടു പോയവർക്കോ, ലളിതയെപ്പോലെ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ലോകം അവസാനിച്ചുവെന്ന് കരുതിയവർക്കോ ഈ തളർച്ച നന്നായി അറിയാം. മാനസികമായി തളരുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് നമ്മൾ മനുഷ്യരാണെന്നതിന്റെ തെളിവാണ്. കരുണാസായിയുടെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഈ തളർച്ചയിൽ നിന്ന് ഒരാൾക്ക് തിരികെ വരാൻ വേണ്ടത് വലിയ മരുന്നുകളല്ല, മറിച്ച് കേൾക്കാൻ തയ്യാറുള്ള ഒരു മനസ്സും ചേർത്തു പിടിക്കാൻ തയ്യാറുള്ള ഒരു കൈയുമാണ്. ശീതളം പോലുള്ള പരിപാടികളിലേക്ക് വിളിക്കുന്ന പലരും ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാൾ വേണം. ഒരു നിമിഷത്തെ ആശ്വാസ വാക്ക് ഒരാളെ ആത്മഹത്യയിൽ നിന്ന് പോലും പിന്തിരിപ്പിക്കും. വിജയമ്മയുടെ ജീവിതം നമുക്ക് മുന്നിലുണ്ട്. കരുണാസായി എന്ന തണലില്ലായിരുന്നുവെങ്കിൽ താൻ എന്നേ മരിച്ചുപോയനെ എന്ന് ആ അമ്മ പറയുമ്പോൾ അത് വാക്കുകൾ നൽകുന്ന ജീവശ്വാസമാണ്. ജീവിതം ചിലപ്പോൾ നമ്മളെ വല്ലാതെ തളർത്താറുണ്ട്. എന്തിനില്ലാതെ കണ്ണുകൾ നിറയുന്ന, ആരോടും ഒന്നും മിണ്ടാൻ തോന്നാത്ത നിമിഷങ്ങൾ, അങ്ങനെയൊരു ഘട്ടത്തിൽ ആരും കാണാതെ നമ്മൾ തളർന്നിരിക്കുമ്പോൾ ആരോ ഒരാൾ വന്ന് ചേർത്തു പിടിച്ചിട്ട്, സാരമില്ല ഞാൻ കൂടെയുണ്ട്, നീ ഇതൊന്ന് മറന്നേക്ക് എന്ന് പറയുന്നത് കേൾക്കുന്നത് എത്ര വലിയ ആശ്വാസമാണ്. ആ ഒരു വാക്കുമതി വീണു പോയേക്കാവുന്ന ഒരു ജീവിതത്തെ തിരികെ പിടിക്കാൻ. നമ്മൾ എത്ര കരുത്തരാണെന്ന് സ്വയം കരുതിയാലും തകർന്നു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. അത് പ്രിയപ്പെട്ടവരുടെ വേർപാടോ പരാജയങ്ങളോ അല്ലെങ്കിൽ വല്ലാത്തൊരു ഒറ്റപ്പെടലോ ആകാം. ആ സമയത്ത് ലോകം മുഴുവൻ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തോന്നുമ്പോഴും നമ്മൾ തനിച്ചായിരിക്കും. ആ തനിച്ചിരിക്കലിലാണ് ഒരാളുടെ സാമീപ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ ഒരു

താങ്കൾ ലഭിക്കുക എന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. പലപ്പോഴും വലിയ ഉപദേശങ്ങളല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടെന്ന ഉറപ്പാണ്. ഞാൻ കൂടെയുണ്ട് എന്ന ആ രണ്ട് വാക്കുകൾക്ക് ഏതൊരു മരുന്നിനേക്കാളും ശക്തിയുണ്ട്. അത് നൽകുന്ന സുരക്ഷിത ബോധം വലുതാണ്. വിശേഷിച്ചും എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരാൾ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാവുക എന്നത് ഭാഗ്യമാണെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ അങ്ങനെയൊരു ഭാഗ്യമായി മാറാൻ നമുക്കും സാധിക്കണം. ഒരാൾ കരയുമ്പോൾ കളിയാക്കാതെ അവരുടെ സങ്കടം കേൾക്കാൻ തയ്യാറാകുന്നത് ഒരു വലിയ നിയോഗമാണ്. നീ ഒറ്റയ്ക്കല്ല എന്നൊരു വാക്ക് പറയുന്നതിലൂടെ നമ്മൾ പകരുന്നത് പുതിയൊരു ജീവിതമാണ്. നമുക്ക് ചുറ്റും തളർന്നിരിക്കുന്നവരുണ്ടാകാം, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. ആ ചെറിയൊരു സ്പർശനം, ആ ഒരു വാക്ക് അവരെ മരണത്തിൽ നിന്നുപോലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നേക്കാം. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ഇത്തരം കാരുണ്യത്തിന്റെ തണലിലാണ്. കൂടുതൽ പ്രകാശമുള്ള ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ. അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ. കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത. മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തി നിൽക്കുന്ന വയോജനങ്ങൾക്ക് പ്രകൃതിയുമായി അഗാധമായൊരു ബന്ധം സ്ഥാപിക്കാനും വരും തലമുറയ്ക്ക് മാതൃകയാകാനും സാധിക്കും. ശാരീരികമായ പരിമിതികളെ അതിജീവിച്ച് മനസ്സിന്റെ ശാന്തിക്കും ഭൂമിയുടെ നിലനിൽപ്പിനും വേണ്ടി വയോജനങ്ങൾ പരിസ്ഥിതി സൌഹൃദ ജീവിതശൈലി സ്വീകരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. വയോജനങ്ങൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത ലാളിത്യം പ്രകൃതി സംരക്ഷണത്തിനുള്ള ഏറ്റവും വലിയ ആയുധമാണ്. പഴയകാലത്തെ ജീവിത രീതികൾ പലതും അത്യന്തം പരിസ്ഥിതി സൌഹൃദമായിരുന്നു. പ്ലാസ്റ്റിക്കിന്റെ കടന്നുകയറ്റമില്ലാത്ത പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന അക്കാലത്തെ അറിവുകൾ ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു നൽകാൻ അവർക്ക് കഴിയും. ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതെ വളമാക്കി മാറ്റുന്നതും മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ പരിസ്ഥിതി പ്രവർത്തനങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ വയോജനങ്ങൾക്ക് ശാരീരികമായ വ്യായാമം നൽകുന്നതോടൊപ്പം മാനസികമായ ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു. മണ്ണുമായി സമ്പർക്കം പുലർത്തുന്നത് വാർദ്ധക്യ സഹജമായ പല അസ്വസ്ഥതകൾക്കും ഒരു മികച്ച മരുന്നാണ്. വിശ്രമജീവിതം നയിക്കുന്ന വയോജനങ്ങൾക്ക് തങ്ങളുടെ വീട്ടുപറമ്പുകളിൽ ചെറിയ തോതിലുള്ള ജൈവകൃഷി പരീക്ഷിക്കാവുന്നതാണ്. വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം മണ്ണിലെ ജൈവവൈവിധ്യം നിലനിർത്താനും അവർക്ക് സാധിക്കുന്നു. രാസവളങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ വളങ്ങൾ ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും. കൂടാതെ പക്ഷികൾക്കും ചിത്രശലഭങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ചെടികളും മരങ്ങളും വളർത്തുന്നത് വീട്ടുമുറ്റത്തെ ഒരു ചെറിയ ആവാസ വ്യവസ്ഥയായി മാറ്റാൻ സഹായിക്കും. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അവരെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് വഴി ഒരു പുതിയ ഹരിത സംസ്കാരം തന്നെ കെട്ടിപ്പടുക്കാൻ വയോജനങ്ങൾക്ക് സാധിക്കും. ഊർജ സംരക്ഷണത്തിലും ജലസംരക്ഷണത്തിലും വയോജനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ട്. അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും പ്രവർത്തിപ്പിക്കാതിരിക്കുക, പൈപ്പിലൂടെ വെള്ളം പാഴാകുന്നത് തടയുക തുടങ്ങിയ ലളിതമായ കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കടലാസുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കാൻ കഴിയുന്ന തുണിസഞ്ചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് മുന്നിട്ടിറങ്ങാം. പ്ലാസ്റ്റിക് കവറുകൾക്കും ഡിസ്പോസിബിൾ പാത്രങ്ങൾക്കും പകരം മൺപാത്രങ്ങളോ സ്റ്റീൽ പാത്രങ്ങളോ ഉപയോഗിക്കുന്നത് ശീലമാക്കാം. ഇത്തരം മാറ്റങ്ങൾ സാമ്പത്തിക ലാഭത്തോടൊപ്പം പരിസ്ഥിതിക്ക് വലിയൊരു കരുതലായി മാറുന്നു. സാമൂഹികമായ ഇടപെടലുകളിലൂടെയും വയോജനങ്ങൾക്ക് പരിസ്ഥിതി പ്രവർത്തകരാകാം. വായനശാലകളിലും ക്ലബ്ബുകളിലും ഒത്തുചേരുമ്പോൾ പരിസ്ഥിതി വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പ്രാദേശികമായ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ യുവതലമുറയെ പ്രേരിപ്പിക്കാനും അവർക്ക് കഴിയും. വീടിന് ചുറ്റുമുള്ള മരങ്ങൾ വെട്ടിമാറ്റുന്നത് തടയുന്നതിനും പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനും നേതൃത്വം നൽകാം. പ്രകൃതിയോടുള്ള കടപ്പാടുന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരാൻ വയോജനങ്ങൾക്ക് സാധിക്കണം. വയോജനങ്ങളുടെ പരിസ്ഥിതി സൌഹൃദ ജീവിതം വരും തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ വഴികാട്ടിയാണ്. പണക്കൊഴുപ്പിനേക്കാൾ പ്രകൃതിയുടെ സമ്പത്തിന് വില നൽകുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാൻ അവരുടെ അനുഭവ സമ്പത്ത് സഹായിക്കും. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ പ്രകൃതിയുടെ പച്ചപ്പ് ലയിച്ചു ചേരുന്നത് സമാധാനപരമായ ഒരു വാർദ്ധക്യം ഉറപ്പാക്കുന്നു. നാം ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ വരും തലമുറയ്ക്കായി മാറ്റിവെക്കണം എന്ന സന്ദേശം പ്രാവർത്തികമാക്കാൻ ഓരോ വയോജനവും തയ്യാറാവണം. ഈ ഹരിത ദർശനം സമൂഹത്തിലുടനീളം പടരുമ്പോൾ മാത്രമാണ് നമ്മുടെ വികസനം പൂർണ്ണമാവുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്നതിലൂടെ ജീവിതത്തെ സ്നേഹിക്കുന്നു എന്ന ബോധം ഓരോ വയോജനത്തിനും ഉണ്ടാകട്ടെ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

മുകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ബീന ഫിലിംസിന്റെ ബാനറിൽ മുഹമ്മദ് സർക്കാർ നിർമ്മിച്ച് അസീസ് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അവൾ. തോപ്പിൽ ഭാസിയായിരുന്നു സംഭാഷണം എഴുതിയത്. മങ്കട രവിവർമ്മ ഛായാഗ്രഹണവും കെ ഡി ജോർജ് ചിത്രസന്നിവേശവും കൊന്നനാട്ട് കലാസംവിധാനവും നിർവഹിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നു. യേശുദാസ്, സീറോ ബാബു, എസ് ജാനകി, പി സുശീല എന്നിവരായിരുന്നു ഗായകർ. 1967 ജൂൺ 30 തീയതിയാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. മധു, കെ പി ഉമ്മർ, അടൂർ ഭാസി, ബഹദൂർ, കെടാമംഗലം, കടുവാക്കുളം ആന്റണി, രാംചന്ദ്, കൃഷ്ണൻകുട്ടി, ഉഷ, നന്ദിനി, മായ, മീന, ശാന്ത, ശാന്താദേവി, ബേബി വാഹിദ് എന്നിവരായിരുന്നു അഭിനേതാക്കൾ. മങ്കട രവിവർമ്മ ആദ്യമായി ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രം എന്ന സവിശേഷത ഈ ചിത്രത്തിനുണ്ട്. ഉഷ നന്ദിനിയുടെ ആദ്യ മലയാള ചിത്രം കൂടിയായിരുന്നു അവൾ. 5 പാട്ടുകളാണ് ഈ ചിത്രത്തിലുള്ളത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം അവൾ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരു ഉണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം, ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷങ്ങളിൽ ഇന്ന് ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഭാരതം കണ്ട ഏറ്റവും അസാധാരണനായ ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗ്. കമ്പ്യൂട്ടറുകളെ പോലും വെല്ലുന്ന വേഗതയിൽ ഗണിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ അമേരിക്കൻ സർവകലാശാലകൾ ആദരവോടെ നോക്കിക്കണ്ട ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. എന്നാൽ വിധി അദ്ദേഹത്തിന് സമ്മാനിച്ചത് പ്രശസ്തിയുടെ കൊടുമുടിയല്ലായിരുന്നു, മറിച്ച് അവഗണനയുടെയും മാനസിക രോഗത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും കൈപ്പേറിയ നാളുകളായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതം ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്നതായിരുന്നു. 1946 April 2 ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിൽ ബസന്ത്പൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിലാണ് വസിഷ്ഠ നാരായൺ സിംഗ് ജനിച്ചത്. ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളായിരുന്ന ലാൽ ബഹാദൂർ സിംഗിന്റെയും ലഹാസോ ദേവിയുടെയും മകന് പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കുട്ടിക്കാലം മുതൽക്കേ ഗണിതത്തോടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം അസാധാരണമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പട്ന സയൻസ് കോളേജിൽ എത്തിയതോടെയാണ് ലോകം ആ പ്രതിഭയെ കൃത്യമായി തിരിച്ചറിഞ്ഞത്. കോളേജിലെ അധ്യാപകർ ക്ലാസ്സിലെടുക്കുന്ന ഗണിത സൂത്രവാക്യങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചും കഠിനമായ ചോദ്യങ്ങൾക്ക് പുത്തൻ വഴികളിലൂടെ നിമിഷങ്ങൾക്കകം ഉത്തരം കണ്ടെത്തിയും അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന്റെ അസാധാരണ ബുദ്ധിവൈഭവം കണ്ട പ്രിൻസിപ്പൽ സർവകലാശാല നിയമങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് BSc അവസാന വർഷ പരീക്ഷ എഴുതിപ്പിച്ചു. ഒന്നാം റാങ്കോടെ ജയിച്ച അദ്ദേഹം പിന്നീട് പട്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc നേടി. വസിഷ്ഠ നാരായൺ സിംഗിന്റെ കഴിവിൽ അങ്ങേയറ്റം മതിപ്പു തോന്നിയ പ്രശസ്ത അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജോൺ എൽ കെല്ലി അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു. 1965 കൌമാരപ്രായത്തിൽ തന്നെ അദ്ദേഹം കാലിഫോർണിയ സർവകലാശാലയിൽ എത്തിച്ചേർന്നു. 1969 റീപ്രൊഡ്യൂസിംഗ് കേണൽസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് വിത്ത് സൈക്ലിക് വെക്ടർ എന്ന വിഷയത്തിൽ അദ്ദേഹം PhD കരസ്ഥമാക്കി. PhD ശേഷം വാഷിംഗ്ടൺ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ NASA ചില പ്രോജക്ടുകളിലും അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അമേരിക്കയിൽ പണവും പ്രശസ്തിയും സുഖസൌകര്യങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയെങ്കിലും മാതൃരാജ്യത്തിലെ വിദ്യാർത്ഥികളെ സേവിക്കണമെന്ന ആഗ്രഹത്താൽ 1974 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം IIT കാൺപൂർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ അധ്യാപകനായും ഗവേഷകനായും ജോലി നോക്കി. എന്നാൽ 1973 നടന്ന വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ താളം തെറ്റാൻ തുടങ്ങി. 1976 ഭാര്യയുമായുള്ള വേർപിരിയൽ അദ്ദേഹത്തെ കടുത്ത മാനസിക ആഘാതത്തിലേക്ക് തള്ളിവിട്ടു. തുടർന്ന് അദ്ദേഹത്തിന് സ്കീസോഫ്രീനിയ എന്ന ഗുരുതരമായ മാനസിക രോഗം ബാധിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു. രോഗം മൂർച്ഛിച്ചതോടെ ജോലി നഷ്ടപ്പെടുകയും പരിചരിക്കാനോ ശരിയായ ചികിത്സ നൽകാനോ ആളില്ലാതെ അദ്ദേഹം തന്റെ ജന്മനാടായ ബീഹാറിലെ ഗ്രാമത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. 1989 ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ പൂനെയിൽ വെച്ച് ട്രെയിൻ യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തെ കാണാതായി. ഒരു കാലത്ത് ലോകം ഉറ്റുനോക്കിയ ആ ഗണിത പ്രതിഭ എവിടെയെന്നറിയാതെ രാജ്യം വിസ്മരിച്ചു. നീണ്ട 4 വർഷങ്ങൾക്ക് ശേഷം 1993 സരൺ ജില്ലയിലെ ഗോരിഗഞ്ച് എന്ന സ്ഥലത്തെ വഴിയോരത്തുനിന്നും മുഷിഞ്ഞ വസ്ത്രങ്ങളും ജടപിടിച്ച മുടിയുമായി അലഞ്ഞുതിരിയുന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തി. മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തുവന്നതോടെ രാജ്യം ഒന്നടങ്കം ഞെട്ടുകയും രാഷ്ട്രീയക്കാരും അധികാരികളും സഹായവുമായി മുന്നോട്ടു വരികയും ചെയ്തു. തുടർന്ന് അന്നത്തെ ബീഹാർ സർക്കാരിന്റെ ഇടപെടലിലൂടെ ബാംഗ്ലൂരിലെ NIMHANSലും പിന്നീട് ഡൽഹിയിലെ IHBAS അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കി. രോഗം പൂർണ്ണമായി ഭേദമായെങ്കിലും പുസ്തകങ്ങളും ഗണിതവുമായി അദ്ദേഹം വീണ്ടും കൂട്ടുകൂടി. 2014 ഭൂപേന്ദ്ര നാരായൺ മണ്ഡൽ സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി അദ്ദേഹം വീണ്ടും അധ്യാപനത്തിന്റെ ലോകത്തിലേക്ക് താൽക്കാലികമായി മടങ്ങിയെത്തി. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും രോഗത്തോടും സമൂഹത്തിന്റെ അവഗണനയോടും പോരാടിയ ആ മഹാൻ 2019 നവംബർ 14 പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണശേഷമെങ്കിലും അദ്ദേഹത്തിന്റെ സേവനങ്ങളെ രാജ്യം അംഗീകരിച്ചു. 2020 ഭാരത സർക്കാർ മരണാനന്തര ബഹുമതിയായി പത്മശ്രീ നൽകി ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗിനെ ആദരിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് സ്വന്തം പ്രതിഭ കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തുകയും ഒടുവിൽ ഭരണകൂടങ്ങളുടെയും സമൂഹത്തിന്റെയും കണ്ണു തുറപ്പിക്കാത്ത അവഗണനയിൽ ഒടുങ്ങുകയും ചെയ്ത ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗിന്റെ ജീവിതം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന പ്രതിഭകൾക്ക് മരണശേഷം നൽകുന്ന ആദരവുകൾ വെറും വൈകിപ്പോയ പ്രഹസനങ്ങൾ മാത്രമാണെന്ന വലിയൊരു സത്യം അത് നമ്മെ പഠിപ്പിക്കുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ? അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിൻ്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തെ മലയാളത്തിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തെ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കരുണാസായി റേഡിയോ
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലോറും തൂമഞ്ഞ തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പോക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ചിൽ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് രചിച്ച് എം ബി ശ്രീനിവാസൻ ഈണം പകർന്ന ഗാനമാണ്. കന്യാകുളങ്ങനെ നിന്ന് അബ്ദുൽ സലാമും ഫാത്തിമയുമാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആലപിക്കുന്നത് കെ ജെ യേശുദാസ്.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നീലയോ, കറുപ്പോ ചുവപ്പോ, അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴി എത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നു പോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ അടുത്ത പാട്ട് പി ഭാസ്കരന്റെ രചനയിൽ എം ബി ശ്രീനിവാസന്റെ സംഗീതത്തിൽ ഓപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. ഈ ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു കണ്ണമ്പള്ളിയിൽ നിന്ന് സിന്ധു.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിനു കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. യൂസഫലി കീച്ചേരിയും ജി ദേവരാജനും ഒരുക്കിയ ഒരു പാട്ട്. സത്രത്തിലൊരു രാത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആറ്റിപ്പുറം നിന്ന് ജെൻസി, സുജ, രമ്യ എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം, ഒരു കവിത കാഴ്ചയാകുന്നു. അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വച്ച ഒരു വരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ട് അലിയുവാൻ. ഇഷ്ടഗാനങ്ങളിലെ അടുത്ത പാട്ട് ഏറ്റുമാനൂർ സോമദാസൻ രചിച്ച്, വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന്, കെ ജി യേശുദാസും പി സുശീലയും ചേർന്ന് ആലപിച്ചതാണ്. ഗാനം ആവശ്യപ്പെടുന്നത് കാട്ടാക്കട കിളയിൽ നിന്നും സാംരാജ്.

നിന്റെ ഓർമ്മതൻ കുളിർകാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. പരീക്ഷ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്. ഗാനം ആവശ്യപ്പെടുന്നു ഐരോപ്പാറിൽ നിന്ന് സുജ. ആലപിക്കുന്നത് S. ജാനകി.

ഓർമ്മകളിൽ എവിടെയോ മരവിച്ചു പോയൊരു മധുര സംഗീതങ്ങൾ ഇനി ഉയർത്താം സഖി. ഒടുവിൽ ഈ ശിശിരവം മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ, കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, ഓർക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. കല്ലിയൂരിൽ നിന്ന് അജയനും ആദിത്യനും ആവശ്യപ്പെട്ട ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ അടുത്തതായി. ഈ ഗാനത്തിന്റെ ഈണം പകർന്നിരിക്കുന്നത് പി എസ് ദിവാകർ. വാണക്കുറ്റി രാമൻപിള്ള രചിച്ച ഒരു ഗാനമാണിത്. എൻ എൽ ഗാനസരസ്വതിയും രമണിയും ചേർന്ന് ആലപിച്ചത്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തൊടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവെരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീലമൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിലൂടെ ഇനി കേൾക്കാം സ്വാഗതം എന്ന ചിത്രത്തിലെ ഗാനം. രചന ബിജു തിരുമല, സംഗീതം രാജാമണി. എം ജി ശ്രീകുമാറും മിൻമിനിയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ആവശ്യപ്പെടുന്നത് കള്ളിക്കാട് നിന്ന് ഗീത, അനിത എന്നിവർ.

0: മംഗളവെങ്ങൾ കേകിയ പേരിനൊരു ആഡംബരമില്ലേ?
1: പിന്നെ
0: തവിളിൽ കളപ്പവും അലകിയ മിഴികളിൽ അളികളും വിളകില്ലേ? ആങ്ങള പെങ്ങൾ കേകിയ പേരിനൊരു ആഡംബരമില്ലേ? തവിളിൽ കളപ്പവും അലകിയ മിഴികളിൽ അളികളും

0: കൊക്കിലി പോലിവൾ നാക്കിന് നീളമടാ, മൂക്കിന് തുമ്പിലിരിക്കണ കോപം അതേറ്റു വലഞ്ഞളിയാ.
1: ദുക്കിലിയെങ്കിലും ഇക്കിലി പോലിവൾ നാക്കിന് നീളമടാ, മൂക്കിന് തുമ്പിലിരിക്കണ

എന്റെ ഈ മനം ഞാൻ എവിടെയാണോ നൊളിപ്പിച്ചു വെക്കുക, നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വെച്ചേക്കുമോ? റഫീഖ് അഹമ്മദ് രചിച്ച് ബിജിബാൽ ഈണമിട്ട് സാൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും നേഹായസ് നായരും അനശ്വരമാക്കിയ ഒരു ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ അടുത്തതായി. പുതുക്കുളങ്ങരനെന്ന ശ്രീലതയും പ്രസന്നയുമാണ് ഈ ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെട്ട് കത്തയച്ചിരിക്കുന്നത്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. ഇഷ്ടഗാനങ്ങളിലൂടെ ഇനി കേൾക്കാം. കാട്ടാക്കട നിന്ന് നീലി, കാർത്തിക എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. ഗർഷോം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായൺ. ആലാപ

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം നിളഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കെ ജി യേശുദാസ് ആലപിച്ച ഗാനമാണ്. ഗാനരചന മധുമുട്ടം, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഉളിയൂരിൽ നിന്ന് ഉഷ ശ്രീകുമാർ എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: മഞ്ഞയരളിയും കാർത്തികയും വിരിഞ്ഞ ബാല്യത്തിന്റെ ഒറ്റയടിപ്പാതയിലേക്ക് മടങ്ങിച്ചെന്ന് സ്ലേറ്റും പുസ്തകവും മഷിത്തണ്ടും അമ്മയൊരുക്കിയ ചോറ്റുപൊതിയുമായി കൂട്ടുകാരുമൊത്ത് ശബ്ദഘോഷങ്ങളോടെ പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത് ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു മാമ്പഴക്കാലവും ഞാൻ കണ്ടു. ഈർക്കിലിൽ കോർത്ത കശുമാങ്ങകളുമായി ഞാനും അവളും കൂടി പുലിപ്പാറയിലിരിക്കുന്നു. ആരാണ് അവിടെ പാടുന്നത്? പാറക്കെട്ടുകൾക്കിടയിൽ നനഞ്ഞും പായൽ പിടിച്ചും ഒരു റേഡിയോ. അത് പാടുന്നത് ഞാനും അവളും കേട്ടിരുന്നു. കശുമാങ്ങകൾ തീരും വരെ കേട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ സ്വപ്നം തീർന്നിട്ടും മാഞ്ഞു പോകുന്നില്ല. ഓർമ്മയിൽ ആദ്യമെത്തുന്ന വരികൾ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത സ്വപ്നമന്ദിരമേ തന്നെ. എന്റെയും അവളുടെയും പ്രണയത്തെക്കുറിച്ചായിരിക്കുമോ ജയചന്ദ്രൻ പാടുന്നത്?

നോക്ക്, ഈ കാലുകൾ എന്ത് ചെമപ്പും മൃദുവുമായിരിക്കുന്നു, ഞാൻ അവളോട് പറഞ്ഞു. പൂക്കളുടെ സ്പർശവും വർണ്ണവും കൊണ്ടാണ് നിന്റെ ഈ പാദങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നിന്റെ ചിരികൾ സ്വപ്നങ്ങളും സ്മൃതികളുമാണ്. കവിതയുടെ ഗന്ധമുള്ള നിന്റെ വാക്കുകൾ ജയചന്ദ്രന്റെ പാട്ടുപോലെ ഹൃദ്യമായി അതിന്റെ തഴുകിത്തലോടി കടന്നുപോകുന്നു. നോക്ക്, കാറ്റാടി മരത്തിന്റെ ഒരിലയോ ആകാശത്തിന്റെ ഒരു കഷ്ണമോ നമ്മുടെ സ്വപ്നത്തിൽ കാണാനില്ല. സ്വപ്നത്തിൽ നീയും ഞാനും ജയചന്ദ്രന്റെ പാട്ടുകളും മാത്രം.

എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായി നിന്റെ സ്നേഹത്തിന്റെ നോട്ടം തഴുകിയെത്തിയ ആ ദിവസം. അന്ന് ഞാൻ ഈ ഉടുപ്പായിരുന്നു അണിഞ്ഞിരുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് നീ ചോദിച്ച ദിവസം? അന്നും ഈ ഉടുപ്പായിരുന്നു. എന്തോ കാര്യത്തിൽ മനസ്സ് അസ്വസ്ഥമായിരുന്ന നേരത്താണ് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് നീ ചോദിച്ചത്. പക്ഷേ അത് നിനക്ക് എന്നോടുള്ള പ്രണയമായി ഞാൻ തെറ്റിദ്ധരിച്ചു. നെഞ്ചിലെ കനൽ വേവ് കൊണ്ടാവും എന്റെ കൈകളിൽ നിന്ന് നീ വഴുതി മാറിയുമില്ല. അസ്വസ്ഥമാകുമ്പോഴൊക്കെ പാട്ടു കേൾക്കുകയായിരുന്നു പതിവെന്ന് നീ പറഞ്ഞു. ജയചന്ദ്രന്റെ പാട്ടുകളോടുള്ള ഇഷ്ടം പോലെ നിനക്ക് എന്നോടുള്ള പ്രണയവും.

കമുകറച്ചിറക്കരികിൽ കാറ്റുകൊണ്ടിരിക്കണമെന്ന് നിന്റെ മോഹം, അത് നിറയെ പായൽ മൂടി കിടക്കുകയാണെന്ന് ഞാൻ. മോഹങ്ങൾക്ക് പായലില്ലല്ലോ എന്ന് നീ നിലാവധിച്ചിട്ടില്ല. ഞാനും നീയും ചിറക്കരികിൽ പ്രണയാർദ്ദരായി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. ആകാശത്തിൽ നിന്ന് വാതിൽ തുറന്ന് അമ്പിളിക്കല നമ്മളെ എത്തി നോക്കുന്നു. കമുകറച്ചിറയിൽ നിലാവ് വീഴാൻ തുടങ്ങുന്നു. നീയില്ല, ഞാനുമില്ല. നീരാടുവാൻ വൈകി വന്ന പൂന്തുങ്കൾ മാത്രം പ്രണയാതുരമായി പരന്നു തുടങ്ങുന്നു.

വീട്ടിലേക്കുള്ള ഒറ്റയടി പാതയിൽ മണ്ണിൽ അതിന്റെ മൗനധ്വനികളിൽ നിർനിദ്രയായി രാവും പകലും ഞാൻ ചെവിയോർത്ത് കിടക്കും. എന്റെ ഹൃദയസിരകളിൽ പാട്ടിന്റെ രക്തം ത്രസിക്കുന്നു. പ്രണയം പാട്ടായി പരിണമിക്കുന്ന ഗന്ധർവ ഛായകൾ, വേൽ മാഞ്ഞുപോയ താഴ്വാരങ്ങൾ, ശിശിരത്തിന്റെ തണുപ്പ്, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നുവെന്ന് ജയചന്ദ്രൻ പാടുന്നു. ഗ്രാമത്തിന്റെ ഏകാന്തതയിലിരുന്ന് നീ അത് കേൾക്കുന്നു.

കൊന്നപ്പൂക്കളും വെയിലുമായി വീടിന്റെ പടികയറി വന്ന നിന്നെ അമ്മയ്ക്ക് പരിചയപ്പെടുത്താൻ ഞാൻ പെട്ട പാട്. അനിയത്തി അവൾ ട്യൂഷന് പോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിന്റെ ചുണ്ടിലെ ചിരിയുടെ കള്ളം അമ്മയ്ക്ക് മനസ്സിലാവില്ല. അനിയത്തി അവൾ കള്ളിയാണ്. ചേച്ചിയുടെ പ്രണയത്തോഴനെ അവൾ ആ ചിരിയിൽ നിന്ന് വായിച്ചെടുക്കും. പടിയിൽ ഇപ്പോഴും വെയിൽ കാണുമ്പോൾ ആ കൊന്നപ്പൂക്കൾ ചിതറിക്കിടക്കുന്നത് പോലെ എനിക്ക് തോന്നും. ഹൃദയത്തിന്റെ വാതിൽപ്പടിയിൽ ജയചന്ദ്രന്റെ പാട്ടുകൾ ചിതറിക്കിടക്കുന്നത് പോലെ എനിക്ക് തോന്നും.

നിന്റെ നാട് എന്റേതുമാണ്. നീ തൊഴുന്ന ചാമുണ്ടിക്കാവ് എനിക്കും പൂക്കൾ നടക്കി വെച്ച് തൊഴാനുള്ളതാണ്. ഞാൻ എഴുതിയ കത്തിന് നീ കുറിച്ച മറുപടിയായിരുന്നു രസം. നിരീശ്വരവാദിയുടെ പ്രണയിനി പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കുന്നു. ഓർമ്മകൾ വീണു ചിതറുകയാണ്. ഞാൻ എന്നാണ് ചങ്കും പ്രണയവും ചുവപ്പാണെന്നറിഞ്ഞത്? ഇപ്പോൾ നോക്ക്, എന്റെ തൊടി നിറയെ ചെത്തിപ്പൂക്കൾ നിറഞ്ഞിരിക്കുന്നു. ചുവപ്പ് ചോര പോലെ പടർന്നു കിടക്കുന്നു. പാട്ടിലും ചുവപ്പ് ചായം തേക്കുന്നു.

കവിതയായിരുന്നു നിന്റെ കരുത്ത്. കവിതയിൽ വാക്കുകൾ വിറച്ചിരുന്നില്ല. വസന്തത്തിന്റെ ഇടനാഴികളിൽ പോലും അവ ഇടിമുഴക്കങ്ങളായി. നിന്നോടൊപ്പം മുദ്രാവാക്യം വിളിച്ചു നടന്ന നാളുകൾ, സഖാവ് പ്രണയനിക്കുന്ന നീ എഴുതിയ കത്ത് പഴയ നോട്ട്ബുക്കിൽ ചുവന്നിരിക്കുന്നു. ഇടയ്ക്കിടെ എടുത്തു നോക്കുമ്പോഴെല്ലാം അതെന്റെ ഹൃദയത്തെയും കൂടുതൽ ചുവപ്പിക്കുന്നു. രാത്രി ഏറെയാകാറായി. നോട്ട്ബുക്കിന്റെ താളിൽ ജയചന്ദ്രന്റെ പാട്ട് നീ കോറിയിട്ടിരിക്കുന്നു. എന്റെ കെമിസ്ട്രി ബുക്ക് നീ എത്ര പെട്ടെന്നാണ് കാവ്യപുസ്തകമാക്കി മാറ്റിയിരിക്കുന്നത്.

വസന്തത്തെക്കാൾ ശിശിരത്തെ സ്നേഹിച്ചവനെ, തണുപ്പിന്റെ തലോടനങ്ങൾക്ക് കാത്തുനിന്നവനെ, എങ്ങനെ നിന്റെ വാക്കുകൾ വസന്തങ്ങളായി, എങ്ങനെ അവ ഇത്രയും ചുട്ടുപൊള്ളി പ്രഭുത്വത്തിന്റെ ചപ്പുകളെ കത്തിച്ചു തീർക്കാൻ പോകുന്ന കനലുകളായി അവ എങ്ങനെ തീവ്രമായി. നിലാവ് തീയായി പടരുന്ന പ്രണയത്തിന്റെ തത്വശാസ്ത്രം. പാട്ട് ഹൃദയത്തെ പൊള്ളിക്കുകയാണ്. നിന്റെ സാന്നിധ്യം അസാന്നിധ്യത്തിലും ഞാൻ അറിയുന്നു.

കൊടുംവേനലിൽ ഭൂമി ഉരുകം കാലം, ഒരു തുണ്ട തണലാണ് വീടെന്ന് നീ എഴുതി. നിന്റെ നെഞ്ചിൽ തല ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയതും അതേ ആശ്വാസം തന്നെയായിരുന്നു. സൗമ്യവും ദീപ്തവുമായ ഒരു ആനന്ദം. പ്രണയം ആശ്വാസമാണെന്ന് നീ എന്നെ അനുഭവിപ്പിച്ചു. അവികലമായ ഒരു ചന്ദ്രക്കലയായി ഞാൻ നിന്നിൽ വീണ്ടും വീണ്ടും ചേർന്നു നിൽക്കുന്നു. ഒരു തലോടൽ, ഉത്കണ്ഠകളെല്ലാം ഒഴിഞ്ഞു പോകുന്നത് പോലെ, അസ്വസ്ഥതകളെല്ലാം അയഞ്ഞില്ലാതാകുന്നത് പോലെ, സാന്നിധ്യം പോലും സമർത്ഥമാകുന്ന അനുഭവം. തിരിച്ചൊന്നുമേകിയില്ലെങ്കിലും ഹൃദയമേ, നീ അരികിലുണ്ടായിരുന്നെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം.

ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഞാൻ മാത്രമായി എന്ന് ബഷീർ എഴുതിയതുപോലെ ഞാൻ മാത്രമായി. നീ പോയതിൽ പിന്നെ എൻ ഹൃദയം ഒരു പാട്ടും മൂളിയിട്ടില്ല. പ്രിയ കാമുകനെ, നിന്റെ ഹൃദയം മൂളി നടന്ന പാട്ടുകൾ എന്റെ ഏകാന്തതകൾക്ക് കൂട്ടായി ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്നു. ഞാൻ മാത്രമായി എന്ന് എനിക്ക് വിശ്വസിക്കുവാൻ വയ്യ. ഈ പാട്ടുകൾ നിന്നെ എന്നിലേക്ക് എന്നും ചേർത്തണയ്ക്കുന്നു.

ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു നിമിഷം നിങ്ങളുടെ ഗ്രാമത്തിലെ ഒരു പഴയ വീടിനെ കുറിച്ച് ഓർത്തു നോക്കൂ. ഒരു കാലത്ത് കുട്ടികളുടെ ചിരിയും അതിഥികളുടെ ബഹളവും ഉത്സവങ്ങളുടെ തിരക്കും ഒക്കെയായി നിറഞ്ഞിരുന്ന ഒരു വീട്. അടുക്കളയിൽ നിന്നുയരുന്ന ചോറിന്റെ മണവും മുറ്റത്ത് വിരിച്ച നെല്ലിന്റെ നിറവും സന്ധ്യയായാൽ കത്തിച്ച നിലവിളക്കിന്റെ വെളിച്ചവും കൊണ്ട് ജീവൻ തുടിക്കുന്ന ഒരു വീട്. ഇന്ന് ആ വീടിന്റെ മുറ്റത്ത് പുല്ലു വളർന്നിരിക്കുന്നു. വാതിലുകൾ അധികവും അടഞ്ഞുകിടക്കുന്നു. അകത്ത് ഒരു മുറിയിൽ മാത്രം ഒരു വിളക്ക് കത്തുന്നുണ്ട്. ആ വിളക്കിന്റെ വെളിച്ചത്തിൽ ഒരമ്മ ഒറ്റയ്ക്കിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. വഴിയിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ, ഗേറ്റിനരികിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന പ്രതീക്ഷയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കും. മൊബൈൽ ഫോൺ ശബ്ദിച്ചാൽ അത് മക്കളാണ് എന്ന് കരുതി മുഖത്തൊരു പ്രകാശം വിരിയും. പക്ഷെ പലപ്പോഴും അതൊരു ബാങ്കിന്റെ പരസ്യ വിളിയോ തെറ്റായ നമ്പറോ മാത്രമായിരിക്കും. പിന്നെയും അവർ അതേ കസേരയിലേക്ക് മടങ്ങും. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നായി പ്രമേഹത്തെയും രക്തസമ്മർദ്ദത്തെയും ഹൃദ്രോഗങ്ങളെയും നാം എണ്ണാറുണ്ട്. എന്നാൽ കണക്കുകളിൽ എളുപ്പം രേഖപ്പെടുത്താൻ കഴിയാത്ത മറ്റൊരു രോഗമുണ്ട്. അതിന് മരുന്ന് കടകളിൽ ഗുളികകളില്ല, ആശുപത്രികളിൽ പ്രത്യേക വാർഡുകളുമില്ല. അതിന്റെ പേര് ഏകാന്തത എന്നാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി നാം ഉയർന്ന ആയുർദൈർഘ്യത്തെ ആഘോഷിക്കാറുണ്ട്. എന്നാൽ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നർത്ഥമില്ല. വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന മനുഷ്യന് ഭക്ഷണവും മരുന്നും മാത്രമല്ല വേണ്ടത്, സംസാരിക്കാൻ ഒരാൾ, ചിരിക്കാൻ ഒരു കൂട്ടം, ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കുറച്ച് മനുഷ്യർ, രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണം, വൈകുന്നേരം കാത്തിരിക്കാൻ ഒരു പ്രതീക്ഷ, ഇവയും അത്രത്തോളം ആവശ്യമാണ്. പക്ഷെ അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്നത്.

നമ്മുടെ ഓരോ ഗ്രാമത്തിലും ഒരു ലതിക ചേച്ചിയുണ്ട്. ജീവിതം മുഴുവൻ കുടുംബത്തിനായി ജീവിച്ച ഒരാൾ. മക്കളെ പഠിപ്പിച്ചു, വിവാഹം കഴിപ്പിച്ചു, ഭർത്താവിനൊപ്പം ചെറിയ സന്തോഷങ്ങളിൽ വലിയ ജീവിതം കണ്ടെത്തി. പിന്നീടൊരു ദിവസം ഭർത്താവ് പെട്ടെന്നില്ലാതായി. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞു. ബന്ധുക്കളും അയൽക്കാരും ഓരോരുത്തരായി മടങ്ങിപ്പോയി. വീടിന്റെ വാതിൽ വീണ്ടും അടഞ്ഞു. അപ്പോഴാണ് അവർ ആദ്യമായി തിരിച്ചറിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ശബ്ദം മനുഷ്യരുടെ സാന്നിധ്യമാണെന്ന്. ആ ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ വീട് ഒരു കെട്ടിടം മാത്രമായി. മക്കൾ സ്നേഹമില്ലാത്തവരാണെന്നല്ല, അവർക്ക് സ്വന്തം ജീവിതമുണ്ട്, ജോലിയുണ്ട്, കുട്ടികളുടെ പഠനമുണ്ട്, നഗരത്തിലെ ചെറിയ ഫ്ളാറ്റുകളുണ്ട്. അവിടേക്ക് മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുപോകുക എന്നത് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും മരുമക്കൾക്കും മരുമക്കളുടെ മാതാപിതാക്കൾക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിനുമിടയിൽ പുതിയ സംഘർഷങ്ങൾ രൂപപ്പെടും. അതുകൊണ്ട് തന്നെ പല അമ്മമാരും സ്വയം തീരുമാനിക്കും, ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിന്നോളാം എന്ന്. ആ തീരുമാനത്തിന്റെ പിന്നിൽ സ്വാതന്ത്ര്യമല്ല, പലപ്പോഴും മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കാനുള്ള നിശബ്ദമായൊരു ത്യാഗമാണ്. ഓമനയമ്മമാരുടെ കഥയും വ്യത്യസ്തമല്ല. ഏക മകൾ മാത്രമുള്ള അമ്മ, മകൾക്ക് അമ്മയെ ഒപ്പം നിർത്തണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ പലപ്പോഴും അതിനനുകൂലമല്ല. ഒടുവിൽ സ്വന്തം മകളുടെ ജീവിതം സമാധാനമായി പോകട്ടെ എന്ന ആഗ്രഹത്തിൽ അമ്മ വീണ്ടും സ്വന്തം വീടിന്റെ ഏകാന്തതയിലേക്ക് മടങ്ങുന്നു. പുറത്തുനിന്ന് നോക്കുന്നവർ പറയും, അവർക്ക് സ്വന്തം വീടുണ്ടല്ലോ. എന്നാൽ വീടും ജീവിതവും രണ്ടാണ്. ചുമരുകൾ മനുഷ്യർക്ക് കൂട്ടാകില്ല. മനുഷ്യൻ സംസാരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. സംഭാഷണം അവസാനിക്കുന്നിടത്താണ് ഏകാന്തത തുടങ്ങുന്നത്. പ്രായമായ ഒരാൾ ഒരേ കാര്യം പലതവണ പറയുന്നത് നാം പലപ്പോഴും തമാശയാക്കാറുണ്ട്. പക്ഷെ അവർക്ക് പറയാൻ പുതിയ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, അത് കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ഒരിക്കൽ കേട്ട കഥ വീണ്ടും പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് കഥയല്ല, ഒരു മനുഷ്യനെയാണ്. ഇന്ന് കേരളത്തിലെ പല പഞ്ചായത്തുകളിലും വയോജന സൗഹൃദ പദ്ധതികളുണ്ടെന്ന് രേഖകളിൽ കാണാം. ഹാപ്പിനെസ് പാർക്കുകൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ഒരു റിസർവോയറിന്റെ അരികിലോ ഒരു സർവീസ് റോഡിന്റെ വശത്തോ മൂന്നോ നാലോ സിമന്റ് ബെഞ്ചുകൾ സ്ഥാപിക്കും, ഒരു ബോർഡ് വയ്ക്കും, അതിന് വലിയൊരു പേര് നൽകും, ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതി പൂർത്തിയായതായി രേഖപ്പെടുത്തും. എന്നാൽ ആ ബെഞ്ചുകളിൽ ആരാണ് ദിവസവും ഇരിക്കുന്നത്? അവിടെ എത്ര വയോജനങ്ങൾ എത്തുന്നു? അവർക്ക് സംസാരിക്കാനുള്ള സൗകര്യമുണ്ടോ? ആരോഗ്യ പരിശോധനയുണ്ടോ? വായിക്കാൻ പുസ്തകങ്ങളുണ്ടോ? പാട്ട് കേൾക്കാനോ ചതുരംഗം കളിക്കാനോ അവസരമുണ്ടോ? പലപ്പോഴും ഇല്ല. നമുക്ക് വേണ്ടത് സിമന്റ് ബെഞ്ചുകളല്ല, മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടങ്ങളാണ്. ഓരോ പഞ്ചായത്തിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന പകൽ വീടുകൾ വേണം. അവിടെ എത്തുന്നവർക്ക് ഒരു കപ്പ് ചായ കിട്ടണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയണം, പത്രം വായിക്കാൻ കഴിയണം, ചെറിയ ലൈബ്രറി വേണം, സംഗീതം കേൾക്കണം, യോഗയും വ്യായാമവും ചെയ്യണം, ആരോഗ്യ പ്രവർത്തകർ ഇടയ്ക്കിടെ പരിശോധന നടത്തണം, മാനസികാരോഗ്യ വിദഗ്ധർ സംസാരിക്കണം, പഴയ സിനിമകൾ പ്രദർശിപ്പിക്കണം, ജന്മദിനങ്ങൾ ആഘോഷിക്കണം, ഒരുമിച്ച് പാട്ടുപാടണം. ഇതൊന്നും ആഡംബരമല്ല, വാർദ്ധക്യത്തിന്റെ അടിസ്ഥാന അവകാശങ്ങളാണ്.

നമ്മുടെ വൃദ്ധസദനങ്ങളെക്കുറിച്ചും നാം പുതിയ രീതിയിൽ ചിന്തിക്കേണ്ട സമയമാണിത്. മനുഷ്യരെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ കൊണ്ടുപോയി വെറുതെ പാർപ്പിക്കുന്ന ഇടങ്ങളായി അവ മാറരുത്. അവ പൂന്തോട്ടങ്ങളാകണം, മരങ്ങളും പൂക്കളും നിറഞ്ഞ ഉദ്യാനങ്ങളാകണം, മണ്ണിൽ ചെറിയ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ കഴിയണം, പൂച്ചെടികൾ നട്ടു വളർത്താൻ കഴിയണം, കുട്ടികൾ വന്ന് കഥ കേൾക്കണം, സ്കൂൾ വിദ്യാർത്ഥികൾ വന്ന് പാട്ടുപാടണം, തലമുറകൾ തമ്മിൽ ബന്ധമുണ്ടാകണം. അപ്പോഴാണ് വാർദ്ധക്യം ജീവിതത്തിന്റെ അവസാന അധ്യായമല്ല, മറ്റൊരു മനോഹരമായ കാലഘട്ടമാണെന്ന് അവർക്ക് തോന്നുക. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇത്തരം മാതൃകകൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. ജപ്പാനിൽ പ്രായമായവർക്കായി സമൂഹ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡേ കെയർ സെന്ററുകൾ വഴി ഒറ്റപ്പെടൽ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. നമുക്കും അതിൽ നിന്ന് പഠിക്കാനുണ്ട്. കേരളത്തിന് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന വാദം പൂർണ്ണമായി ശരിയല്ല. പ്രശ്നം പലപ്പോഴും പണത്തിന്റെ കുറവല്ല, മുൻഗണനയുടെ കുറവാണ്. ഇതോടൊപ്പം കുടുംബങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും മണിക്കൂറുകളോളം ഒപ്പമിരിക്കാൻ കഴിയില്ലെങ്കിലും ദിവസവും 10 മിനിറ്റ് ആത്മാർത്ഥമായി സംസാരിക്കാൻ കഴിയും. വീഡിയോ കോൾ ചെയ്യാം, കൊച്ചുമക്കളെ സംസാരിപ്പിക്കാം, ആഴ്ചയിലൊരിക്കൽ അവരെ പുറത്തേക്ക് കൊണ്ടുപോകാം. പ്രായമായ മനുഷ്യർക്ക് വില കൂടിയ സമ്മാനങ്ങളെക്കാൾ വിലപ്പെട്ടത് സമയം തന്നെയാണ്. ഒരു സമൂഹത്തിന്റെ സംസ്കാരം അളക്കേണ്ടത് അതിന്റെ ആകാശച്ചുംബികളായ കെട്ടിടങ്ങൾ നോക്കിയല്ല, പ്രായമായ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയാണ്. കാരണം ഒരു കുട്ടിക്കും ഒരു വൃദ്ധനും സുരക്ഷിതത്വം നൽകാൻ കഴിയുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ വികസിതമായ സമൂഹം. വരുന്ന വർഷങ്ങളിൽ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ സാമൂഹിക വെല്ലുവിളികളിലൊന്ന് വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. ഇന്ന് നാം തയ്യാറായില്ലെങ്കിൽ നാളെ ആയിരക്കണക്കിന് ലതിക ചേച്ചിമാരും ഓമനയമ്മമാരും സ്വന്തം വീടുകളുടെ ചുമരുകൾക്കുള്ളിൽ നിശബ്ദമായി ജീവിച്ചും നിശബ്ദമായി മരിച്ചും പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും. അതുകൊണ്ട് പകൽ വീടുകൾ ഒരു ക്ഷേമ പദ്ധതി മാത്രമല്ല, അത് മനുഷ്യരുടെ അന്തസ്സിനെ സംരക്ഷിക്കുന്ന ഒരു സാമൂഹിക ആവശ്യമാണ്. വാർദ്ധക്യത്തെ കരുണയോടെ കാണേണ്ടതില്ല, ബഹുമാനത്തോടെയാണ് കാണേണ്ടത്. കാരണം ഇന്ന് ഒറ്റയ്ക്കിരിക്കുന്ന ആ അമ്മയുടെ സ്ഥാനത്ത് നാളെ നമ്മളിൽ ഓരോരുത്തരും എത്തും. അപ്പോൾ നമുക്കും വേണ്ടത് മരുന്നുകൾ മാത്രമാകില്ല, ഒരു പുഞ്ചിരി, ഒരു സംഭാഷണം, ഒരു കൈപിടുത്തം, ഒരു മനുഷ്യന്റെ സാമീപ്യം. അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ഔഷധം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിയൽനോവ്സ്ക ദവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരെയും സന്ദർശിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നിർത്തിവെക്കുകയായിരുന്നു. നീറ്റ് വിഷയത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഉപരിസഭയും നിർത്തിവച്ചു. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് എം വി ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആർ എസ് രജസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യനും മൃഗങ്ങളും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് എത്തുകയും രോഗകാരണമാവുകയും ചെയ്യുന്നു. മൃഗങ്ങളുമായി നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കം, അവയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കം, മൃഗങ്ങളുടെ വാസസ്ഥലം, തൊഴുത്ത്, ഫാമുകൾ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിപാലനം തുടങ്ങിയവയിൽ മുൻകരുതികൾ സ്വീകരിച്ചാൽ രോഗം തടയാനാകും. വനമേഖലയിൽ പോകുമ്പോൾ ആവശ്യമായ വ്യക്തിഗത സുരക്ഷ സ്വീകരിക്കണമെന്നും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് SEC.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡർമാരായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. SPC പദ്ധതിയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്യും. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം പമ്പയിൽ ആരംഭിച്ചു. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. അതേസമയം കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. നിതിൻ രാജിന്റെ കുടുംബം മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി വിട്ടയച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കും. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജ്ജിതം. ഇതുവരെ 9 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പോലീസ് അറിയിച്ചു. 25 പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർത്ഥകായ പ്രതിമ പത്നി വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം തുടരുന്നു. രാമായണ മാസാചരണത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ദിനം പ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഇവയെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്രയാറിൽ ശ്രീരാമനും ഇരിങ്ങാലക്കുട കൂടൽമാണിക്കും ത്യാഗത്തിന്റെ പ്രതീകമായ ഭരതനും ലക്ഷ്മണന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പായമ്മൽ ശത്രുഘ്നൻ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അടയാളവുമായി നിലകൊള്ളുന്നു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മൂന്നാറിന് പുറമെ കട്ടപ്പന കല്യാണത്തണ്ടിലും കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ടു തുടങ്ങിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മൊട്ടിട്ട് തുടങ്ങിയത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് സഞ്ചാരികൾക്കൊരു സ്വർഗീയ പ്രതീതിയാകും സമ്മാനിക്കുക. നിലവിൽ വാഴവര, കൗന്തി മലനിരകളിലെ വിവിധ ഭാഗങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.
0: കോട്ടയം പാലാ നഗരസഭ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷയ്ക്ക് സ്ഥാനം നഷ്ടമായി. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. രാജൻ ജെ പല്ലൻ MLA, PV കൃഷ്ണൻ നായർ, അശോകൻ ചിരുവിൽ, N ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 229 പോയിന്റ് ഇടിഞ്ഞ് 77479, നിഫ്റ്റി 62 പോയിന്റ് നഷ്ടത്തിൽ 24175 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 560 രൂപ കൂടി, 1,05,760, ഗ്രാമിന് 13,220 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പണിയാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചീമേനിയിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 21-ന്റെ ചോരഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1904 ജൂലൈ 21, ട്രാൻസ് സൈബീരിയൻ റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. 1904 ജൂലൈ 21, മനുഷ്യത്വത്തെ ഉണർത്തുക, മനുഷ്യത്വത്തെ സ്നേഹിക്കുക, മനുഷ്യത്വത്തെ ബഹുമാനിക്കുക, അതാണ് എൻ്റെ സാഹിത്യം, അതുതന്നെയാണ് എൻ്റെ ജീവിതവും എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ വിപ്ലവകാരിയായ സാഹിത്യനായകൻ പി കേശവദേവ് ജന്മം കൊണ്ടിരിക്കുന്നു. 1954 ജൂലൈ 21 ജനീവ പ്രഖ്യാപനം നടക്കുന്നു. 1969 ജൂലൈ 21 മാനവരാശി കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയിരിക്കുന്നു.
3: Preloaded गानों वाला कीपैड फोन धमाकेदार साउंड के साथ कारवां मोबाइल.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച് പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
1: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയ മുദ്ദോ പർ ചർച്ച അവസരം ദിയാ.
0: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
2: ആകെ പേപ്പർ ലീക്ക് നീ ഹോനെ കെ ലിയേ സഖ്തി സേ ജോ കദം ഉഠായാ ഗയാ ഹൈ ഉസ്കേ ബാരേ മേ ഭി പ്രധാനമന്ത്രി ജി നേ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നേ യേ ഭി കഹാ കെ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹീ ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹീ ദൽഗത് രാജ്നീതി കാ വിഷയ നഹീ ഹൈ യേ ദേശ് കാ വിഷയ ഹൈ ഓർ യുവാഓ കാ ഭവിഷ്യ കേ സാഥ് കോയി ഖിൽവാഡ് നഹീ ഹോനെ കേ ലിയേ ഓർ ഖിൽവാഡ് നഹീ കർനേ ദേനേ കേ ലിയേ സഖ്തി സേ കദം ഭി ഉഠായേ സജാ ഭി ദേ ദോഷിയോ കോ ഓർ ഫിർ ഫുൾ പ്രൂഫ് സിസ്റ്റം കാം ജോ അഭി കർ രഹേ ഹൈ ഉസ്മേ ഭി സബ് മിൽ.
0: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
0: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാൻഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂ ഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാഡക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40+ രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരം ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2 ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന ദുരന്തത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: എപ്പിസോഡ് 7, വാർദ്ധക്യം എങ്ങനെ സജീവമാക്കാം. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് ആവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് വയോമിത്ര. പ്രാദേശിക ഭാഷ അനുസരിച്ച് മുത്തച്ഛ, ചേച്ചി, അങ്കിൾ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് പരാമർശിക്കപ്പെടുന്ന ഏകദേശം 60 മുതൽ 65 വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന ഇന്ത്യൻ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ. ഇവിടെ ഇളയ കൊച്ചുമകളായ ലക്ഷ്മി മുത്തച്ഛന് കൂട്ടായി കൂടുന്നു. ഓരോ എപ്പിസോഡിലും അവർ അടൽ വയോ അഭ്യോദയ യോജന സ്കീമിന് പ്രസക്തമായ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. ഈ പരിപാടിയിൽ പ്രാദേശിക നാടോടി സംഗീതം, സൗണ്ട് ബൈറ്റുകൾ, പ്രായമായവരുമായി ബന്ധപ്പെട്ട കഥകൾ എന്നിവയും ഉൾപ്പെടും. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 7, വാർദ്ധക്യം എങ്ങനെ സജീവമാക്കാം. പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അവതരിപ്പിക്കുന്നത് ആർ ജെ നാഥ്, രേഷ്മ, ശ്രീലക്ഷ്മി എം എസ്, ഹേന. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: എന്താ സംഭവിക്കുന്നത്? ഞാൻ രാവിലെ മുതൽ വിളിക്കുന്നു, പക്ഷെ മുത്തശ്ശൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്തു പറ്റി? അമ്മ, അമ്മ, മുത്തച്ഛൻ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുക, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ മുത്തച്ഛൻ ഫോൺ എടുക്കുന്നില്ല. ആ ഹലോ മുത്തച്ഛ. എന്താ മുത്തച്ഛ, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. മുത്തച്ഛൻ ഇത് എവിടെ ആയിരുന്നു? മുത്തച്ഛൻ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുത്തച്ഛന്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ മുത്തച്ഛ. മുത്തച്ഛന് തമാശ, ഞാൻ എന്ത് മാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? അല്ല, ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കും? ശരി, ഞാനിപ്പം വീഡിയോ കോൾ
1: ചെയ്യാം. വേറൊരു വഴി പറഞ്ഞു തരാം.
0: ഏ, അതെന്ത് വഴി? പുതിയ കണ്ടുപിടുത്തം വല്ലതും ആണോ?
1: പുതിയതൊന്നുമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്, പക്ഷേ ആരും ഈ മാർഗം ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ.
0: മുത്തച്ഛൻ ഒരു മാറ്റവും ഇല്ല, എല്ലാം കടങ്കഥ പോലെയാ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
1: എന്നാൽ നമുക്ക് ഈ കടങ്കഥ ഒരുമിച്ച് പരിഹരിക്കാം.
0: മുത്തച്ഛ, മുത്തച്ഛൻ ഇങ്ങു വന്നോ?
2: എങ്ങനെയുണ്ട് ഈ സർപ്രൈസ്?
0: ഓ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് മുത്തച്ഛൻ ഫോൺ എടുക്കാഞ്ഞ അല്ലേ?
2: പിന്നല്ലാതെ, നീയല്ലേ എല്ലായ്പ്പോഴും എനിക്ക് സർപ്രൈസ് തരുന്നത്. അതുകൊണ്ട് ഇന്ന് മോൾക്ക് സർപ്രൈസ് തരാന്ന് കരുതി.
0: ആ, അതൊക്കെ വിട്. മുത്തച്ഛന്റെ മുട്ടുവേദനയും ബി പി ഒക്കെ എങ്ങനെയുണ്ട്?
2: ശരി, അത് മജ്ജയും മാംസവും കൂടിയുള്ളതാണല്ലോ, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വേദനയോ മറ്റോ വരും എന്ന് കരുതി എന്റെ കൊച്ചുമോളെ സർപ്രൈസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമുണ്ടോ?
0: മുത്തച്ഛന്റെ എനർജി അപാരം തന്നെ. പക്ഷേ മുത്തച്ഛ, മുത്തച്ഛന്റെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടല്ലോ.
2: ആരോഗ്യം നമ്മുടെ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ.
0: സർക്കാരോ? ഹേ, അതെങ്ങനെ?
2: മാന്ത്രിക സംഖ്യ.
0: മുത്തച്ഛന്താ വീണ്ടും കടങ്കഥയിലോട്ട് പോവാ. എന്തുവാ മുത്തച്ഛ ഇത്?
2: നീ മറന്നോ, നീയല്ലേ എനിക്ക് 1 4 5 6 7 എന്ന നമ്പറിൽ വിളിച്ച് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പദ്ധതികളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
0: അതെന്തായാലും നന്നായി മുത്തച്ഛ, കൊള്ളാം.
2: ആ നമ്പറിൽ വിളിച്ചപ്പോ ദേശീയ സീനിയർ സിറ്റിസൺ ഹെൽത്ത് കെയർ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ ഈ വിവരങ്ങൾ ഉടൻ തന്നെ എന്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചു.
0: കൊള്ളാം മുത്തച്ഛ, മുത്തച്ഛന്റെ ജാഗ്രത. എന്റെ തലമുറയ്ക്ക് അപകർഷതാബോധം ഉണ്ടാവുമല്ലോ.
2: നിങ്ങളെപ്പോലുള്ള

0: ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് നല്ല ഊർജം ലഭിക്കുന്നു. നിന്റെ പ്രായത്തിൽ ഞങ്ങൾക്ക് ഇത്രയധികം അറിവുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഞങ്ങൾ ഇത്രയധികം ജോലികൾ കൈകാര്യം ചെയ്തിട്ടുമില്ല.
1: നമ്മൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം.
0: അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോ വന്നത്.
1: മനസ്സിലായി. ഞാൻ മറ്റുള്ളവരെയും വിളിക്കാം. എന്നിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് തുടങ്ങിയാലോ? അതുവരെ മുത്തച്ഛൻ അല്പം വിശ്രമിക്കേ.
0: വിശ്രമിക്കാനോ? ആർക്കാണ് വിശ്രമം ആവശ്യമുള്ളത്? ഞാൻ 3 മണിക്കൂറായി കാറിൽ ഇരിക്കുകയായിരുന്നു. ഓടിയൊന്നും അല്ലല്ലോ വന്നത്. ആണോ?
1: അവിശ്വസനീയ മുത്തച്ഛ, മുത്തച്ഛൻ സജീവമായ വാർദ്ധക്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. പിന്നെ മുത്തച്ഛ, മുത്തച്ഛൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പഠിച്ച് വീണ്ടും ജോലി ചെയ്യാൻ പോകുന്നറിഞ്ഞപ്പോ എന്റെ കൂട്ടുകാർക്കെല്ലാം അത്ഭുതം.
0: ഞാൻ ആകെ ആവേശത്തിലാണ് ലക്ഷ്മി മോളെ. വിരമിച്ച് 4 വർഷത്തിന് ശേഷം വീണ്ടും ജോലിക്ക് പോകുന്നു എന്ന് ഓർക്കുമ്പോ ഒരു പുതിയ കഥയുടെ തുടക്കം പോലെ തോന്നുന്നു.
1: മുത്തച്ഛ, മുത്തച്ഛൻ ജോലി എന്നല്ലേ വിരമിച്ചിട്ടുള്ളൂ. മുത്തച്ഛൻ വീട്ടിലെടുത്ത് കുട്ടികളെ പഠിപ്പിക്കാറുണ്ടായിരുന്നല്ലോ. പിന്നെങ്ങനാ മുത്തച്ഛൻ വിരമിച്ചെന്ന് പറയുന്നത്?
0: അതെ, 1-2 മണിക്കൂർ പഠിപ്പിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. ബാക്കിയുള്ള സമയങ്ങളിൽ ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു ജോലി ചെയ്തിട്ട് എന്ത് പ്രയോജനം?
1: ഓ, അതാണ് കാര്യം.
0: എന്ത്, ഞാൻ നിനക്ക് സർപ്രൈസ് തന്നതോ?
1: ഏ, അതല്ല മുത്തച്ഛ. മുത്തച്ഛൻ പുതിയ സോഫ്റ്റ്വെയർ പഠിക്കാൻ വന്നതേ.
0: അത് കുട്ടികൾക്ക് വേണ്ടിയല്ലേ? ഈ ഗ്രാമത്തിൽ അവരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ ആരാണുള്ളത്? അവരുടെ ഭാവിക്ക് ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനം വളരെ ഉപകാരമാകും. പിന്നെ അവർക്ക് ഇവിടെ വന്ന് പഠിക്കാനും പറ്റില്ല. മാത്രവുമല്ല, നിനക്കവിടെ അധികം നാൾ നിൽക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ട് അവരെ പഠിപ്പിക്കാമെന്ന് കരുതി.
1: മുത്തച്ഛ, ഞാൻ പറഞ്ഞു വരുന്നതും അത് തന്നെ. കുട്ടികളെ പഠിപ്പിക്കുമ്പോ മുത്തച്ഛനും പുതിയ നൈപുണ്യം നേടും. ഒരിക്കലും ഒരു നൈപുണ്യവും പാഴായി പോകത്തില്ല. അത് മുത്തച്ഛനും ഗുണവേ ചെയ്യത്തുള്ളൂ.
0: അത് 100% ശരിയാണ്.
1: അടൽ വയോ യോജന വഴി മുതിർന്ന പൗരന്മാർക്ക് അർത്ഥവത്തായ ജോലികൾ നമ്മുടെ സർക്കാർ നൽകുന്നു.
0: കഴിഞ്ഞ തവണ നീ അത് പറഞ്ഞിരുന്നു. എന്തായിരുന്നു നീ അതിനുപയോഗിച്ച പദം?
1: ആക്റ്റീവ് ഏജിംഗ്, അഥവാ സജീവമായ വാർദ്ധക്യം.
0: അതെ, ആക്റ്റീവ് ഏജിംഗ്. കുറച്ചു മുൻപ് നീ അത് സൂചിപ്പിച്ചിരുന്നു, ഞാൻ സജീവമായ വാർദ്ധക്യത്തിന് ഉദാഹരണമാണെന്ന്. മോളെ ലക്ഷ്മി, അതൊന്ന് വിശദീകരിക്കാമോ? അത് സർക്കാരിന്റെ പുതിയ സംരംഭമാണോ?
1: അതെ മുത്തച്ഛ, നമ്മൾ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ശരിക്കും ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത് പോലെയാണ്.
0: പക്ഷേ നമ്മുടെ ജോലിയുടെ സ്വഭാവം മാത്രം മാറുന്നു.
1: എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്?
0: മുമ്പ് പണം സമ്പാദിക്കാനായി ജോലി ചെയ്തിരുന്നു, ഇപ്പോ നേരം പോക്കിനായി ജോലി ചെയ്യുന്നു.
1: അതൊക്കെ, പക്ഷെ ഒരാൾക്ക് ജോലി ചെയ്ത് പണം സമ്പാദിക്കണമെങ്കിലോ? സർക്കാർ അത് പ്രോത്സാഹിപ്പിക്കുന്നു.
0: എന്ത്, സർക്കാർ ഞങ്ങൾക്ക് ജോലി ശരിയാക്കി തരുമെന്നോ? മോളെ, ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി പരക്കം പായുമ്പോ നീ പറയുന്നു സർക്കാർ ഞങ്ങൾക്ക് വരുമാന മാർഗം നൽകുമെന്ന്.
1: വരുമാന മാർഗം മാത്രമല്ല മുത്തച്ഛ, പെൻഷൻ ആനുകൂല്യങ്ങളും ഉണ്ട്. അതായത് മുതിർന്ന പൗരന്മാരുടെ പെൻഷൻ പദ്ധതി, ദേശീയ പെൻഷൻ സംവിധാനം, അടൽ പെൻഷൻ യോജന, കൂടാതെ മറ്റ് പല പദ്ധതികളും ഉണ്ട്.
0: ശരിക്കും?
1: മുത്തച്ഛന് വിശ്വാസമില്ലെങ്കിൽ ഞാനൊരു വ്യക്തിയെ കണക്ട് ചെയ്യാം.
0: ആർക്ക് കണക്ട് ചെയ്യുമെന്ന്?
1: ഒരു നിമിഷം മുത്തച്ഛ. ഹലോ, നമസ്കാരം സാർ, ഞാൻ ലക്ഷ്മിയാണ്. ഞാൻ എന്റെ മുത്തച്ഛനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ആ അതെ അതെ, എന്നോടൊപ്പം മുത്തച്ഛനുണ്ട്. മുത്തച്ഛൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, ഞാൻ മുത്തച്ഛൻ്റെയിലോട്ട് കൊടുക്കാം.
0: ആരാണത്? ഞാൻ എന്താ ചോദിക്കേണ്ടത്?
1: മുത്തച്ഛ, അടൽ വയോ അഭ്യുദയ യോജനയുടെ പ്രോജക്ട് ഓഫീസറാണ്. മുത്തച്ഛൻ്റെ എല്ലാ സംശയങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകും. ചോദിക്കും മുത്തച്ഛ.
0: അതെ അതെ, ഞാൻ ഭരതാണ് സംസാരിക്കുന്നത്. ഞാൻ സജീവമായ വാർദ്ധക്യത്തെ കുറിച്ചാണ് ചോദിച്ചത്. ലക്ഷ്മി മോള് പറഞ്ഞു സർക്കാർ മുതിർന്ന പൗരന്മാർക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നുവെന്ന്.
2: ഞാൻ കൊല്ലം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഹരികുമാരൻ നായർ. എന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയാണ്, അല്ലമ്പലത്താണ്. നിങ്ങള് വയോജനങ്ങൾക്ക് വേണ്ടി അതിവിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. സർക്കാരും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ തലത്തില് വയോജനങ്ങൾക്ക് മന്ദഗാസം പദ്ധതി, BPL ആയിട്ടുള്ള ആൾക്കാർക്ക് 60 വയസ്സ് കഴിഞ്ഞ് വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി, വയോരക്ഷാ പദ്ധതി സായംപ്രഭ ഹോം പഞ്ചായത്തിന്റെ സഹായത്തോടെ നടപ്പിലാക്കി വരുന്നു. അതേപോലെ തന്നെ ട്രൈബ്യൂണലുകൾ വയോജനങ്ങൾക്ക് വസ്തുവകകള് നമുക്കൊക്കെ എഴുതി കൊടുത്ത മക്കള് നോക്കാതെ വരുമ്പോഴത്തേക്ക് അവരെ എഴുതി കൊടുത്ത വസ്തു തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടി 2 ട്രൈബ്യൂണലുകളാണ് നമ്മളെ കൊല്ലം ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നത്. 1 കൊല്ലത്തും 1 പുനലൂരുമാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ വയോജനങ്ങൾക്ക് ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്, 1-4-5-6-7 എന്ന നമ്പറിലാണ് പരാതികൾ അയക്കാൻ പറ്റുന്നത്. വയോഅമൃതം പദ്ധതി നിലവിലുണ്ട്. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളായ വയോജനങ്ങൾക്ക് റേഡിയോ നൽകുന്ന ബി പി എൽ ആയിട്ടുള്ള വയോജനങ്ങൾക്ക് റേഡിയോ നൽകുന്ന പദ്ധതി, അത് എസ് സിയും ജനറലും പ്രത്യേകം പ്രത്യേകം രണ്ട് പദ്ധതികളാണ് നിലവിലുള്ളത്. അതേപോലെ തന്നെ ക്ഷേമസ്ഥാപനങ്ങളുടെ വയോജനങ്ങൾക്ക് ഏകദേശം 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വസ്ത്രവിതരണം നടത്തുന്നു. അതിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് January 5 ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ സാറാണ് നിർവഹിക്കുന്നത്. ആശ്രയ കലയപുരത്ത് വെച്ചാണ് ഇതിന്റെ ഉദ്ഘാടനം. കൂടാതെ കൊല്ലം ജില്ലയിലെ ക്യാൻസർ രോഗികളായിട്ടുള്ള വൃദ്ധജനങ്ങൾക്ക് 4,200 രൂപയോളം വില വരുന്ന പോഷക കിറ്റ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായിട്ട് നടപ്പിലാക്കി വരുന്ന അത് ഏകദേശം 40 ലക്ഷം രൂപ ഈ വർഷം ചെലവഴിച്ചിട്ടുണ്ട്. 1,000 ഗുണഭോക്താക്കൾക്കാണ് കിറ്റ് നൽകുന്നത്. അതിൽ ഏകദേശം 800 സപ്ലൈ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്, അഭിമാന പ്രോജക്റ്റാണ്. റേഡിയോ നൽകുന്നതും അതേപോലെ ഏകദേശം 2,000 പേർക്കോളം റേഡിയോ നൽകിയിട്ടുണ്ട്. കൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായ ശരണാലയം സായന്തനം എന്ന രണ്ട് വൃദ്ധസദനം കൂടി ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ ജില്ലാ ഓഫീസർ നടപ്പിലാക്കി വരുന്നു. അതും ജില്ലാ പഞ്ചായത്തിന്റെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിമാന പ്രോജക്റ്റാണ്. കൂടാതെ ഭിന്നശേഷിക്കാർക്കായി ബൃഹത്തായ പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് സർക്കാരിൽ നടപ്പിലാക്കി വരുന്നത്. അതിൽ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായ ഇലക്ട്രോണിക് വീൽ ചെയർ നൽകുന്നതിനായിട്ട് 40 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സ്പില്ലോവർ പദ്ധതിയായിട്ട് അതിന്റെ വിതരണ ഉദ്ഘാടനം 15 January തന്നെ നടപ്പിലാക്കും. കൂടാതെ സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ 60 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. അതിന്റെയും പ്രവർത്തനം ദ്രുതഗതിയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. കൂടാതെ സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള വിദ്യാജ്യോതി, കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം, വിദ്യാകിരണം, വിജയാമൃതം, സഹചാരി, പരിരക്ഷ, സ്വാശ്രയ, പരിണയം, ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കുള്ള വിദൂര വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, മാതൃജ്യോതി പദ്ധതി, പ്രതീക്ഷ പദ്ധതി, സൈക്കോസോഷ്യൽ ഗ്രാന്റ് നൽകുന്ന പദ്ധതി, ഭിന്നശേഷി ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതി, ശ്രേഷ്ഠം, സ്നേഹയാനം, സഹജീവനം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, അതിജീവനം പദ്ധതി, നിരാമയ ഇൻഷുറൻസ് സ്കീം, നാഷണൽ ട്രസ്റ്റ് ലീഗൽ ഗാർഡിയൻഷിപ്പ് പദ്ധതി, മിശ്ര വിഭാഗർക്കുള്ള ധനസഹായ പദ്ധതി എന്നിവയും നടപ്പിലാക്കി വരുന്നു. കൂടാതെ ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയിൽ 75 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 60 ലക്ഷത്തോളം രൂപ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. ഈ വർഷത്തേതാണ് 24-25. ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് വിവാഹ ധനസഹായം നൽകുന്ന 30,000 രൂപ ഒറ്റത്തവണയായിട്ട് വിവാഹ ധനസഹായം നൽകുന്നു. കൂടാതെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് ഒറ്റത്തവണയായി ധനസഹായം നൽകുന്ന 30,000 രൂപ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി പദ്ധതി സ്വാശ്രയ പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഏകദേശം 25 അപേക്ഷകർക്ക് ഈ സാമ്പത്തിക വർഷം ധനസഹായം നൽകും. 18 പേർക്കുള്ള സാമ്പത്തിക സഹായം സർക്കാർ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതും വലിയൊരു നേട്ടമാണ്. അവരെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് നടത്തി വരുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായ ക്ഷേമസ്ഥാപനങ്ങളുടെ വയോജനങ്ങൾക്ക് വസ്ത്രം നൽകുന്ന പദ്ധതി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഗോപൻ സാറിന്റെ അധ്യക്ഷതയിൽ 5/1/2025 ആശ്രയ കലയപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ സാറ് നിർവഹിക്കുന്നു. അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് അനിൽ കല്ലേരി, അതേപോലെ വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, മറ്റ് വിവിധ ജില്ലാ മെമ്പർമാര് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഈ വസ്ത്രം വിതരണം ചെയ്യുന്നെന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ OCB രജിസ്ട്രേഷൻ അംഗീകാരമുള്ള വയോജന സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന മാനസികവും ശാരീരികവും ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ വസ്ത്രം വിതരണം ചെയ്യുന്നത്. ഏകദേശം 15 സ്ഥാപനങ്ങൾക്കാണ് ഈ വസ്ത്രം അന്നേ ദിവസം കാരക്കര കലയവരെ ആശ്രയയിൽ വെച്ച് നടത്തുന്നത്.
0: അതെ അതെ അതെ അതെ, വളരെ നന്ദി സാർ. സാറെല്ലാം നന്നായി വിശദീകരിച്ചു, എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും ലഭിച്ചു. വീണ്ടും ജോലി ചെയ്യുവാൻ സാറിന്റെ വാക്കുകൾ എനിക്ക് പ്രചോദനം നൽകുന്നു.
1: മുത്തച്ഛ, നിന്റെ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. ഹലോ മുത്തച്ഛ, നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ?
0: മക്കളെ, എനിക്ക് നിങ്ങളുടെ അത്രയും ബുദ്ധിയില്ല. പിന്നെ കമ്പ്യൂട്ടർ ബേസിക്സിനെ കുറിച്ച് മാത്രമേ ധാരണയുള്ളൂ. നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ?
1: മുത്തച്ഛ, ബുദ്ധിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു കാര്യം പറയാം, മുത്തച്ഛന്റെ ഊർജം അത് മതി.
0: നിങ്ങളെപ്പോലുള്ള കുട്ടികൾ എനിക്ക് ആവശ്യമായ ഊർജം നൽകുന്നു. എപ്പോഴെന്റെ എനർജി ലെവൽ കുറയുന്നുവോ അപ്പോൾ ഈ ലക്ഷ്മി മോൾ എന്ന ബോംബ് എന്നെ ഉണർത്തി റീചാർജ് ചെയ്യും.
1: മുത്തച്ഛൻ ഒരു അക്കൗണ്ടന്റിന്റെ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് ലക്ഷ്മി പറഞ്ഞായിരുന്നല്ലോ.
0: അതെ, അത് ശരിയാണ്.
1: അങ്ങനെയെങ്കിൽ മാർക്കറ്റിംഗിനെ കുറിച്ചും ബഡ്ജറ്റിനെ കുറിച്ചും ടാക്സുകളെ കുറിച്ചും ഒക്കെ മുത്തച്ഛന് നല്ല അറിവുണ്ടാകുമല്ലോ, അല്ലേ?
0: പക്ഷേ ഇതെന്തിനാണ് ചോദിക്കുന്നത്?
1: മുത്തച്ഛന് ബുദ്ധിയില്ലെന്ന് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ? നോക്കൂ, മുത്തച്ഛൻ ടാക്സ് മാറ്റേഴ്സ് ഒക്കെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തിരുന്നതല്ലേ? അതേസമയം ഞങ്ങൾ ഈ വിഷയം കോച്ചിങ് ക്ലാസ്സിന് പോയിട്ട് കഷ്ടിച്ച് പാസ് മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ.
0: ഓ, അത് വലിയ കാര്യമൊന്നുമല്ല.
1: ഞങ്ങൾക്ക് പക്ഷേ അത് ഭയങ്കര ബോറിംഗ് ആണ്.
0: നിങ്ങൾക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ബോറിംഗ് ആയി തോന്നുന്നത്, അതുകൊണ്ടാണ് മാർക്ക് കുറയുന്നത്.
1: ഞങ്ങളെ വീട്ടുകാർ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഞാൻ മിക്കപ്പോഴും ക്ലാസ് ഇരുന്ന് ഉറക്കം തൂങ്ങാറുണ്ട്.
0: തുടക്കത്തിൽ ബോറായി തോന്നും, പക്ഷേ മനസ്സിലാക്കി തുടങ്ങുമ്പോ വേറൊന്നും ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവില്ല.
1: ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, മുത്തച്ഛൻ കുട്ടികളെ എക്കണോമിക്സ് പഠിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം അവർക്ക് നല്ല മാർക്കുണ്ടെന്ന്. എന്നാൽ ഒരു ഡീൽ, ഒരു ഗീവ് ആൻഡ് ടേക്ക് ക്രമീകരിച്ചാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? മുത്തച്ഛൻ ഞങ്ങളെ ടാക്സ് പഠിപ്പിക്കുന്നു, പകരം ഞങ്ങൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു.
3: അടിപൊളി ആശയം. മുത്തച്ഛൻ ഈ ഡീൽ അംഗീകരിക്കുമോ?
1: പക്ഷേ മുത്തച്ഛൻ ഗ്രാമത്തിലല്ലേ, നിങ്ങളെ എങ്ങനെ തുടർന്നു പഠിപ്പിക്കും?
3: അത് വിഷയമല്ല, മുത്തച്ഛൻ ഇപ്പോൾ ടെക് ഫ്രണ്ട്ലി ആകുമല്ലോ, അപ്പോൾ വിദൂരത്താണെങ്കിലും ഓൺലൈൻ ക്ലാസ് എടുക്കാമല്ലോ. ഓക്കെയല്ലേ മുത്തച്ഛാ?
0: ഡീൽ ഉറപ്പിക്കാം. നിങ്ങൾ എന്നെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളെയും പഠിപ്പിക്കും.
3: ഇത് നമുക്ക് ആഘോഷിക്കണം.
1: ഇപ്പൊ ഒരു പാർട്ടി സാധ്യമല്ല, പക്ഷെ ഈ ഡീല് നമുക്ക് ആഘോഷിക്കാം.
3: എങ്ങനെ, എന്തെങ്കിലും കഴിച്ചോണ്ടാണോ?
1: കഴിക്കാം, പക്ഷേ ആദ്യം നമുക്കൊരു മ്യൂസിക് ആയാലോ. നീ പറ, ഏത് ഗാനമാണ് പ്ലേ ചെയ്യേണ്ടത്? ഗാനങ്ങളൊന്നും പ്ലേ ചെയ്യണ്ട, നമുക്ക് ലൈവായിട്ട് പാടാം.
3: ലൈവോ? ആര് പാടും?
1: നീ പാടിയ ഞങ്ങൾ ചെവിയും പൊത്തിക്കോണ്ട് ഓടേണ്ടി വരും. നിനക്ക് കുറച്ച് പാടാൻ അറിയാമല്ലോ, നീ പാട് ലക്ഷ്മി.
4: കുറച്ചറിയാം, പക്ഷെ മുത്തച്ഛൻ നന്നായിട്ട് പാടും.
0: ഞാൻ പണ്ട് ഗ്രാമത്തിലുള്ള ട്രൂപ്പിനൊപ്പം പാടുമായിരുന്നു. ഹാ, അതൊരു കാലം, ഇപ്പോ അത്രയ്ക്കൊന്നും ഇല്ല.
3: പ്ലീസ് മുത്തച്ഛ പാടു, ഞങ്ങൾക്ക് വേറെ എവിടെ നിന്നാണ് നാടൻ പാട്ട് കേൾക്കാൻ പറ്റുക, അതും ലൈവായി.
0: പക്ഷേ മോളെ.
1: മുത്തച്ഛ, ഞങ്ങളിപ്പോ ലക്ഷ്മിയുടെ സുഹൃത്തുക്കളല്ല, മുത്തച്ഛന്റെ അധ്യാപകരാണ്. അതുകൊണ്ടേ ഞങ്ങളുടെ ആജ്ഞ അനുസരിക്കേണ്ടി വരും.
0: ശരി ശരി.

0: കാതുകുത്തനെപ്പവരും നിന്റെ അമ്മാവം മാറുവന്നോ, കാതുകുത്തനെപ്പവരും നിന്റെ അമ്മാവം മാറുവന്നോ.
1: കൊള്ള, നമുക്ക് ഇതുപോലെ പഠിപ്പിക്കുമ്പോ പാടുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ധന്യമായേനെ. ഇപ്പൊ മുത്തച്ഛനും ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുമ്പോ പാടുകയും വേണം, തമാശ പറയുകയും വേണം.
2: മക്കളെ, പാട്ടും ആട്ടവും ഒന്നും ഇല്ലാതെ ഞാൻ കഥകളിലൂടെ പഠിപ്പിക്കാം.
1: ആ, അത് കൊള്ളാം. നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. ശരി മുത്തച്ഛ, തുടങ്ങിക്കോളൂ.
2: ശരി, എല്ലാവരും കഥ ശ്രദ്ധിച്ചു കേൾക്കണം. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വയസ്സായ സ്ത്രീ രണ്ട് ആൺമക്കളുമായി താമസിച്ചിരുന്നു. ഒരു ദിവസം ആൺമക്കളിൽ ഒരാൾക്ക് അപകടമരണം സംഭവിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം മറ്റേ മകൻ ജോലി തേടി ദൂരെ ഒരു സ്ഥലത്തു പോയി. പ്രായമായ സ്ത്രീ അവിടെ തനിച്ചായി. മകൻ പോയി കുറെ നാളുകൾക്ക് ശേഷം ഒരപരിചിതൻ ആ വഴി ആ അമ്മയെ കാണാൻ വരുന്നു. ആ സ്ത്രീയോട് ആ വഴിപോക്കൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഒരു വഴിയാത്രക്കാരനാണ്, ഒരു രാത്രി ഇവിടെ തങ്ങാൻ എന്നെ അനുവദിക്കുമോ എന്ന്. വളരെ ആദരവോടെ ആ സ്ത്രീ ആ വഴിയാത്രക്കാരനെ സ്വാഗതം ചെയ്തുകൊണ്ട് ചോദിച്ചു, താങ്കൾ എവിടെ നിന്ന് വരുന്നു എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, മറ്റൊരു ലോകത്തു നിന്നും. ആ അമ്മയ്ക്ക് അയാൾ പറഞ്ഞത് ആദ്യം മനസ്സിലായില്ല. മറ്റൊരു ലോകത്തോ, ദൈവത്തിന്റെ വീട്ടിൽ നിന്നാണോ ഉദ്ദേശിച്ചത് എന്നവർ നിഷ്കളങ്കമായി ചോദിച്ചു. വഴിയാത്രക്കാരൻ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള പല കഥകളും ആ അമ്മയോട് പറഞ്ഞു കേൾപ്പിച്ചു. അവരുടെ കണ്ണുകൾ തിളങ്ങി. ആ വഴിയാത്രക്കാരൻ ഒരു ദൈവദൂതനാണ് എന്നവർ വിശ്വസിച്ചു. അവരുടെ മരിച്ചുപോയ മകനെക്കുറിച്ചുള്ള വാർത്തകൾ അറിയിക്കാൻ വന്ന ദൈവദൂതൻ. മകനെക്കുറിച്ച് ആ സ്ത്രീ ആ വഴിയാത്രക്കാരനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ മകൻ എന്നോടൊപ്പം ദൈവത്തിന്റെ ഗൃഹത്തിലാണ് വസിക്കുന്നത്. അവനവിടെ കൊക്കുകളെ വളർത്തുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ അവ മുൾച്ചെടികൾക്കിടയിലൂടെ അലഞ്ഞു തിരിയുന്നു. അവയുടെ പിറകെ പിന്തുടർന്നതുകൊണ്ട് അവന്റെ വസ്ത്രങ്ങൾ കീറുകയും പാദങ്ങളിൽ മുറിവുണ്ടാവുകയും ചെയ്തു. അവന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവനെ കണ്ടാൽ നിങ്ങൾക്ക് കരയാതിരിക്കാൻ കഴിയില്ല. ഇത് കേട്ടയുടനെ ആ സ്ത്രീ കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, മോനെ, എന്റെ കയ്യിൽ കുറച്ച് പണവും വസ്ത്രങ്ങളുമുണ്ട്, നീ അത് എന്റെ മകനെ ഏൽപ്പിക്കാമോ? അവനത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ആ വഴിയാത്രക്കാരൻ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഓ, പിന്നെന്താ, ഞാൻ കൊടുക്കാമല്ലോ, എന്തോ വലിയ ഉപകാരം ചെയ്യുന്ന ഭാവത്തിൽ. പിറ്റേന്ന് പുലർച്ചെ അയാൾ പണവും വസ്ത്രവുമായി അവിടെ നിന്ന് യാത്രയായി. ദിവസങ്ങൾക്ക് ശേഷം നഗരത്തിൽ ജോലി തേടി പോയിരുന്ന മകൻ തിരികെ വന്നു. ആഹാരം കഴിക്കവേ അമ്മ പറഞ്ഞു, മോനെ, നിന്റെ സഹോദരൻ എന്തോ കുഴപ്പത്തിലാണ്. ഇത് കേട്ട് മകൻ അമ്പരന്നു. അമ്മ നടന്ന സംഭവങ്ങളൊക്കെ മകനോട് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് മകൻ പറഞ്ഞു, ആരാണ് മരണത്തിൽ നിന്ന് തിരികെ വരുന്നത്? ആ വഴിയാത്രക്കാരൻ മറ്റൊരു ലോകത്ത് നിന്ന് വന്നതല്ല, അയാളൊരു ചതിയനും കള്ളനുമാണ്. എന്നിട്ടൊന്നും അറിയാതെ അമ്മ അയാൾക്ക് പണവും വസ്ത്രവും നൽകി. അമ്മ എന്നെ പാപ്പരാക്കാൻ ശ്രമിക്കുകയാണോ? ആ മകൻ ആക്രോശിച്ചുകൊണ്ട് ആ അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. വൃദ്ധയായ സ്ത്രീ പതിഞ്ഞ ശബ്ദത്തിൽ മകനോട് പറഞ്ഞു, മോനെ, നീ പറഞ്ഞത് ശരിയാണ്. എന്റെ മകനോടുള്ള സ്നേഹം കാരണം ഞാൻ ആ വഴിയാത്രക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് കബളിപ്പിക്കപ്പെട്ടു. ഞാൻ അറിവില്ലാത്ത ഒരു പ്രായമായ സ്ത്രീയല്ലേ? മിടുക്കന്മാരും ഈ ലോകത്ത് കബളിപ്പിക്കപ്പെടുന്നില്ലേ? തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തെ ഓർത്ത് ആ സ്ത്രീ പശ്ചാത്തപിച്ചു. എന്നിട്ടും മകന്റെ ക്രോധം കെട്ടടങ്ങിയില്ല. അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു, അറിവില്ലാത്തവർ ഈ ലോകത്തുണ്ടാകും, പക്ഷേ നിങ്ങളുടെ അത്രയും മണ്ടത്തരം ആരും കാണിക്കില്ല. അവനെ ശാന്തനാക്കുവാൻ വേണ്ടി ആ അമ്മ പറഞ്ഞു, മോനെ, ഈ രാജ്യത്ത് മണ്ടന്മാർക്ക് ഒരു കുറവുമില്ല. നീ ഒരാളെ അന്വേഷിച്ചാൽ ഒരായിരം പേരെ കണ്ടെത്താൻ കഴിയും. മകൻ സഞ്ചയം എടുത്തുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ പോകുന്നു. നിങ്ങളെക്കാൾ മണ്ടത്തരം കാണിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുമുട്ടിയാൽ അന്ന് ഞാൻ മടങ്ങി വരാം. അതല്ല എങ്കിൽ ഞാൻ മരിച്ചതായി കണക്കാക്കി എന്നെ മറന്നേക്കണം. ആ വയസ്സായ സ്ത്രീ കരഞ്ഞുകൊണ്ട് പോകരുതേ പോകരുതേ എന്ന് അവനോട് കെഞ്ചി. പക്ഷേ അവൻ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. ആ മകൻ അവന്റെ അമ്മയേക്കാൾ മണ്ടത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയെ തേടി അലഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ഗ്രാമത്തിൽ ഒരു ധനികന്റെ വീടിനരികെ ആടുകൾ മേയുന്നത് കണ്ടു. അവൻ ആ ആടിന്റെ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. ധനികന്റെ ഭാര്യ ജനലിൽ കൂടി ഇതെല്ലാം ജിജ്ഞാസയോടെ നോക്കുന്നുണ്ടായിരുന്നു. അവർ വേലക്കാരിയെ വിളിച്ചു പറഞ്ഞു, ആ ധനികന്റെ ഭാര്യ വേലക്കാരിയോട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അവൾ അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഈ പുള്ളിയുള്ള ആട് എന്റെ ഭാര്യയുടെ സഹോദരിയാണ്. ഇവളെ കണ്ടയുടനെ എനിക്ക് അവളാണെന്ന് മനസ്സിലായി. വേലക്കാരി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇവനെന്താ ഭ്രാന്താണോ? എന്നിട്ട് അയാളോട് പറഞ്ഞു, നിനക്ക് മനസ്സിലായല്ലോ, ഇനി നീ ഇവിടുന്ന് സ്ഥലം വിട്ടോ. അപ്പോൾ അയാൾ കരയാൻ തുടങ്ങി. എന്റെ ഭാര്യ കിടപ്പിലാണ്, അവൾക്ക് അവളുടെ സ്നേഹനിധിയായ സഹോദരിയെ കാണണം. ഇവളെ കണ്ടുകിട്ടിയത് കൊണ്ട് ഇവളെ കൂടാതെ എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ ഭാര്യയെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് ഞാൻ ഇവളെ ഉടൻ തന്നെ തിരികെ ഏൽപ്പിക്കാം. വേലക്കാരി ഈ നടന്ന കാര്യങ്ങളെല്ലാം യജമാനത്തിയോട് വിശദമായി പറഞ്ഞു. ആദ്യം അവർ അവന്റെ മണ്ടത്തരങ്ങൾ കേട്ട് ചിരിച്ചു. പക്ഷേ അവന്റെ കരച്ചിൽ കണ്ട് അവർക്ക് സഹതാപം തോന്നി. ശരി, നീ കൊണ്ടുവയ്ക്കോളൂ, പക്ഷേ ഈ ആട്ടിൻകുട്ടിക്ക് പാല് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആട്ടിൻകുട്ടിയെയും ദാ ആ കാണുന്ന വണ്ടി

0: കൂടെ കൊണ്ടുവയ്ക്കുള്ളൂ, കാരണം നിനക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും അത് സഹായകമാകും. ആ ചെറുപ്പക്കാരൻ നന്ദിയും പറഞ്ഞിട്ട് ആടിനെയും ആട്ടിൻകുട്ടിയെയും വണ്ടിയിൽ കയറ്റി സ്ഥലം വിട്ടു. യജമാനൻ വന്നപ്പോൾ ഭാര്യ നടന്ന സംഭവങ്ങൾ വിവരിച്ചു. ഭാര്യയുടെ മണ്ടത്തരങ്ങൾ കേട്ടിട്ട് അയാൾ നിരാശയോടെ സ്വന്തം തലക്കടിച്ചു. അയാൾ അവരെ ഒരുപാട് ശകാരിച്ചു, മണ്ടിയെന്നും വിവരമില്ലാത്തവളെന്നും അങ്ങനെ പല പേരുകളും വിളിച്ചു. പിന്നെ അയാൾക്ക് തോന്നി കള്ളൻ വളരെ ദൂരം പോകാൻ സാധ്യതയില്ല, അവനെ എങ്ങനെയെങ്കിലും പിടികൂടണം. അയാൾ തന്റെ കുതിരപ്പുറത്ത് കയറി ആ ചെറുപ്പക്കാരൻ പോയ വഴിയെ പിന്തുടർന്നു. ഇതേ സമയം ചെറുപ്പക്കാരന് എന്തോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. വണ്ടിയെയും ആടുകളെയും കാട്ടിൽ ഒളിപ്പിച്ചു, എന്നിട്ട് മുഖം മൂടിയിട്ട് കാടിന് പുറത്ത് കാവലിരുന്നു. യജമാനൻ കള്ളനെ തേടി അവിടെ എത്തി. അയാൾ അവനോട് ചോദിച്ചു, സഹോദര, ഒരാൾ ഒരാടിനെയും കുട്ടിയെയും വണ്ടിയിൽ കയറ്റി ഇതുവഴി പോകുന്നത് കണ്ടോ? അയാൾ ഒരു കള്ളനാണ്. ചെറുപ്പക്കാരൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ആ ഞാൻ കണ്ടു, അവൻ എന്നോട് വഴി ചോദിച്ചു, അവൻ ആ വഴിയാണ് പോയത്. യജമാനൻ അവൻ ചൂണ്ടിക്കാണിച്ച വഴിയെ പോകാൻ തുടങ്ങുമ്പോൾ ചെറുപ്പക്കാരൻ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, പക്ഷേ താങ്കൾ ഈ വഴിയെ പോയാൽ അവസാനമെത്തുക ചന്തയിലാണ്. അവൻ അവിടെ ആടുകളെ വിറ്റുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കള്ളനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? യജമാനൻ ആകെ ആശയക്കുഴപ്പത്തിലായി. യജമാനൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ആ കള്ളനെ അടുത്ത് കണ്ടതല്ലേ, നിനക്ക് അവനെ കണ്ടാൽ തിരിച്ചറിയാമല്ലോ. ചെറുപ്പക്കാരൻ അതേ എന്ന് തലകുലുക്കി ശരിവച്ചു. യജമാനൻ തന്റെ കുതിര ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ അവനെ കണ്ടുപിടിച്ചു കൊണ്ടുവരിക, ഞാൻ നിനക്ക് 1000 രൂപ പാരിതോഷികമായി തരാം. ഇത് കേട്ട ചെറുപ്പക്കാരൻ നിരാശനായി പറഞ്ഞു, ഞാൻ പോകാം, പക്ഷേ ഞാൻ ഇന്നൊരു വ്യത്യസ്തമായ വിലപിടിപ്പുള്ളൊരു പരുന്തിനെ പിടിച്ചു. എന്റെ ഈ പുതപ്പിനുള്ളിൽ ഞാൻ അതിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. എന്റെ കൈമാറ്റിയാൽ അത് പറന്നുപോകും. അവൻ വരുന്നതുവരെ യജമാനൻ പരുന്തിനെ സംരക്ഷിക്കാം എന്ന് ഏറ്റു. എന്നിട്ട് 1000 രൂപയും പാരിതോഷികമായി ഉടൻ തന്നെ നൽകുകയും ചെയ്തു. യജമാനന്റെ കയ്യിൽ സാങ്കല്പിക പരുന്തിനെ ഏൽപ്പിച്ചിട്ട് 1000 രൂപയും വാങ്ങി കുതിരപ്പുറത്ത് കയറി അവൻ പോയി. കബളിപ്പിച്ച് കൈക്കലാക്കിയ സാധനങ്ങളുമായി അവൻ അവന്റെ അമ്മയുടെ അടുത്തെത്തി. അമ്മയോട് ദേഷിച്ചതിൽ അവൻ അമ്മയോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞതാണ് ശരിയെന്ന് അവൻ അമ്മയോട് പറഞ്ഞു. ഈ ഭൂലോകത്ത് മണ്ടന്മാർക്ക് ഒരു ക്ഷാമവുമില്ല. നോക്കൂ, ഞാൻ ഈ ആടിനെയും ആട്ടിൻകുട്ടിയെയും കുതിരയെയും 1000 രൂപയും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം സൗജന്യമായി കിട്ടിയതാണ്. ഇനി മുതൽ നമുക്കിവിടെ സന്തോഷമായി ജീവിക്കാം. ഈ നിമിഷം മുതൽ ഞാനിനി എന്നും അമ്മയോടൊപ്പം ഉണ്ടാകും. വയസ്സായ ആ അമ്മയ്ക്ക് മകൻ തിരികെ വന്നതിൽ വളരെ സന്തോഷം തോന്നി. പക്ഷേ അവൻ പറഞ്ഞ കഥകൾ മുഴുവൻ കേട്ടപ്പോൾ അവർ മകനോട് പറഞ്ഞു, മോനെ, സ്നേഹത്തിന്റെയും സഹതാപത്തിന്റെയും പേരിൽ ചിലർ മണ്ടന്മാരായേക്കാം. മറ്റുള്ളവരെ വഞ്ചിച്ചും കൊള്ളയടിച്ചും ഇങ്ങനെ ജീവിച്ചാൽ ഈ ലോകം പാപികളെ കൊണ്ട് നിറയും. അതുകൊണ്ട് യഥാർത്ഥ ഉടമയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം.
1: അപ്പോ ആ മകൻ എല്ലാം തിരികെ കൊണ്ട് കൊടുത്തോ മുത്തച്ഛാ?
0: അത് നിങ്ങൾക്കായി വിട്ടുതരുന്നു, നിങ്ങൾ തീരുമാനിക്കൂ. നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.
1: അതിന്റെ അർത്ഥം നമ്മളെ ഒരാൾ വഴികാട്ടും എന്നല്ലേ? അതിനെ പിന്നെ പിന്തുടരണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും തീരുമാനമാണ്.
0: തികച്ചും ശരിയാണ്. അതുപോലെയാണ് അടൽ വയോ അഭ്യുദയ യോജന. സർക്കാർ സ്കീമുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ വേണോ വേണ്ടെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്.
1: കൊള്ളാം മുത്തച്ഛ. മുത്തച്ഛൻ എങ്ങനെയാണ് ഒരു ചിന്തയെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്നത്? നമുക്ക് തിരിച്ചു വരാം ഇനി കുറച്ച് വർത്തമാനങ്ങൾ അടുത്ത പ്രാവശ്യം. ഓക്കേ, അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കുറെ ഗാനങ്ങളും കഥകളും അറിവുകളുമായി തിരികെ വരാം.
0: നിങ്ങൾ അടൽ വയോ അഭ്യുദയ യോജനയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിയോ വിവരങ്ങൾ ഞങ്ങളെ ഫോൺ വഴിയോ വാട്സപ്പ് വഴിയോ കത്തുകൾ മുഖേനയോ അറിയിക്കുക. പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ 1456 7 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവച്ച് പരിഹാരം കണ്ടെത്തുക.
1: നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന വയോമിത്രയുടെ പരിപാടി തുടർന്നും കേൾക്കുക.
0: എപ്പിസോഡ് 7 സജീവമായ വാർദ്ധക്യം ആക്റ്റീവ് ഏജിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. വിട പറയുന്നു ഞാൻ ഭരത്, എന്നോടൊപ്പം എന്റെ കൊച്ചുമകൾ ലക്ഷ്മി.
2: നന്ദി, നമസ്കാരം.
3: വയോമിത്ര, നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം.

നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടലയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
2: മനസ്സോട് ചേർക്കാം

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 10 കൽപ്പനകൾ എന്ന കഥാപ്രസംഗത്തിന്റെ 1-ാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം റംല ബീഗം.
1: 10 കൽപ്പനകൾ അഥവാ മൂസാനബിയും ഫിറൌനും. ഈ ചരിത്ര സത്യത്തെ പരിശുദ്ധ ഖുർആനിലും വിശുദ്ധ ബൈബിളിലും വിശദീകരിച്ചിട്ടുണ്ട്.

അള്ളാഹുവിന്റെ ദൗത്യപ്രവാചകരിൽ ഏറിയ ഭാഗവും ജനിച്ച ഈജിപ്തിലെ ഭരണാധികാരിയും മഹാനുമായ യൂസുഫ് നബി അലൈഹിസലാമിന്റെ മരണാനന്തരം ഇബ്രാഹിം നബി ഉൾപ്പെടെയുള്ള പൂർവ്വപ്രവാചകരുടെ മത താൽപര്യങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ഇസ്രയേൽ വംശക്കാരുടെ കാലത്താണ് ദുഷ്ടനായ ഫിറോൻ ഭരണാധികാരം പിടിച്ചുപറ്റുന്നത്. പിന്നീടുള്ള ഭരണ പരിഷ്കാരി കഠിന ഹൃദയനായ ഫിറോനായിരുന്നു. നിസ്സങ്കോചം നിന്ദ്യവും നീചവും നികൃഷ്ടവുമായ പ്രവൃത്തികളിൽ മുഴുകി ജീവിച്ചവനും ഇസ്രയേൽ വംശക്കാരുടെ കാലത്തുണ്ടായിരുന്ന ഭരണാധികാരികളിൽ വെച്ച് ഏറ്റവും ദുഷിച്ചവനും കഠിന ഹൃദയനുമായിരുന്നു ഫിറോൻ. തന്നെയുമല്ല, സർവശക്തനായ അള്ളാഹുവിനോടുള്ള ശത്രുതയിലായിരുന്നു ഭരണാധികാരം നടത്തിയിരുന്നത്. ഇസ്രയേലിയരെ അക്രമമായി ശിക്ഷിക്കുകയും വൃത്യവേല ചെയ്യിക്കുകയും ജോലി ചെയ്യുവാൻ കഴിവില്ലാത്തവരിൽ നിന്നും അനാവശ്യമായ നികുതികൾ ചുമത്തി അവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫിറോന്റെ ശിക്ഷയെ ഖുർആനിലും ബൈബിളിലും വിശദീകരിച്ചിട്ടുണ്ട്. 400 വർഷമാണ് ഇവൻ ജീവിച്ചിരുന്നത്. ഈജിപ്തിലുണ്ടായിരുന്ന സൗന്ദര്യവതികളായ യുവതികളിൽ അധികം പേരെയും ഫിറോന്റെ ഇച്ഛയ്ക്ക് വിധേയമാക്കിയിരുന്നു. കൂട്ടത്തിൽ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ് വിവാഹം ചെയ്തിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം

കഴിഞ്ഞ രാത്രിയിൽ ഫിറോൻ ഒരു കിരാവ് കണ്ടു. ഭയവിഹ്വലനായി ഞെട്ടി ഉണർന്നു. തന്റെ വിശ്വസ്തനും സുഹൃത്തുമായ പ്രധാനമന്ത്രിയെ വിളിച്ചു.

വിവരങ്ങൾ ധരിപ്പിച്ചു. മന്ത്രിക്കും വിചിത്രമായി തോന്നി. മഹാരാജാവിന്റെ അത്രയും കാല ജീവിതത്തിൽ ഇതുപോലൊരു സ്വപ്നം കണ്ടിട്ടില്ല. സ്വപ്നവ്യാഖ്യാനം അറിയുന്നതിനു വേണ്ടി ജ്യോത്സ്യന്മാരെ ക്ഷണിച്ചു വരുത്തി.

ശാസ്ത്രജ്ഞന്മാരുടെ ഐക്യകണ്ഠേനുള്ള അഭിപ്രായം ഇതായിരുന്നു. ഇസ്രായേൽ വംശത്തിൽ നിന്നും ഒരാൺകുട്ടി ജനിക്കുമെന്നും അക്കാരണത്താൽ ഈ രാജവംശം എന്നേക്കുമായി നശിക്കുകയും ചെയ്യും. വിവരങ്ങൾ ഗ്രഹിച്ച ഫറവോൻ രോഷാകുലനായി സിംഹാസനത്തിൽ നിന്നും ചാടിയെഴുന്നേറ്റു.

ഇസ്രയേൽ വംശത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെ എല്ലാം വധിക്കുക. ഈജിപ്ത് വംശത്തിൽ ജനിച്ച ഫറവോന്റെ ആജ്ഞാനുസരണം നാടിന്റെ നാനാഭാഗത്തും ഇസ്രയേൽ ഗർഭിണികളെ സൂക്ഷിക്കുന്നതിനുള്ള സംഘടനകൾ രൂപീകരിച്ചു. അന്നത്തെ ഇസ്രയേൽ ഗർഭിണികളുടെ അവസ്ഥ ശോചനീയമായിരുന്നു. ഇസ്രയേലി സ്ത്രീകൾ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഫറവോന്റെ ഒരു ഭൃത്യൻ ആ വീട്ടുപടിക്കൽ കാവലുണ്ടായിരിക്കും. ഒറ്റ ഗർഭിണികൾക്കും ആ നീചന്മാരിൽ നിന്നും രക്ഷപ്പെടുക സാധ്യമല്ല. എങ്കിലും പ്രത്യേകമായി നാമൊന്നറിഞ്ഞിരിക്കണം. സർവശക്തനായ അള്ളാഹുവിന്റെ നിശ്ചയത്തെ അണ്ണുപോലും വ്യതിചലിപ്പിക്കുവാൻ ആരാലും അസാധ്യം എന്നിരിക്കെ ഫറവോൻ

ഇസ്രായേൽ വംശത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നൊടുക്കുകയും ഇസ്രായേൽ വൃദ്ധന്മാരുടെ മരണവും കണ്ട് പരിഭ്രാന്തരായ ഖിബിത്തികളിൽ ഒരു സംഘം ഫിറോനെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: മഹാനായ രാജാവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ഒരു അപേക്ഷയുണ്ട്. ഇസ്രായേൽ വൃദ്ധന്മാർ മരണമടയുകയും കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നൊടുക്കുകയും ചെയ്താൽ ഈ വർഗം നിശേഷം നശിച്ചുപോകും. പിന്നെ എല്ലാ അധ്വാനങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. ആകയാൽ അവിടുന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയാലും. ചിന്താധീനനായ ഫിറോൻ മുൻശിക്ഷയിൽ നിന്നും ഒരു ചെറിയ ഭേദഗതി വരുത്തി: ഈ വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ എല്ലാം കൊല്ലുക, അടുത്ത വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലാതിരിക്കുകയും ചെയ്യുക. വധിക്കുവാൻ ആജ്ഞ കൊടുത്ത വർഷത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുന്നത്. പ്രസവമാസന്നമായാൽ കുട്ടിയെ എവിടെയാണ് രക്ഷപ്പെടുത്തുക? ഏത് സ്ഥലമാണ് അഭയം തേടുക? ആ ഗർഭിണി ഈ വിധ ചിന്തയാൽ ശോകാകുലിയായി കഴിയുമ്പോൾ ഒരു ദിവ്യ സന്ദേശം അവരിൽ ലഭിച്ചു.

പ്രതിജ്ഞ ഇതായിരുന്നു: കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ മുല കൊടുക്കുകയും കുട്ടിയിൽ നിങ്ങൾക്ക് ഭയം തോന്നുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെ നൈൽ നദിയിൽ ഒഴുക്കുക. ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു.

മൂസ അലൈഹിസ്സലാമിനെ പ്രസവിച്ചു. മുല കൊടുത്തതിനു ശേഷം ആ പിഞ്ചോമനയെ ഭദ്രമായി ഒരു പെട്ടിയിലടക്കം ചെയ്ത് നൈൽ നദിയിലെ ഒരു ശാഖയിലേക്ക് ഒഴുക്കിവിട്ടു. വിവിധ വികാര പരവശിയായ ആ മാതാവ് പൊട്ടിക്കരഞ്ഞു. എന്റെ ചോരക്കുഞ്ഞിനെ സ്വന്തം കൈകൾ കൊണ്ട് എന്താണ് ചെയ്തത്? ഒരു മാതാവും ഇന്നോളം ചെയ്യാത്ത പ്രവൃത്തി. ഇതിനേക്കാൾ ഭേദം, ഫിറൗന്റെ കശാപ്പുകാർ എന്റെ കൺമുമ്പിൽ വെച്ച് കൊന്നിരുന്നുവെങ്കിൽ ആ ജഡമെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു. ഈ വിധ ചിന്തയിൽ ആ സ്ത്രീ ഒരു ഭ്രാന്തിയെ പോലെ അലറി

മൂസ അലഹിസലാം നൈൽ നദിയിലെ തിരമാലകളിൽപ്പെട്ട് പൊങ്ങിയും താന്നും നീല നദിയുടെ ഒരു ശാഖയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. പെട്ടി കാറ്റിന്റെ ഗതിയനുസരിച്ച് പൊയ്ക്കൊള്ളട്ടെ.

ശക്തൻ എന്ന് നടിക്കുന്ന ഖുറവന് ഒരു മകളുണ്ട്. ആള് സർവാംഗ സുന്ദരിയാണ്, പക്ഷേ തീരാവ്യാധിയാ വെള്ളപ്പാണ്ട്. ഖുറവന് അക്കാര്യത്തിൽ വലുതായ മനക്ലേശമുണ്ട്. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ചികിത്സാർത്ഥം ഈജിപ്തിലുള്ള എല്ലാ മന്ത്രവാദികളെയും ക്ഷണിച്ചു വരുത്തി മകളുടെ രോഗശമനത്തിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞു. അവർ പറഞ്ഞു, ഈ രോഗത്തിന് മരുന്നില്ല, പിന്നെ ഒരേ ഒരു മാർഗമേ കണക്കിൽ കാണുന്നുള്ളൂ. നൈൽ നദി തീരത്തുനിന്നും മനുഷ്യരോട് സാദൃശ്യമുള്ള ഒരു മഹാനിധിയെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ രോഗം വളരെ വേഗം മാറിക്കിട്ടും. മകളുടെ രോഗം ഏതുവിധവും മാറിക്കിട്ടണമെന്നാണ് ഫ്രോവിന്റെ ആഗ്രഹം. പ്രസ്തുത അഭിപ്രായത്തിൽ ഫ്രോൻ വിശ്വസിച്ചു. ഒരു ദിവസം

രാജകുമാരിയും തോഴിമാരും നൈൽ നദീതീരത്ത് കുളിച്ചുല്ലസിക്കുമ്പോൾ നദിയുടെ അലമാലകളിൽപ്പെട്ട് ഒരു പെട്ടി ഒഴുകി വരുന്നതായി കണ്ടു. അതിയായ ആകാംക്ഷയോടെ പെട്ടി രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഫ്രവന്റെ ഭാര്യ ആസ്യ ബീവി ആ പെട്ടിയെ സമീപിച്ചപ്പോൾ അതിൽ നിന്നും ശക്തിയായൊരു പ്രകാശം പൊഴിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. ഹൃദയം നിറയെ ആനന്ദത്തിന്റെ പൂത്തിരിയുമായി പെട്ടി തുറന്നു.

ആസിയ ബീവി പെട്ടി തുറന്നപ്പോൾ തൊട്ടിലിൽ കളിച്ചു കിടക്കുന്ന രൂപത്തിലും രണ്ടു വിരലും ചപ്പി പാല് കുടിക്കുന്ന ഭാവത്തിലും ഒരു പിഞ്ച് പൈതലിനെ കാണുവാൻ കഴിഞ്ഞു. കൊട്ടാര സദസ്സിൽ ഉണ്ടായിരുന്നവർ ഞെട്ടി.

സന്തോഷത്തോടെ ആസ്യ ബീവി ആ പിൻചോവനയെ വാരിപ്പുണർന്നു. ഫ്രോവിന്റെ രോഗബാധിതയായ മകൾക്കും ആ കുഞ്ഞിനോട് അതിരറ്റ വാത്സല്യം തോന്നി. അതിനെ ഉമ്മ വെച്ച് ഓമനിച്ചു. ആ പിഞ്ചു കുഞ്ഞിന്റെ വായിൽ നിന്നും ഒലിച്ചിറങ്ങിയ ഉപനീർ കുമാരിയുടെ ശരീരത്തിൽ വീണു തുടങ്ങിയപ്പോൾ അവളുടെ രോഗം നിശേഷം മാറി. എങ്കിലും ഫ്രോവിന് ആ കുട്ടിയോട് സ്നേഹം തോന്നിയില്ല. സദസ്സിൽ കൂടിയിരുന്ന കൃപിത്തികൾ ബഹളം കൂട്ടുവാൻ തുടങ്ങി. ഇസ്രായേൽ വംശത്തിൽ നാം സസൂക്ഷ്മം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സന്തതി ഇത് തന്നെയാണ്. ഈ കുട്ടിയെ നൈൽ നദിയിൽ എറിയുക, അല്ലെങ്കിൽ കൊല്ലുക. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. രോഷാകുലനായ ഫിറോൻ കുട്ടിയെ വധിക്കുവാൻ ആജ്ഞാപിച്ചു. കൊലയാളികൾ ആസ്യ ബീവിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. കുട്ടി ആവശ്യപ്പെട്ടു. രാജകൽപ്പനയാണ്, കുഞ്ഞിനെ തരൂ. എന്തിന്? ഈ കുട്ടിയെ വധിക്കുവാൻ രാജാവ് ഉത്തരവിട്ടിരിക്കുന്നു. ഓഹോ, അങ്ങനെയാണോ? നിങ്ങൾ പൊയ്ക്കൊള്ളൂ, കുട്ടിയെ ഞാൻ കൊന്നുകൊള്ളാം. ആ ആരോമൽ പൈതലുമായി ഭർത്താവിനെ സമീപിച്ചു. കുഞ്ഞിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട നാഥ, ഈ സന്തതിയോട് എനിക്കതിരറ്റ സ്നേഹമുണ്ട്. ഈ ശിശുവിനെ വധിക്കരുത്. നമ്മുടെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ വളർത്തിക്കൊള്ളാം. നാം പ്രതീക്ഷിക്കാത്ത പല ഗുണങ്ങളും ഈ മഹാനിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഞാൻ പറയുന്നത് അങ്ങൊന്ന് വിശ്വസിക്കൂ. പക്ഷേ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. ഈ കുട്ടിയെ വളർത്തുന്നത് യാതൊരു സ്നേഹവും തോന്നുന്നില്ല. ഇസ്രായേൽ വംശത്തിൽ നാം ഭയപ്പെടുന്ന ഒന്നായി വിശ്വസിക്കുന്നു. നമ്മുടെ ഭരണകൂടം ഇവന്റെ കൈയാൽ നശിക്കേണ്ടി വരും. അല്ല, അങ്ങ് പറയുന്നത് ശരിയല്ല. ഈ കുട്ടിയിൽ നിന്ന് ഐശ്വര്യവും ഗുണങ്ങളും നമുക്ക് സിദ്ധിക്കും. ഒടുവിൽ ബീവിയുടെ പ്രണയാഭ്യർത്ഥനയിൽ ഫ്രോൻ വീണുപോയി. ഇനി ഒരു ഉത്തരം ഉണ്ടാകുന്നതുവരെ കുഞ്ഞിനെ വധിക്കേണ്ട എന്ന് ആജ്ഞാപിച്ചു. ബീവിക്കും വളരെ സന്തോഷമായി. ബീവി കുട്ടിക്ക് മോഷ് എന്ന് പേര് വിളിച്ചു. അറബിയിലേക്ക് പരിവർത്തനം ചെയ്തപ്പോൾ മൂസ എന്ന് രൂപാന്തരപ്പെട്ടു.

0: മോശയെ, നൈൽ നദിയിലൊഴുക്കിയെങ്കിലും ശാന്തിയും സമാധാനവും കിട്ടാത്ത ആ മാതാവ് മകൾ മറിയമ്മിനോട് പറഞ്ഞു, മോളെ നീ എന്റെ കുഞ്ഞിന്റെ സ്ഥിതി എന്താണെന്ന് ഒന്ന് പോയി അന്വേഷിക്കാൻ വരുമല്ലോ. മാതാവിന്റെ നിർദ്ദേശപ്രകാരം മൂസയുടെ സഹോദരി മറിയം നൈൽ നദി തീരത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിറോന്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ കൂടിയിരിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. ഓരോ സ്ത്രീകളും മോശന് മുല കൊടുക്കുവാൻ ഭാവിക്കുമ്പോൾ കുട്ടി മുഖം തിരിച്ചു കളയും. ആസ്യ ബീവിക്ക് ആ കുട്ടിയിൽ വലിയ നിരാശ തോന്നി. ഈ നിലക്ക് കുഞ്ഞു മുല കുടിക്കാതിരുന്നാൽ മരണപ്പെട്ടു പോകുമെന്നുവരെ ഭയപ്പെട്ടു. ആ കുട്ടിയുടെ മാതാവിനെ കുറിച്ച് ആർക്കും ഒരറിവുമില്ല. കൂട്ടത്തിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ മറിയം പറഞ്ഞു, എനിക്കൊരഭിപ്രായമുണ്ട്. കുട്ടിക്ക് മുല കൊടുക്കുന്നതിന് ഞാനൊരു സ്ത്രീയെ കൊണ്ടുവരാം. ആ സ്ത്രീ വന്നാൽ ഏറെക്കുറെ നിങ്ങളുടെ ഉദ്ദേശം സാധിച്ചേക്കും. ബീവി പറഞ്ഞു, എങ്കിൽ ശരി, നീ ആ സ്ത്രീയെ കുട്ടി കൊണ്ടുവരൂ.
1: അല്ലലിൽ കഴിയുന്ന മഹതിയാസിയ ബീവി ഉല്ലസിച്ചുടൻ രാജാങ്കണത്തിൽ വന്നേ. കല്ലാക്കിൻ്റുതവിയാൽ ഇരുഹസ്തങ്ങളും നീട്ടി കാരുണ്യ ശിശുവിനെ അണച്ചു മറി. കാരുണ്യ ശിശുവിനെ അണച്ചു മറി. അല്ലലിൽ കഴിയുന്ന

പ്രസ്തുത വിവരമറിഞ്ഞ മൂസയുടെ മാതാവ് തൽക്ഷണം ഫ്രുവിന്റെ കൊട്ടാരത്തിലെത്തി. തന്റെ ആരോമൽ പൈതലിനെ മാറോട് ചേർത്തു. കുട്ടി ആവേശത്തോടെ മുലകുടിക്കാൻ തുടങ്ങി. ഈ രംഗം കണ്ട് ആസ്യാ ബീവിയും മറ്റ് സ്ത്രീകളും അത്ഭുതപ്പെട്ടു. ഫ്രുവിന്റെ പത്നി മൂസയുടെ മാതാവിനോട് പറയുകയാണ്, ഈ കുട്ടി എന്റേതാണ്, ഇതിനെ വളർത്തുവാനും മുലകൊടുക്കുവാനുമായി നിങ്ങൾ ഇവിടെ താമസിക്കൂ. അതിനുവേണ്ട പ്രതിഫലം എന്താ, അത് ഞാൻ നിങ്ങൾക്ക് തന്നുകൊള്ളാം.

രാജ്ഞിക്ക് ആ കുട്ടിയോടുള്ള അതിരറ്റ സ്നേഹം കണ്ട് മൂസയുടെ മാതാവ് പറഞ്ഞു, എന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് എങ്ങനെയാണ് ഇവിടെ നിൽക്കുക? നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എന്നോടുകൂടെ തരൂ, എന്റെ കുഞ്ഞുങ്ങളോടൊന്നിച്ച് സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ

നടത്തിക്കൊള്ളാം. ഗുണമല്ലാതെ എന്നിൽ നിന്നും ഈ കുട്ടിക്ക് യാതൊന്നും സംഭവിക്കില്ല. ഫിറവന്റെ കൊട്ടാരത്തിൽ നിന്നും ഇപ്രകാരം ഒരു അഭിപ്രായം പറയണമെങ്കിൽ സർവശക്തരായ അല്ലാഹു മൂസാനബിയുടെ മാതാവിന് മുൻകൊടുത്ത കരാറാണ്. എന്റെ കുഞ്ഞിനെ നല്ലവണ്ണം സൂക്ഷിക്കണം. ദിവസവും കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് എന്നെ കാണിക്കണം. ഈ വാഗ്ദാനത്തിന് ശേഷം മൂസയുടെ മാതാവിന് ആ കുട്ടിയുടെ പേരിൽ വേണ്ട പാരിതോഷികങ്ങൾ നൽകി. വാത്സല്യനിധിയായ തന്റെ കുഞ്ഞിനെ കൊട്ടാരത്തിലെ സഹായ സഹകരണങ്ങളോടെ കഴിയും വിധം വളർത്തുവാൻ തുടങ്ങി.

ദിവസങ്ങൾ ചിലത് പിന്നിട്ടു. ഒരു ദിവസം കുട്ടിയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഫിറോവിനെ മുഖം കാണിക്കുവാൻ ആജ്ഞാപിച്ചു. ആസിയാ ബീവി ആ പൈതലുമായി ഭർത്താവിനെ സമീപിച്ചു.

ഫിറൗൻ മൂസയെ മടിയിലിരുത്തി ഓമനിക്കുന്ന വേളയിൽ ദാടി രോമങ്ങളിൽ പിടിച്ച് കളിച്ചുകൊണ്ടിരുന്ന മൂസ കുറെ രോമങ്ങൾ മനഃപൂർവ്വം പറിച്ച് കയ്യിലെടുത്തു. തന്മൂലം കോപിഷ്ഠനായ ഫിറോൻ, ഇവൻ തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കഠിന ശത്രു. എന്നോടുള്ള ശത്രുതയാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചത്. കോപാകുലനായ ഫിറോൻ കുട്ടിയെ വധിക്കുവാൻ ആജ്ഞാപിച്ചു. നവമണി വെച്ചു വധിച്ചുള്ള താജണിയും അവനും നാടകഭാവന മാറിയും കോപിതനായല്ലോ. അവനിയിൽ എന്നെ ചതിക്കുവാനുള്ളൊരു പാമ്പണി കുഞ്ഞ് അകലിയും വെച്ചിട വേണ്ടിവനെ വധിച്ചിടണം. നവമണി വെച്ചു വധിച്ചു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 10 കൽപ്പനകൾ എന്ന കഥാപ്രസംഗത്തിന്റെ 1 ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം റംല ബീഗം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

0: പ്രിയ ശ്രോതാക്കൾക്കും പോക്ക് വെയിലിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. വെയിലാറി തണുത്ത വീറ്റി കാറ്റ് വീശു തുടങ്ങുന്ന ഈ പോക്ക് വെയിൽ നേരത്ത് മനസ്സിന് ഇഷ്ടമുള്ള പാട്ടുകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, നാഷണൽ ജങ്ക് ഫുഡ് ഡേ ആണ്. ഒരു ദിവസത്തേക്ക് നമുക്ക്, നമ്മൾ പലരും ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണ്, പല പല ഭക്ഷണ സാധനങ്ങളോടും ഇഷ്ടപ്പെട്ട പല ഭക്ഷണ സാധനങ്ങളും വിട പറഞ്ഞൊക്കെ ഇരിക്കുന്ന സമയമാണിപ്പോൾ. ഒരു ദിവസത്തേക്ക് നമുക്ക് ഡയറ്റൊക്കെ മാറ്റിവെച്ച് ആഗ്രഹമുള്ളതൊക്കെ കഴിച്ച് സന്തോഷിക്കുമെന്ന് ഔദ്യോഗികമായി പറയുന്ന ഒരു ദിവസമാണ് നാഷണൽ ജങ്ക് ഫുഡ് ഡേ. അപ്പോൾ ഇന്ന് നമുക്ക് കുറ്റബോധമില്ലാതെ ആ പ്രിയപ്പെട്ട വിഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പാകം ചെയ്യാൻ മണിക്കൂറുകൾ വേണ്ട, വെറുതെ പാക്കറ്റ് പൊട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ കയ്യിൽ കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ജങ്ക് ഫുഡുകൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആളുകളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജങ്ക് ഫുഡുകൾ. അത് ഉണ്ടാക്കുന്ന വിനകളും കുറവല്ല. അപ്പോൾ നമുക്ക് അതേക്കുറിച്ചൊക്കെ ഇന്ന് സംസാരിച്ച് മുന്നോട്ട് പോവാം. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: ശങ്കരൻ നായർ ചേട്ടാ പറയൂ. ഇടയ്ക്കിടയൊക്കെ നമ്മളൊരു പരിചയം പുതുക്കണ്ടേ?
1: പിന്നെ സാറിനെ വിളിക്കുന്നുണ്ട്. സാറിനെ ഇപ്പൊ വിളിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്.
0: ആണോ?
1: സാറ് ആരെങ്കിലും ഒക്കെ പൊട്ടിക്കൊണ്ട് വരണം, നമുക്ക് അവരോട് സംസാരിച്ചാൽ മതിയാവില്ല. അങ്ങനെ
0: ബുധനാഴ്ച ദിവസങ്ങളിലേക്ക് മാറി, നമ്മളെത്ര ഓർക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ അന്വേഷിക്കാറുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ലേ, നമ്മളാണല്ലോ ആദ്യം കൂട്ടുകാരായത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിൽ നമുക്കിപ്പോ ദിവസം കിട്ടാത്തോണ്ടല്ലോ വിഷമയേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു, കാരണം നമുക്ക് പ്രിയപ്പെട്ട കുറെ ആൾക്കാർ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോ നമുക്കതൊരു സന്തോഷം.
0: അതെ അതെ, തീർച്ചയായും.
1: അപ്പൊ പിന്നെ ഓണമൊക്കെ അടുത്ത് വരുന്നുണ്ട് ടീച്ചറെ പരിപാടി.
0: ഓണത്തിനൊക്കെ ഇവിടെ പ്രത്യേക പരിപാടികളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ.
1: പിന്നെ ഇന്ന് ഞാന് ഒരു നമ്മുടെ ഒരു രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരു പാട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ ഒരാളിന്ന് ഞാൻ അദ്ദേഹത്തിന് വിളിക്കണമെന്ന് പറഞ്ഞ ഞാൻ നമ്പറേ കൊടുത്തു, പക്ഷെ വിളിച്ചില്ല. കിട്ടാത്തോണ്ടാണോ വിളിക്കാത്തോണ്ടാണോ എന്ന് എനിക്ക്
0: അറിഞ്ഞുകൂടാ.
1: കുറിച്ചിലങ്ങോട്ടുള്ള ഒരു പോറ്റിയാണ് അദ്ദേഹം. നമ്മളെ ഇന്നത്തെ ഈ കവി ബാലേന്ദ്ര സാറിന്റെ വീടിന്റെ നേരെ ഫ്രണ്ടില്. നേരെ ഫ്രണ്ട്. അപ്പൊ നമ്മുടെ അമ്പലത്തിലെ പൂജയ്ക്ക് വരണ പോറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ മാസം പൂജയ്ക്ക് വന്നപ്പോ അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുന്ന കേട്ടോ, എനിക്കൊന്ന് വിളിക്കണമായിരുന്നു, നമ്പർ തരും. ഞാൻ പറഞ്ഞു നമ്പർ തരാം. എനിക്ക് അവിടെ പോയ എന്തൊക്കെ ഉണ്ട് കാണാൻ. ഞാൻ പറഞ്ഞു പോറ്റി അവിടെ പോയ ഒരുപാട് കാണാനുണ്ട്, നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോകും. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്, അവര് പല പല പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാണാനുണ്ട്. അപ്പൊ അങ്ങനെ നമ്പറൊക്കെ കൊടുത്തു, ഞാൻ വിളിക്കാനുള്ള സമയവും പറഞ്ഞു കൊടുത്തു. പാട്ട് ഈ സംസാരം കഴിഞ്ഞ് പാട്ട് തുടങ്ങുന്ന ആ സമയത്ത് വിളിക്കുന്ന വിളിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ വിളിക്കുന്ന കേട്ടില്ല. അപ്പം എന്നാ പിന്നെ എന്റെ കണക്കായിട്ട് അദ്ദേഹത്തിന് ഒരു പാട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മൾ ഈ കളത്തറ ഒരു തയ്യൽ കണക്കാരുണ്ട്, അദ്ദേഹം കല്ലാസായിയുടെ ശ്രോതാവ് മാത്രമല്ല, കല്ലാസായിയുടെ ഒരു ഭക്തനും കൂടെയാണ്.
0: ഭക്തനാണ്,
1: കാരണം രാവിലെ കല്ലാസായി വയ്ക്കും. ഇതെല്ലാം കേട്ടുകൊണ്ട് കുറെ അഭിപ്രായങ്ങൾ, അമ്പലത്തിൽ വരുമ്പോ കുറെ അഭിപ്രായങ്ങൾ പറയും. എന്നാ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കുകയില്ല.
0: അത് ശരി. അപ്പൊ എപ്പോഴെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടായി വിളിക്കട്ടെ നമ്മളെ.
1: ജയചന്ദ്രൻ നായർ എന്നാണ്
0: അദ്ദേഹത്തിന്റെ പേര്. ജയചന്ദ്രൻ. പോറ്റിയുടെ പേരെന്തായിരുന്നു? പോറ്റിയുടെ പേര് പോറ്റിന്ന് തന്നെ. കുറിഞ്ഞിലക്കോളുള്ള പോറ്റിയും പിന്നെ കളത്തറയുള്ള ജയചന്ദ്രൻ നായരും.
1: ജയചന്ദ്രൻ നായരും. അതുപോലെ ഇന്ന് നമ്മളെ ഒരു ആഗ്രഹം കൂടെ ഇരിക്കട്ടെ, കാരണം നമ്മളൊരു പാട്ട് ചോദിച്ചാൽ ഇത്രയും സ്നേഹത്തോടു കൂടി നമുക്കൊരു പാട്ട് എടുത്ത് തരാമെന്ന് പറയുന്ന ഒരാളിന്. അപ്പോൾ അപ്പൊ അതുകൊണ്ട് ആഗ്രഹിക്കും. പിന്നെ വേറൊരു കാര്യം ചോദിച്ചാൽ ഇന്നാള് ഒരു സാറിനോടൊരു ഒരാള് വിളിച്ച് പരാതിയൊക്കെ പറയുന്നത്
0: എന്താണ്?
1: അത് മുമ്പൊക്കെ സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരുന്നു. അപ്പൊ ആ ഫോൺ എടുക്കുന്ന ചേച്ചി പറഞ്ഞു അങ്ങനെ എപ്പോഴും വിളിക്കാം.
0: അതറിയില്ല, പിന്നെ സ്ഥിരം എല്ലാ എല്ലാ ആഴ്ച ആവുമ്പോഴേ പുതിയ ആൾക്കാർക്ക് ഒരു പരാതി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട്
1: അല്ല, ഞാനത് തിരിച്ചുപോയി, കാരണം ഈ പാവപ്പെട്ട കൊച്ചിനാണല്ലോ ചേച്ചി.
0: ബഹുമാനം കൊണ്ട് വിളിച്ചതായിരിക്കും. ചെറുതാണെങ്കിലും ബഹുമാനം കൊണ്ട് നമുക്ക് ചേച്ചി എന്നൊക്കെ വിളിക്കാമല്ലോ.
1: വിളിക്കാം.
0: അതെ അതെ.

0: ഇങ്ങനെ കരുതിയ മതി. നമ്മള് നേരിട്ട് പറഞ്ഞെങ്കിൽ അങ്ങനെ അങ്ങ് മനസ്സിലാക്കുന്നതല്ലേ അതിന്റെ ഒരു ശരി. അതെ അതെ. അപ്പൊ ഇന്ന് ഇന്ന് ഏത് പാട്ടായിരുന്നു പോറ്റിക്ക്
1: വേണ്ടിയിട്ടും?
0: വിജന തീരമേ കണ്ടുപോന്നി. ആ
1: കണ്ടവരുണ്ടോ എന്ന് പറഞ്ഞ സിനിമയിലെ ഷൂട്ട് ചെയ്ത സിനിമയാണ്.
0: ശരി ശരി.
1: പഴയ സിനിമയാണ് വിൻസെന്റൊക്കെ അഭിനയിച്ചത്.
0: ഓക്കെ, അപ്പൊ അതിലെ പാട്ടാണെന്ന് കേൾക്കണ്ട. അപ്പൊ ഇത് പോറ്റി നമ്മുടെ കുറിഞ്ഞിലക്കുഴുള്ള പോറ്റിക്കും കളത്തരയുള്ള ജയചന്ദ്രൻ നായർ ചേട്ടനും കൂടെ വേണ്ടിയിട്ടാണ്. ആദരക്കും. ശരി, സ്പെഷ്യലി ആദരക്കും കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ? ഓക്കെ ശരി ശരി. പോക്കുവൽ തത്സമയ പരിപാടിയിൽ ശങ്കരൻ ചേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ കരുണാസേ റേഡിയോയുടെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പുതിയ രണ്ട് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പാട്ട് സമർപ്പിക്കുന്നത്. എന്തായാലും വിളിക്കാനൊന്നും മടി കാണിക്കേണ്ട കാര്യമില്ല, വിളിക്കൂ. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാനും വിളിക്കാനും ഒക്കെ തോന്നും. അപ്പോൾ അവർക്ക് ആവശ്യപ്പെട്ട വിജന തീരമേ എന്ന് തുടങ്ങുന്ന പാട്ട് അവർക്ക് വേണ്ടിയിട്ടും ആതിരയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ഗാനമായിട്ടത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയലിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജങ്ക് ഫുഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബർഗറും പിസയും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെയാണ് സാധാരണ വരാറുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചൂടുള്ള പരിപ്പുവട, പഴംപൊരി, സമോസ, തട്ടുകടയിലെ സുഖിയൻ, മിക്സർ, ഇതൊക്കെ നമ്മൾ സ്നേഹത്തോടെ കഴിക്കുന്ന നാടൻ സ്നാക്കുകളാണ്. ഇതിനെയും നമുക്ക് ജങ്ക് ഫുഡുകളുടെ ഇടയിൽ തന്നെ, അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഇത്തരം ബർഗറിനേക്കാളൊക്കെ കുറച്ചുകൂടെ നമുക്ക് ശരീരത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളായ സുഖിയനും പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ജങ്ക് ഫുഡ് അതൊക്കെയാണ്. അപ്പോൾ അതേക്കുറിച്ചും കൂടെയൊക്കെ നമുക്ക് പോക്കുവയിലൂടെ ഇങ്ങനെ ഓർത്ത് സംസാരിച്ചൊക്കെ പോവാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? വർഷങ്ങൾക്ക് കൊറേ കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വിളിക്കുമായിരുന്നു. ഇപ്പൊ ഒന്നും അറിയാനില്ല. എന്താ വിളിക്കാത്തെ?
1: എന്തോ എനിക്ക് തോന്നുന്നില്ല.
0: ആ, അപ്പൊ പിന്നെ കേക്കല്ലേ, അപ്പൊ വിളിക്കണ്ടെന്ന് തോന്നിയോണ്ട് വിളിച്ചില്ല, അത്രേ ഉള്ളൂ. ശരി, തോന്നുമ്പോഴൊക്കെ വിളിക്കൂ. പിന്നെ സുഖമാണോ? അതാണ് അതാണ് അതിന്റെ ഒരു മാജിക്, ശാന്തമ്മയുടെ മാജിക്. സുഖമാണോ?
1: അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മേഡത്തിനെ സംസാരിച്ചിട്ട് ഒരു പാട്ട് കേൾക്കാം.
0: അപ്പൊ കുറച്ച് അസുഖമൊക്കെ മാറും. പല പല അസുഖങ്ങൾ, അസുഖങ്ങൾ ഇല്ലാത്ത ആരും തന്നെ ഇല്ല കേട്ടോ ലോകത്ത്. അസുഖങ്ങൾ ഇല്ലാത്ത ആരും ഇല്ല. എന്തെങ്കിലും തരത്തില് ഇങ്ങനെ കൊച്ചു കൊച്ചു കൊച്ചു അസുഖങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ആ, അതാണ് അതാണ്. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ റേഡിയോ ഒക്കെ കേൾക്കുന്നില്ലേ, അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ മറന്നു പോകും. നമ്മുടെ നല്ല നമ്മുടെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുക, വീട്ടിലുള്ളവരോടൊക്കെ സംസാരിക്കുക, അപ്പൊ കുറച്ച് വിഷമങ്ങളൊക്കെ അങ്ങനെ അങ്ങ് മാഞ്ഞു പോകും. പിന്നെ വല്ലപ്പോഴും ഒക്കെ നല്ല ഫുഡൊക്കെ കഴിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചൂട് പരിപ്പ് വടയും പഴംപൊരിയും ഒക്കെ കഴിക്കുക. പരിപ്പ് വടയൊക്കെ നല്ലതായിട്ട് പൊടിച്ച് പൊടിച്ച് പൊടിച്ച് തിന്നണം. അപ്പൊ ഇതിന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഞാൻ ജാനകി അമ്മയുടെ പാട്ടാണ് ചോദിച്ചത്. ഞാൻ പെട്ടെന്ന് കിട്ടി പാട്ടൊന്നും മനസ്സിൽ എത്തിയിട്ടില്ല.
0: ജാനകി അമ്മയുടെ ഒരു പാട്ട് തന്നെ കേൾക്കാം.
1: മോണ ജന്മനാള് വ്യാഴാഴ്ച, അപ്പഴ് അതിനുള്ള പാട്ടൊന്നും ഞാൻ സെറ്റ് ചെയ്ത് പറ്റില്ല, കിട്ടുമെന്ന് അറിഞ്ഞില്ലല്ലോ.
0: കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ, ബർത്ത്ഡേക്കൊക്കെ കേൾക്കാൻ പറ്റിയ ഒരു പാട്ട് നമ്മള് കേൾപ്പിച്ചു തരാം.
1: ഓ,
0: അപ്പം എന്താണ്, എന്താണ് കുട്ടിയുടെ പേരെന്താ?
1: കുട്ടി വലിയ കുട്ടി, മോളയായിട്ട് സിന്ധു.
0: ആ, സിന്ധുവിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് കേൾപ്പിക്കേണ്ടത്. ആ, ബർത്ത്ഡേ ആണ്.
1: ആ,
0: അതെ അതെ, മറന്നില്ല. അപ്പോ സിന്ധുവിന് ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് നമുക്ക് ജാനകി അമ്മയുടെ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം. ഓക്കെ,
1: രണ്ടു
0: ദിവസമേ ഉള്ളൂ,
1: അതുകൊണ്ടാണ് ഓർമ്മിച്ചത്.
0: അപ്പൊ എന്തായാലും നമുക്ക് കേൾക്കാം. ഓക്കെ, ശരി ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് ശാന്തമ്മ അമ്മയാണ്, പുതുക്കുളങ്ങര എന്നും. മുമ്പ് സ്ഥിരമായി നമ്മളെ വിളിക്കുമായിരുന്നു, ഇപ്പൊ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് വിളിക്കുന്നത്. മകളുടെ ബർത്ത്ഡേ ആണ് വ്യാഴാഴ്ച, അപ്പൊ അതിനുവേണ്ടി ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാനകി അമ്മ പാടിയ ഒരു പാട്ടാണ്. നമുക്ക് സിന്ധുവിന് വേണ്ടി ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. നമ്മളൊക്കെ എപ്പോഴും സ്ട്രെസ് വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ ഒക്കെ ക്രിസ്പിയായ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നാറുണ്ട്. ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഡോപ്പമിൻ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങൾ ആ സമയത്ത് കഴിക്കാനായിട്ട് നമുക്ക് തോന്നുന്നത്. എന്തായാലും ജങ്ക് ഫുഡ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഞാൻ നിർമ്മല ഗൗറിയോട്.
0: ആ പറഞ്ഞോളൂ.
1: സുഖം തന്നെയല്ലേ?
0: ആ സുഖമാണല്ലോ. ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ?
1: ജോലി കുറവ്.
0: ജോലിയൊന്നുമില്ല. കഴിഞ്ഞ വർഷം പക്ഷെ ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അല്ല, എനിക്ക് തോന്നുന്നു ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് പറഞ്ഞത് ജോലിയൊക്കെ ഉണ്ടെന്ന്. മഴയൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടൊക്കെ ജോലി മാറ്റി
1: വെച്ചതാവാർക്ക്
0: പണിയുണ്ടെങ്കിലേ കൂടെ ഉള്ളവർക്ക് പണിയുള്ളൂ.
1: അത്രേ ഉള്ളൂ.
0: അപ്പൊ എഞ്ചിനീയർക്ക് പണി കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം.
1: എഞ്ചിനീയർ എങ്ങനെ പെട്ടെന്ന് അങ്ങനെ എല്ലാരെ പോലെയും പണിയെടുക്കണ ഒരു എഞ്ചിനീയർ അല്ല. അത് ഏറ്റവും നല്ല സേഫ്റ്റി ആയിട്ടുള്ളത് അയാള്
0: തിരഞ്ഞെടുക്കുള്ളൂ. കൊള്ളാം എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളെ സെലക്ട് ചെയ്യൂ.
1: അത്രേ ഉള്ളൂ.
0: അദ്ദേഹത്തിനോടൊപ്പമാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ അല്ലാത്ത സമയങ്ങളൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടുന്നു?
1: ഇന്നലെ മോന്റെ അടുത്ത് മിനിങ്ങാന്ന് മോന്റെ അടുത്തോട്ട് പോയിരുന്നു. ഇന്നലെയാണ് വന്നത്. മരുമക്ക് നല്ല സുഖമില്ല. ഇങ്ങനെ അങ്ങോട്ട് പോയിരുന്നു.
0: ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയൊക്കെ സമയം കണ്ടെത്തുക. സമയം ബോറടിക്കാതെ കഴിച്ചു കൂട്ടുക. കാരണം ജോലിയിൽ ആശ്വാസം കണ്ടെത്തുന്ന ആളാണ് നിർമ്മല ചേച്ചി.
1: അതെ അതെ.
0: ജോലിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്.
1: ടെൻഷനാണ് എനിക്ക്. വീട്ടിലിരുന്ന ഒറ്റയ്ക്കല്ലേ ഇരിക്കണം. മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ലാത്ത ആകെ ഒരു മൂഡൌട്ടാണ്.
0: ആകെ ഒരു ബോറടിയാണ്.
1: ബോറടി. അതെ.
0: ബോറടി മാറ്റാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ചിപ്സും മിച്ചറൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിച്ചോണ്ടിരിക്കണം. കാരണം ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആണ്. എല്ലാ ദിവസവും കഴിക്കണ്ട. വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. ചിപ്സും മിച്ചറും ഒക്കെ കഴിക്കാതെ എങ്ങനെ ജീവിക്കും?
1: ആവശ്യത്തിന്.
0: ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ. ചിപ്സൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ച 1 കിലോ ഒക്കെ അറിയാതെ അങ്ങോട്ട് പോകും. അപ്പൊ കൊളസ്ട്രോൾ ഒക്കെ
1: വരും.
0: അപ്പൊ വാങ്ങുമ്പോ വളരെ കുറച്ച് വാങ്ങിക്കുക. 100 ഗ്രാം ഒക്കെ അളന്ന് തൂക്കി വാങ്ങുക. അപ്പൊ എത്ര കഴിച്ചാൽ അത് തീരുന്നവരെയല്ലേ കഴിക്കൂ. പിന്നെ കഴിവതും കടകളിൽ ഉണ്ടാക്കി വെക്കുന്ന കടകളുണ്ടല്ലോ. ആ, നമ്മള് സ്വന്തമായിട്ട് ജങ്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. അവന് കൂടുതൽ കുഴപ്പങ്ങളൊന്നും വരൂല. ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യം. അപ്പൊ ഇന്ന് ഫുഡൊക്കെ കഴിച്ചോ? അതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്കായോണ്ട് ഇനി ഫുഡ് വേണ്ട എന്നൊന്നും വിചാരിച്ചില്ലല്ലോ.
1: വേണ്ടെന്ന് വിചാരിക്കാൻ പറ്റൂല. 2 മണി വരെയൊക്കെ പിടിച്ചു നിക്കോ. അത് കഴിയുമ്പം കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് വിളിക്കും.
0: എന്തെങ്കിലും കഴിച്ചേ പറ്റൂ.
1: കഴിച്ചേ പറ്റൂ. അത് ഇന്നതാണെന്നൊന്നുമില്ല. പക്ഷെ പിന്നെ എന്തെങ്കിലും കഴിച്ചാലേ
0: പറ്റൂ. ചക്ക പുഴുങ്ങിയതാണെങ്കിൽ അത്, മരച്ചീനി ആണെങ്കിൽ അത്,
1: അത് മതി.
0: ആ ശരി. അപ്പൊ

0: പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്നെനിക്ക് ബാബുമോൻ എന്ന ചിത്രത്തിലെ ഇവിടമാണീശ്വര സന്നിധാനം എന്നുള്ള ഒരു പാട്ട്.
0: ഇവിടമാണീശ്വര സന്നിധാനം, വിടരുന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനം, അയ്യൻ സന്നിധാനം.
1: ആ അതെ അതെ.
0: ശരി, അപ്പൊ ബാബുമോൻ എന്ന ചിത്രത്തിലെ
1: നമ്മളെ കരുണ സഹി തന്നെ അവിടുത്തെ നമ്മളെ സന്നിധാനം.
0: രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന സന്നിധാനം ഓപ്പൺ ചെയ്യുന്നു, രാത്രി 11 മണിക്ക് അടയ്ക്കുന്നു.
1: 11 മണിക്കാണ്.
0: നേരത്തെ ആരോ പറഞ്ഞതുപോലെ അത് കരുണാസായിയുടെ ഭക്തനാണെന്ന് പറഞ്ഞു, ജയചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ആള്. പക്ഷെ അതൊരു പ്രത്യേകമായ ഒരു വിശേഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കരുണാസായിയുടെ ഭക്തൻ, അപ്പൊ അതുപോലെ മറ്റൊരു ഭക്തയും കൂടിയാണ് നിർമ്മല ചേച്ചി. ഭക്തരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ആ കൂടുന്നുണ്ട്, അതന്നെ കൂടിക്കൂടി വരട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഇവിടമാണ് ഈശ്വര സന്നിധാനം എന്ന പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ ജോലിയൊക്കെ എത്രയും പെട്ടെന്ന് എഞ്ചിനീയർക്ക് പുതിയ പണി കിട്ടട്ടെ. ഓണം കഴിയണവരെ നിർമ്മല ചേച്ചിക്ക് റെസ്റ്റ്. ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടില് ചെടിയോ പച്ചക്കറിയോ ഒക്കെ കുറച്ച് പച്ചമുളക് കുറച്ച് പച്ചമുളക് കുറച്ച് വെണ്ടയ്ക്ക കുറച്ച് കത്തിരിക്ക ഒക്കെ നട്ട ഓണത്തിന് നമുക്ക് അത് തന്നെ കുറച്ച് കറി വെക്കാം.
1: അപ്പൊ
0: തൽക്കാലം 1 മാസത്തേക്ക് അതിലേക്ക്, കാരണം അടുത്ത മാസം ഈ സമയമാകുമ്പം ഓണമായല്ലോ. ആ സമയത്ത് ഇതെല്ലാം നമുക്ക് ഇത് നമ്മള് തന്നെ കൃഷി ചെയ്ത സാധനം വെച്ച് കറി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്.
1: ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങിക്കാറില്ല കടകളിൽ നിന്ന്. എനിക്ക് മാത്രം പിന്നെ അതൊക്കെ ഇവിടെ നിന്നുള്ളിൽ പ്രകം കാണും,
0: അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജങ്ക് ഫുഡ് വേണ്ട, നമ്മളെ സ്വന്തം കൈകളാൽ വിരചിതമായ സാധനങ്� മതി എന്ന് തീരുമാനിക്കാം.
1: തീരുമാനിക്കാം
0: എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ് ഒഴിവാക്കാനും നമുക്ക് പറ്റൂല.
1: ആരോഗ്യത്തിന് നല്ലത്.
0: എന്നാലും ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോ അപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് മുറുക്ക് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ആണല്ലോ സാധാരണ. ഗസ്റ്റ് ഫ്രണ്ടിൽ കൂടെ വരും, പിള്ളേരെ ആരെങ്കിലും ബാക്കി കൂടെ പറഞ്ഞു
1: വിടും.
0: അതൊക്കെ പണ്ട്, പക്ഷെ ഇന്ന് എല്ലാരും സ്റ്റോക്ക് ചെയ്ത്
1: വെച്ചിരിക്കും.
0: എന്തെങ്കിലും ഒരു ഐറ്റം എങ്കിലും
1: കാണും.
0: കാലം അങ്ങനെ പുരോഗമിച്ചിരിക്കുകയാണ്. ബർഗറും പിസ്സയും ഒക്കെ കഴിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഓർഡർ ചെയ്താൽ വീടിന്റെ ഫ്രണ്ടിൽ വരും.
1: പിന്നെ
0: അപ്പൊ അങ്ങനെ കാലം ഒരുപാട് മാറി. നമ്മളപ്പോഴും വീട്ടിലെ ചിപ്സ് വെറുതെ കഴിക്കൂ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഈ പാട്ട് നമ്മളെ കരുണാസായി കുടുംബത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും വേണ്ടി.
0: ശരി, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ,
0: ശരി, ബൈ. പോക്കുകൾ തത്സമയ പരിപാടിയിൽ നിർമ്മല ചേച്ചിയാണ് കുറലോട് നിന്നാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോ കരുണാസായി റേഡിയോയുടെ ഒരു, നേരത്തെ ശങ്കരചേട്ടൻ പറഞ്ഞ പോലെ, ഒരു ഭക്ത തന്നെയാണ്. രാവിലെ മുതൽ തുടങ്ങുന്നതാണ് റേഡിയോ കേൾക്കാൻ. അപ്പൊ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടായി റേഡിയോ ഒപ്പമുണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ടതുപോലെ ഇവിടെയാണ് ഈശ്വര സന്നിധാനം എന്ന പാട്ട്, ബാബുമോൻ എന്ന ചിത്രത്തിലെ ഈ ഒരു ഗാനം എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891888492. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.
2: രക്ഷാ

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാര പദാർത്ഥങ്ങളെയാണ് നമ്മൾ ജങ്ക് ഫുഡ് എന്നുള്ള ഒരു പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് എന്ന് തന്നെയാണ് അതിന് പറയുക. അപ്പം ഇന്ന് സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ ഉള്ളതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ പിസ്സ ഡെലിവറി നടന്നത് 1889 ഇറ്റലിയിലെ മാർഗരിറ്റ രാജ്ഞിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായി ഒരു പിസ്സ വീട്ടുപടിക്കലെത്തുന്നത്, അതായത് കൊട്ടാരത്തിൽ എത്തിച്ചു നൽകുന്നത്. അങ്ങനെയാണ് പ്രശസ്തമായ മാർഗരിറ്റ പിസ്സ എന്ന പേര് വന്നത് തന്നെ. ഇന്ന് അത് വളരെയധികം പ്രചാരത്തിലാണ്. പിസ്സയും ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ നമ്മുടെ നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളായ പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ അതിൽ പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ. അപ്പൊ ഏറ്റുമാനൂർ അപ്പന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്, സുഖമാണോ? ആ, അതാണ് ഏറ്റുമാനൂർ അപ്പന്റെ നാട്ടിൽ നിന്ന് അനന്തപത്മനാഭന്റെ അടുത്തേക്ക് ഒരു കോൾ. അതെ അതെ, അതാണ് നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്.
1: നമുക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ജങ്ക് ഫുഡ് അത്ര താല്പര്യമില്ല, പക്ഷേ നമ്മള് ചില സാഹചര്യത്തിൽ അത് കഴിക്കേ പറ്റുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് വേറെ നമ്മുടെ നാടൻ ചോറോ അതുപോലെയുള്ള
0: ചോറ് സാമ്പാറും വേണോന്ന് പറഞ്ഞിരുന്ന വിശന്നിരിക്കാനേ പറ്റൂ. അപ്പൊ കിട്ടുന്നത് ചിലപ്പോ അൽഫാമായിരിക്കും, പിസ്സ ആയിരിക്കും, എന്തെങ്കിലും കഴിച്ച് സംതൃപ്തി അടയുക എന്നുള്ളതാണ്. ഗ്രാമങ്ങൾ, പക്ഷെ ഇപ്പം ഗ്രാമത്തിൽ അവിടെ ഇരുന്ന് ഒരു ഓർഡർ ചെയ്ത ഗ്രാമത്തിൽ വരും. അപ്പതാന്ന് പറഞ്ഞ് വന്നില്ലേ, വിത്തിൻ ഹാഫ് ആൻ അവർ സാധനം
1: വീട്ടുപടിക്കലെത്തും.
0: ചേട്ടൻ പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെ ഇതൊക്കെ കഴിക്കാം, കുഴപ്പമില്ല.
1: എന്താ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക്? അതാണ് ഏറ്റവും ഇഷ്ടം.
0: ആ, അവർക്ക് എന്താണ് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ചും
1: കിട്ടുന്നത് തന്നെയല്ല ഈ ചോറും ചോറും സാമ്പാറും അവിയലും ഒക്കെ നമ്മള് സ്ഥിരം കഴിക്കുന്നില്ല.
0: എന്നാലും ഒരു ദിവസം ചോറ് തിന്നില്ലേ നമുക്കൊരു വിഷമം ഇല്ലേ?
1: നമുക്കൊരു വിഷമമുണ്ട്.
0: ആ, ഉച്ചക്ക് ഒരു പിടി ചോറ് കഴിക്കുക എന്നുള്ളത് നമ്മളെ പോലെ മിലേനിയൽസിൽ ജനിച്ചവർക്കൊക്കെ ഉള്ള ഒരു ആഗ്രഹമാണ്. പിള്ളേർക്ക് അതൊന്നും വിഷയമില്ല, അവരൊരു പിസ്സയിലും ഒരു ബർഗറിലൊക്കെ ഒതുക്കും. അപ്പൊ അങ്ങനെയാണ് ഫുഡിന്റെ രീതികൾ തന്നെ മാറിപ്പോയില്ലേ? പറഞ്ഞോളൂ. ആ, ശങ്കരചേട്ടൻ ആദ്യം വിളിച്ചിരുന്നു.
1: അടുത്ത സുഹൃത്ത് ശങ്കരൻ ചേട്ടനെ, രവിച്ചേട്ടന്, ശാന്തിനി, പിന്നെ നമ്മളെ പിന്നെ ഉണ്ട് തിരുവനന്തപുരത്ത് ഒരുപാട് പേരുണ്ട്.
0: തിരുവനന്തപുരം ഇപ്പൊ നമ്മുടെ സ്വന്തം സ്ഥലമായിരിക്കാണ്. അതെ അതെ, ഇപ്പൊ കരുണാസായി നീട്ടിയ കൂട്ടുകാരാണിതെല്ലാം.
1: ഒത്തിരി ഒത്തിരി ഉണ്ട്. ഇനി നാ പറഞ്ഞ കുറവാ, ഇനിയുണ്ട് രണ്ടു പേരുടെ ഉണ്ട്. ഭാസ്കരക്ഷേത്രൻ, നമ്മുടെ ഒരു ക്ലബ് ഉണ്ടല്ലോ വയോജന.
0: ആ, അതെ, നമ്മുടെ വയോജന ക്ലബ് വലിയമല.
1: ആ ആ, അതിന്റെ ഭാസ്കരക്ഷേത്രന് എന്നെ വിളിച്ചായിരുന്നു ആദ്യമായിട്ട്. എവിടുന്നോ നന്ദി വാങ്ങിച്ച് എന്നെ വിളിച്ചായിരുന്നു.
0: അത് ശരി.
1: അങ്ങനെ കുറെ പേരുണ്ട്.
0: അപ്പൊ എല്ലാ സുഹൃത്തുക്കളെ വേണമല്ലോ നമുക്ക്.
1: പിന്നെ നമുക്ക് അത് തന്നെയല്ല, കരുണാസായി തന്നെയല്ല, കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉണ്ട്. ആ, അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ ശ്രീബാബുമൃഗം, ഗ്രീനോർട്ടീസ്, ഇവരൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കും. അതിന്റെ അകത്ത് കേരളത്തിലെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ആൾക്കാരുണ്ട്.
0: എല്ലാ റേഡിയോ ശ്രോതാക്കളെയും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്.
1: ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാന് വിളിക്കുന്ന, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ അറിയത്തില്ല, വേറെ ആരെയും റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പ് കിട്ടിക്കൊടുക്കും.
0: ഓ, അത് ശരി. അത്രയ്ക്ക് ശക്തമാണ് ഗ്രൂപ്പ്.
1: അതെ അതെ, അതിലാണ് ഞാൻ അതിന്റെ ആളെ.
0: ഓക്കെ,
1: നമ്മുടെ ത്രിമൂർത്തീസ്.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: അപ്പൊ ഇന്ന് എനിക്ക് വേണ്ടത് നമ്മുടെ ജാനകിയമ്മയുടെ ഒരു പാട്ടാണ്.
0: ആ ഏത് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ശൃംഗാരവേലനെ ദേവ, ഒരു ഒരു സെമി ക്ലാസിക്കൽ പാട്ടാണത്.
1: സെമി ക്ലാസിക്കൽ. അപ്പൊ ഈ പാട്ട് നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ ഞാൻ പറഞ്ഞ ആൾക്കാർക്കും എല്ലാവർക്കും കൂടെ കേട്ടിട്ട് സമർപ്പിക്കുക.
0: അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റേഡിയോ സുഹൃത്തുക്കൾക്കായി നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം. ഓക്കെ നാരായണ ചേട്ടാ, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ഏറ്റുമാനം എഴുതുന്ന നാരായണ ചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം സാഹചര്യം വരുമ്പോൾ നമുക്ക് ജങ്ക് ഫുഡാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതേ കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് സ്ഥിരമായി ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നത് അത്ര ആരോഗ്യത്തിന് അത്ര പറ്റിയ ഒരു കാര്യമല്ല. സാഹചര്യവശാൽ നമുക്കതെല്ലാം ഉപയോഗിക്കാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അതിൽ തെറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശൃംഗാരവേലനെ ദേവ എന്ന് പറയുന്ന ജാനകിയമ്മ പാടിയ പാട്ട് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആണ്. അപ്പം നമുക്കിന്ന് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ജങ്ക് ഫുഡ്. അത്തരത്തിലൊരു ഫുഡാണ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഈ ഒരു ജങ്ക് ഫുഡ് ഐറ്റത്തിൽ വരുന്നതാണ്. ഫ്രാൻസിലാണ് അത് ഉണ്ടാക്കിയെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഇത് ബെൽജിയത്തിലാണ് ആദ്യമായി ഉണ്ടാക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അവിടെ എത്തിയ അമേരിക്കൻ പട്ടാളക്കാർ ഭാഷ ഫ്രഞ്ച് ആയതുകൊണ്ട് അതിനെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് വിളിച്ചു. ആ തെറ്റിദ്ധാരണ തന്നെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 1853 അമേരിക്കയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഉപഭോക്താവ് ഫ്രഞ്ച് ഫ്രൈസിന് കട്ടി കൂടുതലാണെന്ന് പറഞ്ഞ് പരാതിപ്പെടുകയും ദേഷ്യം വന്ന ഷെഫ് ഉരുളക്കിഴങ്ങ് പേപ്പർ പോലെ നേർത്തതായി അരിഞ്ഞ് എണ്ണയിലിട്ട് വറുത്തു കൊടുത്തു. പക്ഷെ കസ്റ്റമർക്കത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ അത് വളരെയധികം പ്രചുര പ്രചാരം നേടിയ ഒരു ജങ്ക് ഫുഡ് ഐറ്റത്തിൽ വരികയും ചെയ്യുന്ന ഒന്നാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസിലും കൂടുതലും നമ്മൾ പൊട്ടറ്റോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ജങ്ക് ഫുഡിനെ കുറിച്ച് പറയാനുള്ള നമുക്ക് നാടൻ ജങ്ക് ഫുഡുകളും ഒരുപാടുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ ശാന്തമ്മേ.
1: എനിക്ക് മോനെ പറഞ്ഞ ജെന്റ്സ് ഫുഡിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. ഞാനത് വാങ്ങിക്കാറുമില്ല, കഴിക്കാറുമില്ല.
0: പക്ഷെ നമ്മളൊക്കെ
1: വാങ്ങിച്ചാ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ മഹത്വം അറിയത്തില്ല, ഞാൻ വാങ്ങിച്ചു കഴിച്ചിട്ടില്ല.
0: അതിന് വലിയ മഹത്വം ഒന്നും ഇല്ല. എന്നാലും നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. ഈ നമ്മുടെ ഈ നമ്മുടെ പരിപ്പ് വടയും ഉഴുന്നുവടയും ഒക്കെ ആ വിഭാഗത്തിൽ പെടും. അതും ജങ്ക് ഫുഡിൽ വരും. അതും ഒരു പരിധി വരെ ജങ്ക് ഫുഡാണ്. എന്നാലും വലിയ വലിയ കുഴപ്പങ്ങൾ, അധികം കുഴപ്പങ്ങൾ അത് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ പറഞ്ഞോ. ഓ,
1: അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ.
0: ഇവിടെ എല്ലാവർക്കും സുഖം. ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവർക്കും സുഖം, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: ഞാൻ ഇവിടുന്ന് വരുന്ന ഒരു ഭക്ഷണത്തിന്റെ കൂടെ ഞാൻ മോളെ തിരക്കിയതായിട്ട് പറഞ്ഞു വിട്ട്. പക്ഷെ അവള് മറന്നുപോകും മറന്നുപോകും പറയാറുണ്ട്.
0: പത്മകുമാരി ചേച്ചി എന്നോട് ഒരിക്കൽ പറഞ്ഞു.
1: അത് ശരി,
0: മറന്നൊന്നുമില്ല പറഞ്ഞു. എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു.
1: അത് വേണ്ട, എന്തോന്നും പറയണ്ട. ഞാൻ ഒരു ദിവസം കണ്ടു, ഒരുപാട് ദിവസം മോളോട് സംസാരിച്ചിട്ട് എനിക്ക് ഒരു കാലിനൊരു ചെറിയ കുഴപ്പം പറ്റി. അങ്ങനെ നടക്കാൻ പറ്റാത്ത വിധത്തിലിരിക്കുകയാണ്.
0: അയ്യോ, എന്താ പറ്റിയേ?
1: നേരൂക്കടെ വന്ന് ഒരു കൊടമ്പന കുന്നിൽ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി. അതിന് സുഖമില്ലാതെ ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു, ക്യാൻസർ ആയിട്ട്. അപ്പൊ അതിനെ കാണാൻ പോയിട്ട് വന്ന വഴി ബസ്സിൽ ഡോറ് തുറന്നതും ഡോറ് പിടിവിട്ടുപോയി. അങ്ങനെ മലർന്നടിച്ച് വീണ്. എനിക്ക് നടുവിന് ഭയങ്കര
0: ക്ഷേമം.
1: പിന്നെ കാലിലെ ചെറുതായിട്ടൊരു പൊട്ടലുണ്ട്, പക്ഷെ അത് ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്.
0: അപ്പൊ വീട്ടിൽ ആരാ ഉള്ളേ നോക്കാനൊക്കെ?
1: വീട്ടില് എന്റെ ഒരു സഹോദരൻ ഇവിടെ ഉണ്ട്. അങ്ങനെ അവനും കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ
0: തട്ടിമുട്ടിയൊക്കെ പോകുന്നു.
1: പുറത്തു പറഞ്ഞാൽ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവിടുന്ന് തന്നെ അവരെ നോക്കിക്കൊണ്ടിരിക്കും. വയസ്സൈഡ് ആയതുകൊണ്ട് ആളുകൾ പോവുകയും ബസ്
0: പോകുകയും പോകുന്നതൊക്കെ നോക്കി വീട്ടിൽ അങ്ങനെ ഇരിക്കാം.
1: ആ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലിരിക്കുകയാണ്.
0: ശരി, അപ്പൊ
1: ഒരുപാട് കാലം കൊണ്ട് വിചാരിക്കുന്നു മോനെ ഒന്ന് കാണണം വന്നത്. പക്ഷെ അതിനൊന്നും നടന്നതും ഇല്ല.
0: പ്രശ്നമൊക്കെ മാറട്ടെ.
1: ശരി മണു,
0: നമ്മുടെ ശബ്ദത്തിലൂടെ ഇങ്ങനെ കേക്കല്ലേ.
1: അതല്ലേ, എന്നും മോളെ കാര്യങ്ങളും മോള് പറയുന്നു. ഇപ്പൊ എല്ലാ ദിവസവും ഇല്ലെങ്കിലും 3 ദിവസം കേക്കാറുണ്ടല്ലോ അവിടുത്തെ വിശേഷ കാര്യങ്ങളൊക്കെ.
0: ആളുകളുടെ
1: എല്ലായിടം ഉള്ള ഇപ്പൊ പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ ഈ റേഡിയോക്കകത്തോടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പല പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ എല്ലാവരെയും ഇതിനകത്ത് നമ്മൾ കണ്ടില്ലെങ്കിൽ തന്നെ നമ്മൾ വിളിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവരോടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനും അവരുടെ ക്ഷേമങ്ങൾ പറയാനും സന്തോഷം പങ്കുവയ്ക്കാനും എല്ലാത്തിനും ഉള്ള ഒരു ഒരു ഭയങ്കരപ്പെട്ട വേദിയാണ് ഈ കരുണാസായി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത.
0: താങ്ക് യു, താങ്ക് യു.
1: എനിക്ക് എന്റെ വീട്ടിലുള്ളവർക്കും അങ്ങനെ തന്നെ. കൊല്ലത്തുള്ളവരും ഞാനിവിടെ ഉള്ള മിക്ക പരിപാടികളും എന്റെ വീട്ടിലുള്ളവരെ കേൾപ്പിക്കാറുണ്ട്.
0: കൊല്ലത്തുള്ള ബന്ധുക്കളെ കേൾപ്പിക്കാറുണ്ട്. അവിടുന്ന് ഇടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് കേട്ടാ.
1: ആ അവിടുന്ന് വിളിക്കാറുണ്ട്. കൊല്ലത്തിന് പേര് നാലഞ്ച് കൂട്ടുകാരികളുണ്ട്, അവരും വിളിക്കാറുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. മുഖത്തിന് സതി മാത്രം രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോ സതിക്ക് കിട്ടി. പിന്നെ ബാക്കിയുള്ള കൂട്ടുകാരെ കൊണ്ട് കിട്ടിയിരുന്ന എന്നോട് പറയും, ഞാൻ പറഞ്ഞു അതേ
0: ചിലപ്പോഴത്തേക്കാരോട് പറയണം, വിളിച്ചുകൊണ്ടേയിരിക്കാൻ പറയണം, കിട്ടും.
1: ഞാൻ പറയാം, വിളിച്ചുകൊണ്ടേയിരിക്കാൻ പറയാം ഞാൻ. അങ്ങനെ വന്നിട്ട് മൂന്നാലഞ്ച് കൂട്ടുകാരികൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്റെ കൂട്ടാണ് അതൊക്കെ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് വേണ്ടുന്ന പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊന്ന പൂവേ കൊങ്ങനിപ്പൂ എന്നുള്ളൊരു പാട്ടുണ്ട്, ജാനകി അമ്മയുടെ പാട്ട്.
0: ആദ്യം പറഞ്ഞ മറ്റേ ഉണരുണരു ഉണ്ണിപ്പൂ എന്നുള്ള പാട്ട് വേണം.
1: അത് പറഞ്ഞു, അത് ഏതെങ്കിലും രണ്ടിൽ ഏതെങ്കിലും ഒരു പാട്ടാണ് വേണ്ടുന്നത്. എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എന്റെ മോറ് ഓർമ്മയ്ക്ക്, എന്റെ കൂട്ടുകാരിയൊക്കെ എല്ലാം വേണ്ടിയിട്ട്, എന്റെ മഴവൻകോട്ട് മാധവൻ ചേട്ടന്റെ വീട്ടിലുള്ളവർക്കും, എന്റെ കണ്ണേറ്റിലെ രാഹുലിന്റെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ. പിന്നെ കരുണാസായിലുള്ള വൃദ്ധജനങ്ങൾക്ക് എല്ലാവർക്കും, കരുണാസായിലെ മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മോളെ ഞാൻ ഈ പാട്ട്.
0: അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ ഉണരുണരു ഉണ്ണിപ്പൂവേ എന്നുള്ള പാട്ട് നമുക്ക്
1: അത് തന്നെ മോളെ. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ നശിച്ചു,
0: കുഴപ്പമില്ല, നമുക്കത് കേൾക്കാം, നമുക്കത് കേൾക്കാം. അപ്പൊ ശരി, വിളിക്കാം, വിളിച്ചാലും സംസാരിച്ചാലും ഒക്കെ വലിയ സന്തോഷം. അപ്പൊ പാട്ട് കേൾക്കാം.
1: ശരി മോളെ,
0: ഓക്കെ. അപ്പോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് മഴുവൻകോട് നിന്ന് ശാന്തമ്മയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഭയങ്കര സ്നേഹത്തോടെയാണ് നമ്മളോട് സംസാരിക്കാറുമൊക്കെ ഉള്ളത്. സ്നേഹത്തോടെ നല്ല വളരെ സ്നേഹമുള്ള ഒരാളാണ്. എന്നാലും ജങ്ക് ഫുഡിനെ കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല, എന്നാലും കുട്ടികൾക്കൊക്കെ ജങ്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നു. ജങ്ക് ഫുഡ് ഡേ ആയിരുന്നു ഇന്ന്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് പോകുന്നുണ്ട്. നമ്മൾ മുമ്പ് കാലങ്ങളിൽ സ്കൂൾ കോളേജ് ഗേറ്റിന് മുന്നിലെ ഇപ്പോൾ മുട്ടായി അമ്മുമ്മ അല്ലെങ്കിൽ കാരയ്ക്ക അമ്മുമ്മ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന, അതിന് മുന്നിലിരുന്ന് വിൽക്കുന്ന ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ്, കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് തിന്നുന്ന ഉപ്പും പുളിയും എരിവും കലർന്ന രുചിയോളം വരുന്ന ഒരു ജങ്ക് ഫുഡും ഇന്ന് ലോകത്തിൽ കിട്ടാനില്ല. ഒരു വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായിരുന്നു അത്. വീട്ടിൽ നിന്ന് കിട്ടുന്ന 5 പൈസയും ഒക്കെ കൊണ്ടാണ് നമ്മൾ അതിനുള്ളൊരു സോഴ്സ് കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജങ്ക് ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഒരു നൊസ്റ്റാൾജി കലർന്ന ഈ ഒരു ഭക്ഷണത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയുമില്ല. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ,
1: ഞാൻ ഷാജിമ തിരുവല്ലത്തുനിന്ന്.
0: ആ, ഞാൻ ഷാജിമ തിരുവല്ലത്തുനിന്ന്. പറയൂ, നിങ്ങളൊക്കെ ജങ്ക് ഫുഡ് കഴിക്കാറുണ്ടോ?
1: ഉണ്ട്.
0: എന്തോന്നാണ് ജങ്ക് ഫുഡ് തരത്തിൽ കഴിക്കുന്നത്? മിച്ചർ,
1: പക്കാട.
0: ഈ കേട്ടതിൽ എനിക്ക് പക്കാട ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ചുമ്മാ കരിമിരാന്ന് തിന്നോണ്ടിരിക്കും. വീട്ടിലുണ്ടാക്കി കഴിക്കോ വാങ്ങിച്ചു കഴിക്കോ?
1: ഇല്ല, ഉണ്ടാക്കി കഴിക്കില്ല, വാങ്ങിക്കും.
0: പക്കാടൊക്കെ ഉണ്ടാകണേ ഇത്തിരി പ്രയാസമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുമ്പോ അത് വട്ടത്തിനൊന്നും വരൂല.
1: വരില്ല.
0: ആ, ഇങ്ങനെ മുറിഞ്ഞു.

0: ആ അപ്പൊ അതൊക്കെ അത്യാവശ്യം വല്ലപ്പോഴും കഴിച്ചാ മതി കേട്ടാ.
1: വല്ലപ്പോഴും എന്നെ വാങ്ങിച്ചു തിന്നാളും.
0: സ്കൂളിലെ ഫ്രണ്ടില് പണ്ട് അമ്മൂമ്മമാര് കൊണ്ടുവച്ചിരുന്ന ഉപ്പിലിട്ട മാങ്ങയൊക്കെ തിന്നിട്ടുണ്ടോ?
1: തിന്നിട്ടുണ്ട്.
0: കാരിക്ക, കാരിക്ക, നെല്ലിക്ക, അതും അന്നത്തെ ഒരു ജങ്ക് ഫുഡ് ആയിരുന്നു. പക്ഷെ അതിനൊന്നുള്ള സ്വാദ് ഇന്നത്തെ ജങ്ക് ഫുഡിന് ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആ അങ്ങനെ പറഞ്ഞ ഇന്നത്തെ പിള്ളേരെ നമ്മൾ ഓടിച്ചിട്ടായിരിക്കും. അപ്പൊ നമുക്ക് അത് പറയണ്ട, നമുക്കും കുറച്ച് ജങ്ക് ഫുഡ് കഴിച്ച് ശീലിക്കാം. നാരായണൻ ചേട്ടൻ പറഞ്ഞ പോലെ ജീവൻ കിടക്കണ്ടേ. ജങ്ക് ഫുഡ് മാത്രമുള്ള ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ നമുക്ക് കഴിച്ചല്ലേ പറ്റൂ. അല്ലെങ്കിൽ ചോറുള്ള കട അന്വേഷിച്ച് നടക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു മാറി ചിന്തിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. പറഞ്ഞു, എന്തുണ്ട് അവിടെ വിശേഷം?
1: വിശേഷമൊന്നുമില്ല, ഞാൻ ഒരിടത്ത് പോവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്നു.
0: എവിടെ പോണു?
1: അവിടെ ഒരു സ്ഥലം വാങ്ങിച്ച, അപ്പൊ അവിടെ ഇന്ന് മണ്ണൊക്കെ കൊണ്ടിട്ട് ഇരിക്കുന്നു.
0: ഓ അത് ശരി.
1: അപ്പൊ അത് നോക്കാൻ വേണ്ടി ഇറങ്ങി, മോൻ വന്ന് വിളിച്ചോണ്ടിരിക്കുന്നു.
0: ഓ ജന്മി. സ്ഥലമൊക്കെ വാങ്ങിച്ച് മണ്ണടിച്ച് വീട് വെക്കാനാണോ?
1: നമ്മക്കല്ല
0: മോന്,
1: എന്റെ രണ്ടാമത്തെ മോന് കല്യാണമായി.
0: ഓ
1: അപ്പൊ അവര് പെണ്ണിന്റെ വീട്ടുകാർ വാങ്ങിച്ച് വീട് വെക്കാൻ വേണ്ടി ഇരിച്ചോണ്ടിരിക്കുന്നു.
0: ശരി, അപ്പൊ അത് കാണാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്.
1: ഓ ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ മോൻ വന്ന് വണ്ടിയും കൊണ്ട് വെച്ചിട്ട് വിളിക്കുന്നു.
0: ശരി, അപ്പൊ സന്തോഷമായിട്ട് പോയി കണ്ടിട്ട് വരൂ.
1: ഓ
0: ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടേ?
1: എനിക്ക് ഇന്ന് ജാനകിമേരെ ഒരു പാട്ട്, പപ്പയുടെ സ്വന്താപ്പൂത്തിലുള്ള പെൺപൂവേ പെൺപൂവേ പാട്ട്,
0: ആരീരാരം പൂവേ.
1: ഓ
0: അപ്പൊ ആ പാട്ട്.
1: മോനക്ക് അടുത്ത മാസമാണ് കല്യാണം.
0: അടുത്ത മാസം ഇപ്പോഴേ എന്നെ ക്ഷണിക്കുകയാണ് അഡ്വാൻസ്. അപ്പൊ താമസിയാതെ ഒരു ഉമ്മൂമ്മ ആവും. ശരി, ഷാജിമായിൽ നിന്ന് ഷാജി ഉമ്മും ഷാജിമ്മ ഉമ്മുമ്മ ആയിട്ട് മാറും. ശരി, അപ്പൊ ഞാൻ അങ്ങനെ വിളിക്കാം.
1: ശരി,
0: അപ്പൊ എന്തായാലും പോയി വരൂ, കണ്ട് സന്തോഷിച്ച് തിരിച്ചു വരൂ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇപ്പൊ കേൾക്കാൻ പറ്റുള്ളൂ, 7 മണിക്ക് വന്ന് കേൾക്കണം. പോക്കുവൽ തടസ്സമായ ഒരുപോലെ ഷാജിമായാണ്. എന്തായാലും ഒരു യാത്ര പോകാൻ നിൽക്കുന്നു, അതിനിടയിലാണ് ഒരു കോള് നമ്മളെ ഇപ്പൊ വിളിച്ചത്. ജാനകിയമ്മയുടെ ഒരു പാട്ട്, എൻപൂവെ പൊൻപൂവെ ആരിരാരം പൂവെ, പപ്പയുടെ സ്വന്തപ്പൂസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് പോക്കുവലിലൂടെ ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. നമ്മൾ തുടക്കത്തിൽ ഇന്ന് ജങ്ക് ഫുഡേയാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജങ്ക് ഫുഡിൽ വളരെ പ്രധാനമാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ ലെയ്സ്. അപ്പോൾ ലെയ്സോ ചിപ്സോ ഒക്കെ വാങ്ങി പൊട്ടിക്കുമ്പോൾ പകുതിയും കാറ്റാണല്ലോ എന്ന് നമ്മൾ ഇങ്ങനെ പരാതി പറയാറുണ്ട് കവർ പൊട്ടിക്കുന്ന സമയത്ത്. എന്നാൽ ആ പാക്കറ്റുള്ളത് വെറും കാറ്റല്ല, അത് നൈട്രജൻ ഗ്യാസാണ്. ചിപ്സ് അല്ലെങ്കിൽ ലെയ്സൊക്കെ കേടാകാതെ ക്രിസ്പിയായി ഇരിക്കാനാണ് അത് നിറച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തിന്നുമ്പോൾ ഇങ്ങനെ കരിമിരാന്നുള്ള ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ പണം കൊടുക്കുന്നത് കാറ്റിനല്ല, ചിപ്സിൻ്റെ ക്രിസ്പിനെസ്സിനാണ്. ക്രിസ്പിയായിരുന്നാൽ മാത്രമേ നമുക്കത് കഴിക്കാനായിട്ടും, അപ്പോൾ അതിന് നൈട്രജൻ നിറച്ചാലേ പറ്റൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ. ആരാ? എന്തൊക്കെയുണ്ട്?
1: വേറെ കുഴപ്പമൊന്നുമില്ല,
0: സുഖമായിരിക്കുന്നു. ജങ്ക് ഫുഡൊന്നും കഴിക്കാറില്ലല്ലേ? ചിപ്സും മിച്ചറും ഒന്നും വാങ്ങിച്ചു തരില്ല വീട്ടില്? അതെന്നെ ജങ്ക് ഫുഡ്, അതൊക്കെ ഇതിനകത്ത് വരും. നമ്മളെ ലെയ്സും ചിപ്സും മിച്ചറും ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും.
1: എല്ലാം കഴിക്കും.
0: ഇതൊക്കെ കഴിക്കാൻ തരുവോ? പൈസ കൊടുത്ത് വേണമെങ്കിൽ വാങ്ങിച്ചു തിന്നണം, വാങ്ങിച്ചൊന്നും തരൂല്ല
1: ആരും.
0: വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നമുക്കും കുറച്ച് തരും. എന്തായാലും കൊച്ചു പിള്ളേർക്ക് എന്തായാലും വാങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ കുഞ്ഞുകുട്ടികളൊക്കെ അവിടെ ഉണ്ടോ, അതോ സ്കൂളിലൊക്കെ പോയാ? പോയിട്ട് വന്നു
1: വന്നു വന്നു
0: എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട്. ആഹാരമൊക്കെ കഴിച്ചോ?
1: ആഹാരം കഴിച്ചു.
0: പിന്നെ എന്താണ് ഒരു വിഷമിച്ചിരിക്കുന്ന?
1: എന്താണ്
0: ഒരു വിഷമം? ഇനിയിപ്പോ അടുത്ത മാസമാകുമ്പോ ഓണമായി. നമ്മൾ പല പല ഓണങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
1: ഞാനിവിടെ
0: പ്രോഗ്രാമുകളൊന്നും കട്ട് ചെയ്തിട്ടില്ല, എല്ലാം കേൾക്കുന്നുണ്ട്.
1: പിന്നല്ലേ
0: സ്പീഡ് കൂടി. അത് കുഴപ്പമില്ല, എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അവിടുത്തെ സ്പീഡ്. എന്നാലും ക്ലിയർ ആയല്ലോ, നേരത്തെ സംസാരിക്കുന്നതിനേക്കാൾ ക്ലിയർ ആണല്ലോ.
1: പിന്നെ
0: കൂട്ടുകാരുടെ കൂട്ടുകാരുടെ പേര് മാറിപ്പോവോ? ശരി, എന്റെ പേര് ഓർമ്മയുണ്ടാ? പേരൊന്ന് പറയൂ കേൾക്കട്ടെ. എല്ലാം പോയി. എന്റെ പേര് മറന്ന?
1: മറന്നില്ല മറന്നില്ല മറന്നല്ല. മാഡത്തിന്റെ പറയാനായിരിക്കും പറ്റുമോ?
0: അങ്ങനെ
1: ഓർക്കാതിരിക്കും.
0: അവിടെ അവിടെ ആരെങ്കിലും പറഞ്ഞു തന്നാ സത്യമായിട്ടും. ശരി ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ജാനകി അമ്മയുടെ പാട്ടാണ് കേൾക്കണ്ടേ? ജാനകിയുടെ പാട്ടല്ലേ ചോദിച്ചേ? ജാനകിയുടെ ഓ ഓ ഓ ഓ മുത്തോട് മുത്ത് എന്ന ചിത്രത്തിലെ പാട്ട്. പാട്ടിപ്പോ ചോദിച്ചാ ഓർത്ത് പറയാൻ പറ്റുമോ? അല്ല, ഇന്നിപ്പൊ ചോദിച്ച പാട്ട് ഓർത്ത് പറയാൻ പറ്റുമോ? അതിന് ഏത് പാട്ടായിരുന്നു? ആ ടെൻഷൻ ആവണ്ട ടെൻഷൻ ആവണ്ട. കണ്ണിൽ കണ്ണിൽ നീ തേൻ മലരായി. മുത്തോട് മുത്തോ എന്ന സിനിമയിലെ പാട്ട്. ശരി, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാമോ?
1: ഓക്കേ മാഡം.
0: ശരി, അപ്പൊ എന്തായാലും സന്തോഷം. വീണ്ടും ഇതുപോലെ ഇടയ്ക്കൊക്കെ വിളിക്കുക.
1: അത്രേ ഉള്ളൂ. അതെ അതെ.
0: ഓക്കെ ബൈ.
1: ഓക്കെ മാഡം.
0: ശരി ശരി. പോക്കുവിൽ തത്സമയ പരിപാടിയിൽ ജയരാജേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. മുത്തോടു മുത്ത് എന്ന ചിത്രത്തിലെ കണ്ണിൽ നീ തേൻ മലരായി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവിലൂടെ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം ജങ്ക് ഫുഡ് ദിനമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ജങ്ക് ഫുഡ് ദിനമായി ആചരിക്കുന്നത് രുചികരമായ ഭക്ഷണങ്ങളോടുള്ള നമ്മുടെ താല്പര്യം അല്പം പോലും കുറ്റബോധമില്ലാതെ ആഘോഷിക്കാനാണ്. എന്നാൽ വല്ലപ്പോഴും അനുഭവിക്കുന്ന ഇത്തരം രുചി വൈവിധ്യങ്ങൾക്കപ്പുറം പോഷക സമൃദ്ധമായ ഭക്ഷണത്തിലൂടെ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. മിതത്വമാണ് ഏതൊരു ഭക്ഷണ രീതിയുടെയും കാതൽ. കൊതിപ്പിക്കുന്ന രുചികൾ ആസ്വദിക്കുമ്പോൾ തന്നെ ദീർഘകാല ആരോഗ്യം നിലനിർത്തുന്നതിൽ നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കുകയും വേണം. നമുക്കൊരു ദിവസം ലഭിക്കുന്നത്, ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ ലഭിക്കുന്ന ഒരു ദിവസം വളരെ ആനന്ദകരമാണെങ്കിൽ കൂടി നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആഗ്രഹങ്ങൾ മാറ്റിവെക്കാതെ വല്ലപ്പോഴും ഇത്തരം രുചികൾ ആസ്വദിക്കുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷേ അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. രുചിയേക്കാൾ പ്രധാനം ആരോഗ്യമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു നാളേക്കായി ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിലേക്ക് തിരിച്ചെത്തുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പോക്കുവിൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ചെല്ലഞ്ചിയിൽ നിന്ന് അനന്തനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുരു എന്ന ചിത്രത്തിലെ ദേവസംഗീതം നീയല്ലോ എന്ന പാട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ് അനന്തൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി അത് കേൾക്കാം. അപ്പം ഇന്നത്തെ തത്സമയ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. ഇഷ്ടപ്പെട്ട പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെയായി ഇന്നത്തെ ദിവസം ധന്യമാക്കിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം. അപ്പോൾ അനന്തൻ ആവശ്യപ്പെട്ട ദേവസംഗീതം എന്ന സിനിമയിലെ ദേവസംഗീതം എന്ന പാട്ട് ഗുരു എന്ന ചിത്രത്തിലെ അതാണ് തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. അപ്പം എന്തായാലും ജങ്ക് ഫുഡ് ഡേയെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ രുചികൾ നമുക്ക് വല്ലപ്പോഴുമൊക്കെ ആസ്വദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാതിരിക്കുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ലൊരു നാളേക്കായി നമ്മുടെ ആരോഗ്യകരമായൊരു ഭക്ഷണശീലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. ഇത്രയും തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്തായാലും കഴിഞ്ഞ
1: മമ്മൂക്ക രണ്ടരായതേലൂടാ.
0: അപ്പൊ ഇതായി മമ്മൂക്ക വന്നിട്ടേ നീ പിന്നെ എത്ര സെന്താക്കിയത്?
1: എന്തെന്നൊരു വക ചോദിക്കുന്നേ. ഇവിടെ 150 പേപ്പർ എഴുതി വെച്ച കണ്ടിട്ട്
0: ഇവിടെ പയ്യനെ വിളിപ്പിച്ചിട്ടു പാലർന്നിട്ട് മനുഷ്യന്റെ കയ്യിൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തി നിൽക്കുന്ന വയോജനങ്ങൾക്ക് പ്രകൃതിയുമായി അഗാധമായൊരു ബന്ധം സ്ഥാപിക്കാനും വരും തലമുറയ്ക്ക് മാതൃകയാകാനും സാധിക്കും. ശാരീരികമായ പരിമിതികളെ അതിജീവിച്ച് മനസ്സിന്റെ ശാന്തിക്കും ഭൂമിയുടെ നിലനിൽപ്പിനും വേണ്ടി വയോജനങ്ങൾ പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി സ്വീകരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. വയോജനങ്ങൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത ലാളിത്യം പ്രകൃതി സംരക്ഷണത്തിനുള്ള ഏറ്റവും വലിയ ആയുധമാണ്. പഴയകാലത്തെ ജീവിത രീതികൾ പലതും അത്യന്തം പരിസ്ഥിതി സൗഹൃദമായിരുന്നു. പ്ലാസ്റ്റിക്കിന്റെ കടന്നുകയറ്റമില്ലാത്ത പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന അക്കാലത്തെ അറിവുകൾ ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു നൽകാൻ അവർക്ക് കഴിയും. ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതെ വളമാക്കി മാറ്റുന്നതും മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ പരിസ്ഥിതി പ്രവർത്തനങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ വയോജനങ്ങൾക്ക് ശാരീരികമായ വ്യായാമം നൽകുന്നതോടൊപ്പം മാനസികമായ ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു. മണ്ണുമായി സമ്പർക്കം പുലർത്തുന്നത് വാർദ്ധക്യ സഹജമായ പല അസ്വസ്ഥതകൾക്കും ഒരു മികച്ച മരുന്നാണ്. വിശ്രമജീവിതം നയിക്കുന്ന വയോജനങ്ങൾക്ക് തങ്ങളുടെ വീട്ടുപറമ്പുകളിൽ ചെറിയ തോതിലുള്ള ജൈവകൃഷി പരീക്ഷിക്കാവുന്നതാണ്. വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം മണ്ണിലെ ജൈവവൈവിധ്യം നിലനിർത്താനും അവർക്ക് സാധിക്കുന്നു. രാസവളങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ വളങ്ങൾ ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും. കൂടാതെ പക്ഷികൾക്കും ചിത്രശലഭങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ചെടികളും മരങ്ങളും വളർത്തുന്നത് വീട്ടുമുറ്റത്തെ ഒരു ചെറിയ ആവാസ വ്യവസ്ഥയായി മാറ്റാൻ സഹായിക്കും. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അവരെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് വഴി ഒരു പുതിയ ഹരിത സംസ്കാരം തന്നെ കെട്ടിപ്പടുക്കാൻ വയോജനങ്ങൾക്ക് സാധിക്കും. ഊർജ സംരക്ഷണത്തിലും ജലസംരക്ഷണത്തിലും വയോജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും പ്രവർത്തിപ്പിക്കാതിരിക്കുക, പൈപ്പിലൂടെ വെള്ളം പാഴാകുന്നത് തടയുക തുടങ്ങിയ ലളിതമായ കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കടലാസുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കാൻ കഴിയുന്ന തുണിസഞ്ചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് മുന്നിട്ടിറങ്ങാം. പ്ലാസ്റ്റിക് കവറുകൾക്കും ഡിസ്പോസിബിൾ പാത്രങ്ങൾക്കും പകരം മൺപാത്രങ്ങളോ സ്റ്റീൽ പാത്രങ്ങളോ ഉപയോഗിക്കുന്നത് ശീലമാക്കാം. ഇത്തരം മാറ്റങ്ങൾ സാമ്പത്തിക ലാഭത്തോടൊപ്പം പരിസ്ഥിതിക്ക് വലിയൊരു കരുതലായി മാറുന്നു. സാമൂഹികമായ ഇടപെടലുകളിലൂടെയും വയോജനങ്ങൾക്ക് പരിസ്ഥിതി പ്രവർത്തകരാകാം. വായനശാലകളിലും ക്ലബ്ബുകളിലും ഒത്തുചേരുമ്പോൾ പരിസ്ഥിതി വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പ്രാദേശികമായ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ യുവതലമുറയെ പ്രേരിപ്പിക്കാനും അവർക്ക് കഴിയും. വീടിന് ചുറ്റുമുള്ള മരങ്ങൾ വെട്ടിമാറ്റുന്നത് തടയുന്നതിനും പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനും നേതൃത്വം നൽകാം. പ്രകൃതിയോടുള്ള കടപ്പാടുന്നത് കേവലമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരാൻ വയോജനങ്ങൾക്ക് സാധിക്കണം.

തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് വേറെയില്ല എന്ന് മറന്നു പോകരുത്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷങ്ങളിൽ ഇന്ന് ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഭാരതം കണ്ട ഏറ്റവും അസാധാരണനായ ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗ്. കമ്പ്യൂട്ടറുകളെ പോലും വെല്ലുന്ന വേഗതയിൽ ഗണിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ അമേരിക്കൻ സർവകലാശാലകൾ ആദരവോടെ നോക്കിക്കണ്ട ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. എന്നാൽ വിധി അദ്ദേഹത്തിന് സമ്മാനിച്ചത് പ്രശസ്തിയുടെ കൊടുമുടിയല്ലായിരുന്നു, മറിച്ച് അവഗണനയുടെയും മാനസിക രോഗത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും കൈപ്പേറിയ നാളുകളായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതം ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്നതായിരുന്നു. 1946 April 2 ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിൽ ബസന്ത്പൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിലാണ് വസിഷ്ഠ നാരായൺ സിംഗ് ജനിച്ചത്. ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളായിരുന്ന ലാൽ ബഹാദൂർ സിംഗിന്റെയും ലഹാസോ ദേവിയുടെയും മകന് പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കുട്ടിക്കാലം മുതൽക്കേ ഗണിതത്തോടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം അസാധാരണമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പട്ന സയൻസ് കോളേജിൽ എത്തിയതോടെയാണ് ലോകം ആ പ്രതിഭയെ കൃത്യമായി തിരിച്ചറിഞ്ഞത്. കോളേജിലെ അധ്യാപകർ ക്ലാസ്സിലെടുക്കുന്ന ഗണിത സൂത്രവാക്യങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചും കഠിനമായ ചോദ്യങ്ങൾക്ക് പുത്തൻ വഴികളിലൂടെ നിമിഷങ്ങൾക്കകം ഉത്തരം കണ്ടെത്തിയും അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന്റെ അസാധാരണ ബുദ്ധിവൈഭവം കണ്ട പ്രിൻസിപ്പൽ സർവകലാശാല നിയമങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് BSc അവസാന വർഷ പരീക്ഷ എഴുതിപ്പിച്ചു. ഒന്നാം റാങ്കോടെ ജയിച്ച അദ്ദേഹം പിന്നീട് പട്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc നേടി. വസിഷ്ഠ നാരായൺ സിംഗിന്റെ കഴിവിൽ അങ്ങേയറ്റം മതിപ്പ് തോന്നിയ പ്രശസ്ത അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജോൺ എൽ കെല്ലി അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു. 1965 കൌമാരപ്രായത്തിൽ തന്നെ അദ്ദേഹം കാലിഫോർണിയ സർവകലാശാലയിൽ എത്തിച്ചേർന്നു. 1969 റീപ്രൊഡ്യൂസിംഗ് കേണൽസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് വിത്ത് സൈക്ലിക് വെക്ടർ എന്ന വിഷയത്തിൽ അദ്ദേഹം PhD കരസ്ഥമാക്കി. PhD ശേഷം വാഷിംഗ്ടൺ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ NASA ചില പ്രോജക്ടുകളിലും അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അമേരിക്കയിൽ പണവും പ്രശസ്തിയും സുഖസൗകര്യങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയെങ്കിലും മാതൃരാജ്യത്തിലെ വിദ്യാർത്ഥികളെ സേവിക്കണമെന്ന ആഗ്രഹത്താൽ 1974 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം IIT കാൺപൂർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ അധ്യാപകനായും ഗവേഷകനായും ജോലി നോക്കി. എന്നാൽ 1973 നടന്ന വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ താളം തെറ്റാൻ തുടങ്ങി. 1976 ഭാര്യയുമായുള്ള വേർപിരിയൽ അദ്ദേഹത്തെ കടുത്ത മാനസിക ആഘാതത്തിലേക്ക് തള്ളിവിട്ടു. തുടർന്ന് അദ്ദേഹത്തിന് സ്കീസോഫ്രീനിയ എന്ന ഗുരുതരമായ മാനസിക രോഗം ബാധിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു. രോഗം മൂർച്ഛിച്ചതോടെ ജോലി നഷ്ടപ്പെടുകയും പരിചരിക്കാനോ ശരിയായ ചികിത്സ നൽകാനോ ആളില്ലാതെ അദ്ദേഹം തന്റെ ജന്മനാടായ ബീഹാറിലെ ഗ്രാമത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. 1989 ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ പൂനെയിൽ വെച്ച് ട്രെയിൻ യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തെ കാണാതായി. ഒരു കാലത്ത് ലോകം ഉറ്റുനോക്കിയ ആ ഗണിത പ്രതിഭ എവിടെയെന്നറിയാതെ രാജ്യം വിസ്മരിച്ചു. നീണ്ട 4 വർഷങ്ങൾക്ക് ശേഷം 1993 സരൺ ജില്ലയിലെ ഗോരിഗഞ്ച് എന്ന സ്ഥലത്തെ വഴിയോരത്തു നിന്നും മുഷിഞ്ഞ വസ്ത്രങ്ങളും ജടപിടിച്ച മുടിയുമായി അലഞ്ഞുതിരിയുന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തി. മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തു വന്നതോടെ രാജ്യം ഒന്നടങ്കം ഞെട്ടുകയും രാഷ്ട്രീയക്കാരും അധികാരികളും സഹായവുമായി മുന്നോട്ടു വരികയും ചെയ്തു. തുടർന്ന് അന്നത്തെ ബീഹാർ സർക്കാരിന്റെ ഇടപെടലിലൂടെ ബാംഗ്ലൂരിലെ NIMHANS പിന്നീട് ഡൽഹിയിലെ IHBAS അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കി. രോഗം പൂർണ്ണമായി ഭേദമായെങ്കിലും പുസ്തകങ്ങളും ഗണിതവുമായി അദ്ദേഹം വീണ്ടും കൂട്ടുകൂടി. 2014 ഭൂപേന്ദ്ര നാരായൺ മണ്ഡൽ സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി അദ്ദേഹം വീണ്ടും അധ്യാപനത്തിന്റെ ലോകത്തിലേക്ക് താൽക്കാലികമായി മടങ്ങിയെത്തി. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും രോഗത്തോടും സമൂഹത്തിന്റെ അവഗണനയോടും പോരാടിയ ആ മഹാൻ 2019 നവംബർ 14 പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണശേഷമെങ്കിലും അദ്ദേഹത്തിന്റെ സേവനങ്ങളെ രാജ്യം അംഗീകരിച്ചു. 2020 ഭാരത സർക്കാർ മരണാനന്തര ബഹുമതിയായി പത്മശ്രീ നൽകി ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗിനെ ആദരിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് സ്വന്തം പ്രതിഭ കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തുകയും ഒടുവിൽ ഭരണകൂടങ്ങളുടെയും സമൂഹത്തിന്റെയും കണ്ണു തുറപ്പിക്കാത്ത അവഗണനയിൽ ഒടുങ്ങുകയും ചെയ്ത ഡോക്ടർ വസിഷ്ഠ നാരായൺ സിംഗിന്റെ ജീവിതം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന പ്രതിഭകൾക്ക് മരണശേഷം നൽകുന്ന ആദരവുകൾ വെറും വൈകിപ്പോയ പ്രഹസനങ്ങൾ മാത്രമാണെന്ന വലിയൊരു സത്യം അത് നമ്മെ പഠിപ്പിക്കുന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടർല ഐസ്ക്രീം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: മത്സ്യത്തിന്റെ പൂർവകഥ. ഗൗതമ ബുദ്ധൻ ജേതവനത്തിൽ തങ്ങും കാലം മുമ്പ് കശ്യപ ബുദ്ധന്റെ കാലത്ത് ജീവിച്ച കപിലൻ എന്ന മഹാപണ്ഡിതനും മഹാധിക്കാരിയുമായ ഭിക്ഷു അവിചാരവതി നദിയിൽ മീനായി പിറന്നു. അഴകുറ്റ മത്സ്യം, നിറം തനിപ്പൊന്ന്. ഒരുനാൾ അത് മുക്കുവന്റെ വലയിൽപ്പെട്ടു. അതീവ ഭംഗിയുള്ള ഈ മത്സ്യം രാജാവിന് വേണം കൊടുക്കാനെന്ന് മുക്കുവൻ കരുതി. മത്സ്യത്തെ കണ്ട് വിസ്മിതനായ രാജാവ് അതിനെയും കൊണ്ട് ബുദ്ധന്റെ അടുക്കലെത്തി. മത്സ്യം വാ തുറന്നപ്പോൾ ദുസ്സഹമായ ദുർഗന്ധം. അത്രയും അഴകുള്ള മീനിന്റെ വായിൽ നിന്ന് അത്രയും അസഹ്യമായ നാറ്റം വരാൻ കാരണമെന്തെന്ന് ആരാഞ്ഞ രാജാവിനോട് ബുദ്ധൻ മത്സ്യത്തിന്റെ പൂർവകഥ വിവരിച്ചു. ഭിക്ഷുവിന് തന്റെ അഹങ്കാരത്തിന്റെ ഫലമായി ഏറെക്കാലം നരകത്തിൽ കഴിയേണ്ടി വന്നു. അയാൾ ധർമ്മം പഠിപ്പിച്ചതിന്റെ പുണ്യത്താൽ ഇപ്പോൾ മീനായി പിറന്നു. എന്നാൽ അഹങ്കാരത്തിന്റെ ഫലമായി വായിൽ നിന്ന് ഈ ദുഷിച്ച ഗന്ധം പുറപ്പെടുന്നു. വീണ്ടും നരകത്തിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് മത്സ്യത്തിനറിയാം. പിന്നെ തഥാഗതൻ ഈ ഗാഥ ചൊല്ലി: തെറ്റു ചെയ്യും മനുഷ്യന്റെ തൃഷ്ണ വർദ്ധിപ്പു വള്ളിപോൽ, അവൻ അങ്ങിങ്ങു ചാടുന്നു കനിതയിടും കുരങ്ങുപോൽ. തീക്ഷ്ണം വിഷമയം തൃഷ്ണയ്ക്കടിയാളാം മനുഷ്യനിൽ.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 21-ന്റെ ചോര ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1904 ജൂലൈ 21, ട്രാൻസ് സൈബീരിയൻ റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. 1904 ജൂലൈ 21, മനുഷ്യത്വത്തെ ഉണർത്തുക, മനുഷ്യത്വത്തെ സ്നേഹിക്കുക, മനുഷ്യത്വത്തെ ബഹുമാനിക്കുക, അതാണ് എൻ്റെ സാഹിത്യം, അതുതന്നെയാണ് എൻ്റെ ജീവിതവും എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ വിപ്ലവകാരിയായ സാഹിത്യനായകൻ പി കേശവദേവ് ജന്മം കൊണ്ടിരിക്കുന്നു. 1954 ജൂലൈ 21 ജനീവ പ്രഖ്യാപനം നടക്കുന്നു. 1969 ജൂലൈ 21 മാനവരാശി കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ത്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്കെങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം ഗുരുദാസ് മൻ പാടിയ ഗാനം കേൾക്കാം.

ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കൽപ്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഭുവൻ ഹസാരിക ആലപിച്ച ഗാനം.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സാന്ധ്യരാഗങ്ങളിൽ ഇനി അമിത് കുമാർ പാടുന്നു.

0: മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ അഗാധമായ ഇരുട്ടുമായി രാത്രിയെത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ട് പരക്കുന്നു.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാബ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാബ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
2: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
1: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: ആനുകൂല്യ കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
1: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക S. നായർ.
5: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരതാ ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരതാ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
1: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLAമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്തർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T. സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദാവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ദേവി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
6: കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശാന്തിരാഗങ്ങൾ.
1: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റുകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങളിൽ ഇനി ലക്കി അലി ആലപിച്ച ഗാനം.

ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നുപോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിന്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ.എസ്. ചിത്ര പാടിയ ഗാനം കേൾക്കാം.

സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്തു വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇനി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. പോക്കുവയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം, സങ്കടങ്ങളും സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാം. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം. ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്ന തരത്തിൽ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ വളരെ ഭംഗിയുള്ള നല്ല മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തോറ്റുകൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിന് ഒരു വട്ടം കൂടി സന്തോഷം കൊടുത്ത് ബലപ്പെടുത്തി നോക്കൂ. ജീവിതം വളരെ സുന്ദരമായി നമുക്ക് അനുഭവപ്പെടും. സംഗീതമില്ലാത്ത, രാഗമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇഷ്ടപ്പെട്ട പാട്ടുകളും ഇഷ്ടമുള്ള വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു സമയമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. ജങ്ക് ഫുഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബർഗറും പിസ്സയും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെയാണ് സാധാരണ വരാറുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചൂടുള്ള പരിപ്പുവട, പഴംപൊരി, സമോസ, തട്ടുകടയിലെ സുഖിയൻ, മിക്സർ, ഇതൊക്കെ നമ്മൾ സ്നേഹത്തോടെ കഴിക്കുന്ന നാടൻ സ്നാക്കുകളാണ്. ഇതിനെയും നമുക്ക് ജങ്ക് ഫുഡുകളുടെ ഇടയിൽ തന്നെ, അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഇത്തരം ബർഗറിനേക്കാളൊക്കെ കുറച്ചുകൂടെ നമുക്ക് ശരീരത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ഇപ്പം പറഞ്ഞ നമ്മുടെ നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളായ സുഖിയനും പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ജങ്ക് ഫുഡ് അതൊക്കെയാണ്. അപ്പോൾ അതേക്കുറിച്ചും കൂടെയൊക്കെ നമുക്ക് പോക്കുവയിലൂടെ ഇങ്ങനെ ഓർത്ത് സംസാരിച്ചൊക്കെ പോവാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, ആരാണ്? വർഷങ്ങൾക്ക്, കൊറേ കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വിളിക്കുമായിരുന്നു. ഇപ്പൊ ഒന്നും അറിയാനില്ല. എന്താ വിളിക്കാത്തെ?
2: എന്തോ എനിക്ക് തോന്നുന്നില്ല വിളിക്കാൻ. ഞാൻ എപ്പോഴും കരുണാസായിട്ട്.
1: ആ അപ്പൊ പിന്നെ കേക്കല്ലേ, അപ്പൊ വിളിക്കണ്ടെന്ന് തോന്നിയോണ്ട് വിളിച്ചില്ല, അത്രേ ഉള്ളൂ. ശരി, തോന്നുമ്പോഴൊക്കെ വിളിക്കൂ. പിന്നെ സുഖമാണോ? അതാണ്, അതാണ് അതിന്റെ ഒരു മാജിക്. ശാന്തമ്മയുടെ മാജിക്. സുഖമാണോ?
2: അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മേഡത്തിന്റെ സംസാരിച്ചിട്ട് ഒരു പാട്ട് കേൾക്കാം.
1: അപ്പൊ കുറച്ച് അസുഖമൊക്കെ മാറും. പല പല അസുഖങ്ങൾ, അസുഖങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ല കേട്ടോ ലോകത്ത്. അസുഖങ്ങളില്ലാത്ത ആരും ഇല്ല. എന്തെങ്കിലും തരത്തില് ഇങ്ങനെ കൊച്ചു കൊച്ചു കൊച്ചു അസുഖങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ആ അതാണ് അതാണ്. അപ്പൊ അതൊക്കെ നമ്മളിപ്പൊ റേഡിയോ ഒക്കെ കേൾക്കുന്നില്ലേ, അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ മറന്നു പോകും. നമ്മുടെ നല്ല നമ്മുടെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുക, വീട്ടിലുള്ളവരോടൊക്കെ സംസാരിക്കുക, അപ്പൊ കുറച്ച് വിഷമങ്ങളൊക്കെ അങ്ങനെ അങ്ങ് മാഞ്ഞു പോവും. പിന്നെ വല്ലപ്പോഴും ഒക്കെ നല്ല ഫുഡൊക്കെ കഴിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചൂട് പരിപ്പ് വടയും പഴംപൊരിയും ഒക്കെ കഴിക്കുക. പരിപ്പുവടയൊക്കെ നല്ലതായിട്ട് പൊടിച്ച് പൊടിച്ച് പൊടിച്ച് തിന്നണം. അപ്പൊ ഇതിന് ഏത് പാട്ടാണ് വേണ്ടേ?
2: ഞാൻ ജാനകി അമ്മയുടെ പാട്ടാണ് ചോദിച്ചത്. ഞാൻ പെട്ടെന്ന് കിട്ടി, പാട്ടൊന്നും മനസ്സിൽ എത്തിയിട്ടില്ല.
1: ജാനകി അമ്മയുടെ ഒരു പാട്ട് തന്നെ കേൾക്കാം.
2: മോണ ജന്മനാള് വ്യാഴാഴ്ച. അപ്പോഴേ അതിനുള്ള പാട്ടൊന്നും ഞാൻ സെറ്റ് ചെയ്ത് പറ്റില്ല, കിട്ടുമെന്ന് അറിഞ്ഞില്ലല്ലോ.
1: കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ, ബർത്ത്ഡേക്കൊക്കെ കേൾക്കാൻ പറ്റിയ ഒരു പാട്ട് നമ്മള് കേൾപ്പിച്ചു തരാം. അപ്പം എന്താണ്, എന്താണ് കുട്ടിയുടെ പേരെന്താ?
2: കുട്ടി വലിയ കുട്ടി, മോളെ സിന്ധു.
1: ആ സിന്ധുവിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് കേൾപ്പിക്കേണ്ടത്. ആ ബർത്ത്ഡേ ആണ്. ആ അതെ അതെ, മറന്നില്ല. അപ്പോ സിന്ധുവിന് ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് നമുക്ക് ജാനകി അമ്മയുടെ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം. ഓക്കെ,
2: ഇപ്പൊ രണ്ടു ദിവസമല്ലേ ഉള്ളൂ,
1: രണ്ടു ദിവസമേ ഉള്ളൂ.
2: അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇപ്പോഴാണ് ഓർമ്മിച്ചത്. വാളജന്മനാള്.
1: അപ്പൊ എന്തായാലും നമുക്ക് കേൾക്കാം. ഓക്കേ, ശരി ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേലിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. നമ്മളൊക്കെ എപ്പോഴും സ്ട്രെസ് വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ ഒക്കെ ക്രിസ്പിയായ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നാറുണ്ട്. ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഡോപ്പമിൻ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങൾ ആ സമയത്ത് കഴിക്കാനായിട്ട് നമുക്ക് തോന്നുന്നത്. എന്തായാലും ജങ്ക് ഫുഡ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഞാൻ നിർമ്മല ഗൗറിയോട്.
0: ആ പറഞ്ഞോളൂ.
1: സുഖം തന്നെയല്ലേ?
0: ആ സുഖമാണല്ലോ. ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ?
1: ജോലി കുറവ്.
0: ജോലിയൊന്നും ഇല്ല. കഴിഞ്ഞ വർഷം പക്ഷെ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അല്ല, എനിക്കൊന്നും ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് പറഞ്ഞത് ജോലിയൊക്കെ ഉണ്ടെന്ന്.
1: ഉണ്ടായിരുന്നു, മെയ് മാസം വരെ ഉണ്ടായിരുന്നു. ജൂൺ ജൂലൈയിൽ കുറവ് തന്നെ.
0: മഴയൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടൊക്കെ ജോലി മാറ്റിവെച്ചതാവാം.
1: അല്ല അല്ല, നമ്മളെ എഞ്ചിനീയറിന് പണിയില്ല.
0: ശരി,
1: എഞ്ചിനീയർക്ക് പണിയുണ്ടെങ്കിലേ നമുക്ക് ഉള്ളൂ.
0: എഞ്ചിനീയർക്ക് പണിയുണ്ടെങ്കിലേ കൂടെ ഉള്ളവർക്ക് പണിയുള്ളൂ,
1: അത്രേ ഉള്ളൂ.
0: അപ്പൊ എഞ്ചിനീയർക്ക് പണി കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം.
1: ആഗ്രഹിക്കണം. എഞ്ചിനീയർ എങ്ങനെ പെട്ടെന്ന് അങ്ങനെ എല്ലാരെ പോലെയും പണിയെടുക്കണ ഒരു എഞ്ചിനീയർ

0: അല്ല. അത് ഏറ്റവും നല്ല സെർച്ചായിട്ടുള്ളത് അയാള് തിരഞ്ഞെടുക്കുള്ളൂ.
1: ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളെ സെലക്ട് ചെയ്യൂ,
0: അത്രേ ഉള്ളൂ.
1: അദ്ദേഹത്തിനോടൊപ്പമാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ അല്ലാത്ത സമയങ്ങളൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടുന്നു?
0: ഇന്നലെ മോന്റെ അടുത്ത്, മിനിഞ്ഞാന്ന് മോന്റെ അടുത്തോട്ട് പോയിരുന്നു. ഇന്നലെ ആണ് വന്നത്. മരുമക്ക് നല്ല സുഖമില്ല, ഇങ്ങനെ അങ്ങോട്ട് പോയിരുന്നു. ഇന്നലെ അവിടെ പോയിട്ട് വൈകുന്നേരമാണ് വന്നത്.
1: അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയൊക്കെ സമയം കണ്ടെത്തുക, സമയം ബോറടിക്കാതെ കഴിച്ചു കൂട്ടുക. കാരണം ജോലിയിൽ ആശ്വാസം കണ്ടെത്തുന്ന ആളാണ് നിർമ്മല ചേച്ചി.
0: അതെ അതെ,
1: ജോലിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്.
0: ടെൻഷനാണ് എനിക്ക്. വീട്ടിലിരുന്ന ഒറ്റയ്ക്കല്ലേ ഇരിക്കണം, മിണ്ടാനും പറയാനൊന്നും ആരുമില്ലാത്ത, ആകെ ഒരു മൂഡ് ഔട്ടാണ്,
1: ആകെ ഒരു ബോറടിയാണ്.
0: ബോറടി, അതെ.
1: ബോറടി മാറ്റാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ചിപ്സും മിച്ചറൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിച്ചോണ്ടിരിക്കണം. കാരണം ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആണ്, എല്ലാ ദിവസവും കഴിക്കണ്ട. വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, ചിപ്സും മിച്ചറും ഒക്കെ കഴിക്കാതെ എങ്ങനെ ജീവിക്കും?
0: ആവശ്യത്തിന്,
1: ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ. ചിപ്സൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ച ഒരു കിലോ ഒക്കെ അറിയാതെ അങ്ങോട്ട് പോവും. അപ്പൊ കൊളസ്ട്രോൾ ഒക്കെ
0: വരും.
1: അപ്പൊ വാങ്ങുമ്പോ വളരെ കുറച്ച് വാങ്ങിക്കുക, നൂറ് ഗ്രാമൊക്കെ അളന്ന് തൂക്കി വാങ്ങുക. അപ്പൊ എത്ര കഴിച്ചാൽ അത് തീരുന്നവരെയല്ലേ കഴിക്കൂ. പിന്നെ കഴിവതും കടകളിൽ ഉണ്ടാക്കി വെക്കുന്ന കടകളുണ്ടല്ലോ. ആ, നമ്മള് സ്വന്തമായിട്ട് ജങ്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. അവന് കൂടുതൽ കുഴപ്പങ്ങളൊന്നും വരൂല.
0: ആ
1: ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യം. അപ്പൊ ഇന്ന് ഫുഡൊക്കെ കഴിച്ചോ? അതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്കായോണ്ട് ഇനി ഫുഡ് വേണ്ട എന്നൊന്നും വിചാരിച്ചില്ലല്ലോ.
0: അല്ലല്ല, വേണ്ടെന്ന് വിചാരിക്കാൻ പറ്റൂല. രണ്ടു മണി വരെയൊക്കെ പിടിച്ചു നിക്കും. അത് കഴിയുമ്പം കൊണ്ടുപോകൊണ്ടുവാന്ന് വിളിക്കും.
1: എന്തെങ്കിലും കഴിച്ചേ പറ്റൂ,
0: കഴിച്ചേ പറ്റൂ. അത് ഇന്നതാണെന്നൊന്നുമില്ല, പക്ഷെ പിന്നെ എന്തെങ്കിലും കഴിച്ചാലേ പറ്റൂ.
1: ചക്ക പുഴുങ്ങിയതാണെങ്കിൽ അത്, മരച്ചീനിയാണെങ്കിൽ അത്,
0: അത് മതി.
1: ആ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: ഇന്നെനിക്ക് ബാബുമോൻ എന്ന ചിത്രത്തിലെ ഇവിടമാണീശ്വര സന്നിധാനം എന്നുള്ള ഒരു പാട്ട്.
1: ഇവിടമാണീശ്വര സന്നിധാനം, വിടരുന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനം, അയ്യൻ സന്നിധാനം. ശരി, അപ്പൊ ബാബുമോൻ എന്ന ചിത്രത്തിലെ
0: നമ്മളെ കരുണ അവിടുത്തെ നമ്മളെ സന്നിധാനം.
1: രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന സന്നിധാനം ഓപ്പൺ ചെയ്യുന്നു, രാത്രി 11 മണിക്ക് അടയ്ക്കുന്നു.
0: 11 മണിക്കാണ്.
1: നേരത്തെ ആരോ പറഞ്ഞതുപോലെ അത് കരുണാസായിയുടെ ഭക്തനാണെന്ന് പറഞ്ഞു, ജയചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ആള്. പക്ഷെ അതൊരു പ്രത്യേകമായ ഒരു വിശേഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ, കരുണാസായിയുടെ ഭക്തൻ. അപ്പൊ അതുപോലെ മറ്റൊരു ഭക്തയും കൂടിയാണ് നിർമ്മല ചേച്ചി.
0: അതെ അതെ,
1: ഭക്തരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ആ കൂടുന്നുണ്ട്, അത് തന്നെ, കൂടിക്കൂടി വരട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഇവിടമാണ് ഈശ്വര സന്നിധാനം എന്ന പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ ജോലിയൊക്കെ എത്രയും പെട്ടെന്ന് എഞ്ചിനീയർക്ക് പുതിയ പണി കിട്ടട്ടെ. ഓണം കഴിയണവരെ നിർമ്മല ചേച്ചിക്ക് റെസ്റ്റ്. ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വീട്ടില് ചെടിയോ പച്ചക്കറിയോ ഒക്കെ കുറച്ച് പച്ചമുളക്, ആ കുറച്ച് പച്ചമുളക്, കുറച്ച് വെണ്ടയ്ക്ക, കുറച്ച് കത്തിരിക്കയൊക്കെ നട്ട ഓണത്തിന് നമുക്ക് അത് തന്നെ കുറച്ച് കറി വെക്കാം.
0: അപ്പൊ
1: തൽക്കാലം 1 മാസത്തേക്ക് അതിലേക്ക്, കാരണം അടുത്ത മാസം ഈ സമയമാകുമ്പം ഓണമായല്ലോ.
0: അപ്പൊ
1: ആ സമയത്ത് ഇതെല്ലാം നമുക്ക് ഇത് നമ്മള് തന്നെ കൃഷി ചെയ്ത സാധനം വെച്ച് കറി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്.
0: ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങിക്കാറില്ല കടകളിൽ നിന്ന്. എനിക്ക് മാത്രം പിന്നെ അതൊക്കെ ഇവിടെ നിന്നുള്ളിട്ടൊക്കെ കാണും,
1: അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജങ്ക് ഫുഡ് വേണ്ട, നമ്മളെ സ്വന്തം കൈകളാൽ വിരചിതമായ സാധനങ്� മതി എന്ന് തീരുമാനിക്കാം.
0: തീരുമാനിക്കാം
1: എന്ന് പറഞ്ഞ ജങ്ക് ഫുഡ് ഒഴിവാക്കാനും നമുക്ക് പറ്റൂല.
0: അതാണ് ആരോഗ്യത്തിന് നല്ലത്.
1: എന്നാലും ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോ പെട്ടെന്ന് ഓടിപ്പോ അപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് മുറുക്ക് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ആണല്ലോ സാധാരണ. ഗസ്റ്റ് ഫ്രണ്ടിൽ കൂടെ വരും, പിള്ളേരെ ആരെങ്കിലും ബാക്കി കൂടെ പറഞ്ഞു
0: വിടും.
1: അതൊക്കെ പണ്ട്, പക്ഷെ ഇന്ന് എല്ലാരും സ്റ്റോക്ക് ചെയ്ത് വെച്ചു. എന്തെങ്കിലും ഒരു ഐറ്റം എങ്കിലും
0: കാണും.
1: കാലം അങ്ങനെ പുരോഗമിച്ചിരിക്കുകയാണ്. ബർഗറും പിസ്സയും ഒക്കെ കഴിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഓർഡർ ചെയ്ത വീടിന്റെ ഫ്രണ്ടിൽ വരും.
0: പിന്നെ
1: അപ്പൊ അങ്ങനെ കാലം ഒരുപാട് മാറി
0: മാറി.
1: നമ്മളപ്പോഴും വീട്ടിലെ ചിപ്സ് വെറുതെ കഴിക്കൂ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: ഈ പാട്ട് നമ്മളെ കരുണാസായി കുടുംബത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ്
1: ചെയ്യും. ശരി, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ, ശരി,
0: ഓക്കെ, താങ്ക് യു,
1: ബൈ. അപ്പോ തത്സമയ പരിപാടിയിൽ നിർമ്മല ചേച്ചിയാണ് കൊറലോട് നിന്നാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോ കരുണാസായി റേഡിയോയുടെ ഒരു നേരത്തെ ശങ്കരഞ്ഞേട്ടൻ പറഞ്ഞ ഒരു ഭക്ത തന്നെയാണ്. രാവിലെ മുതൽ തുടങ്ങുന്നതാണ് റേഡിയോ കേൾക്കാൻ. അപ്പൊ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടായി റേഡിയോ ഒപ്പമുണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ടതുപോലെ ഇവിടെയാണ് ഈശ്വര സന്നിധാനം എന്ന പാട്ട്, ബാബുമോൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് ആസ്വദിക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. IT അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും.

0: ഉണ്ടാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने आईटी, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അവസരം നൽകി. നീതി വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്തുൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും എൻസിബിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജി മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ 2 വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
3: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയയ്ക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അന്യരക്ഷാസേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീം കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു.
4: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാര പദാർത്ഥങ്ങളെയാണ് നമ്മൾ ജങ്ക് ഫുഡ് എന്നുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് എന്ന് തന്നെയാണ് അതിന് പറയാം. അപ്പൊ ഇന്ന് സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ ഉള്ളതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ പിസ്സ ഡെലിവറി നടന്നത് 1889 ഇറ്റലിയിലെ മാർഗരിറ്റ രാജ്ഞിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായി ഒരു പിസ്സ വീട്ടുപടിക്കലെത്തുന്നത്, അതായത് കൊട്ടാരത്തിൽ എത്തിച്ചു നൽകുന്നത്. അങ്ങനെയാണ് പ്രശസ്തമായ മാർഗരിറ്റ പിസ്സ എന്ന പേര് വന്നത് തന്നെ. ഇന്ന് അത് വളരെയധികം പ്രചാരത്തിലാണ്. പിസ്സയും ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ നമ്മുടെ നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളായ പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ അതിൽ പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ. ആ, അപ്പൊ ഏറ്റുമാനൂർ അപ്പന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്, സുഖമാണോ? ആ, അതാണ് ഏറ്റുമാനൂർ അപ്പന്റെ നാട്ടിൽ നിന്ന് അനന്ത പത്മനാഭന്റെ അടുത്തേക്ക് ഒരു കോൾ. ആ,
2: പിന്നെ ഈ ജങ്ക് ഫുഡിന്റെ കാര്യം പറഞ്ഞില്ല.
1: അതെ അതെ, അതാണ് നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്.
2: നമുക്ക് പറഞ്ഞാല് ജങ്ക് ഫുഡ് അത്ര താല്പര്യമില്ല, പക്ഷേ നമ്മള് ചില സാഹചര്യത്തിൽ അത് കഴിച്ചേ പറ്റുള്ളൂ. ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് വേറെ നമ്മുടെ നാടൻ ചോറോ അതുപോലെയുള്ള
1: ചോറ് സാമ്പാറും വേണോന്ന് പറഞ്ഞിരുന്നാൽ വിശന്നിരിക്കാനേ
2: പറ്റൂ. അപ്പൊ
1: അപ്പൊ കിട്ടുന്നത് ചിലപ്പോ അൽഫാമായിരിക്കും, പിസ്സ ആയിരിക്കും, എന്തെങ്കിലും കഴിച്ച് സംതൃപ്തി അടയുക എന്നുള്ളതാണ്. ഗ്രാമങ്ങൾ, പക്ഷെ ഇപ്പം ഗ്രാമത്തിൽ അവിടെ ഇരുന്ന് ഒരു ഓർഡർ ചെയ്ത ഗ്രാമത്തിൽ വരും.
2: ഓർഡർ ചെയ്താൽ അരമണിക്കൂർ നല്ല സാധനങ്ങൾ. ഞാൻ താമസിക്കുന്നത്
1: അപ്പൊ അതാന്ന് പറഞ്ഞു വന്നില്ലേ, വിത്തിൻ ഹാഫ് ആൻ അവർ സാധനം
2: വീട്ടുപടിക്കലെത്തും.
1: ചേട്ടൻ പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെ ഇതൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. എന്നാ
2: ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് അതാണ് ഏറ്റവും ഇഷ്ടം.
1: ആ, അവർക്ക് എന്താണ് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ പ്രത്യേകിച്ചും
2: കിട്ടുന്നത് അത് തന്നെയല്ല. ഈ ചോറും സാമ്പാറും അവിയലും നമ്മൾ സ്ഥിരം കഴിക്കുന്നില്ല.
1: ആ, എന്നാലും ഒരു ദിവസം ചോറ് തിന്നില്ലേ നമുക്കൊരു വിഷമം ഇല്ലേ?
2: നമുക്കൊരു വിഷമമുണ്ട്.
1: ഉച്ചക്ക് ഒരു പിടി ചോറ് കഴിക്കുക എന്നുള്ളത് നമ്മളെ പോലെ മിലേനിയൽസിൽ ജനിച്ചവർക്കൊക്കെ ഉള്ള ഒരു ആഗ്രഹമാണ്. പിള്ളേർക്ക് അതൊന്നും വിഷയമില്ല, അവരൊരു പിസ്സയിലും ഒരു ബർഗറിലൊക്കെ ഒതുക്കും. അപ്പൊ അങ്ങനെയാണ് ഫുഡിന്റെ രീതികൾ തന്നെ മാറിപ്പോയില്ലേ? പറഞ്ഞോളൂ. ആ, ശങ്കരൻ ചേട്ടൻ ആദ്യം വിളിച്ചിരുന്നു.
2: അടുത്ത സുഹൃത്ത് ശങ്കരൻ ചേട്ടനെ, പിന്നെ നമ്മുടെ പിന്നെയുണ്ട് തിരുവനന്തപുരത്ത് ഒരുപാട് പേരുണ്ട്.
1: തിരുവനന്തപുരം ഇപ്പൊ നമ്മുടെ സ്വന്തം സ്ഥലമായിരിക്കാണ്. ആ, അതെ അതെ, ഇപ്പൊ കരുണാസായി നീട്ടിയ കൂട്ടുകാരാണ്
2: ഇതെല്ലാം. ഇനി രണ്ടുപേരുണ്ട്, ഒരു ക്ലബ്ബുണ്ടല്ലോ വയോജന.
1: ആ, അതെ, നമ്മുടെ വയോജന ക്ലബ്ബ് വലിയമല.
2: ആ ആ, അതിന്റെ ഭാസ്കര ചേട്ടനെ വിളിച്ചായിരുന്നു ആദ്യമായിട്ട്. എവിടുന്നോ നമ്പര് വാങ്ങി തന്നെ വിളിച്ചായിരുന്നു.
1: അത് ശരി.
2: അങ്ങനെ കുറെ പേരുണ്ട്.
1: അപ്പൊ എല്ലാ സുഹൃത്തുക്കളെ വേണമല്ലോ നമുക്ക്.
2: പിന്നെ നമുക്ക് അത് തന്നെയല്ല, കരുണാസായി തന്നെയല്ല, കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉണ്ട്. ആ, അവിടെയുള്ളവരൊക്കെ നമ്മുടെ ശ്രീഭാഗമൃഗം, ത്രിനോർത്തീസ് ഇവരൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കും. അതിനകത്ത് കേരളത്തിലെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരുന്ന ആൾക്കാരുണ്ട്.
1: എല്ലാ റേഡിയോ ശ്രോതാക്കളെയും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്.
2: അപ്പൊ ഇപ്പൊ ഞാൻ വിളിക്കുന്ന, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ അറിയത്തില്ല, വേറെ ആരെയും റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടുകൊടുക്കും.
1: ഓ, അത് ശരി. അത്രക്ക് ശക്തമാണ് ഗ്രൂപ്പ്.
2: അതെ അതെ, അതിലാണ് അതിന്റെ ആള്.
1: ഓക്കെ,
2: നമ്മുടെ ത്രിമൂർത്തി.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
2: അപ്പൊ ഇന്ന് എനിക്ക് വേണ്ടത് നമ്മുടെ ജാനകിയമ്മയുടെ ഒരു പാട്ടാണ് വേണ്ടത്.
1: ഏത് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ശൃംഗാരവേലനേദേവ ഒരു ഒരു സെമി ക്ലാസിക്കൽ പാട്ടാണത്.
2: സെമി ക്ലാസിക്കൽ. അപ്പൊ ഈ പാട്ട് നമ്മുടെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ ഞാൻ പറഞ്ഞ ആൾക്കാർക്കും എല്ലാവർക്കും കൂടെ കേട്ടിട്ട്
1: അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റേഡിയോ സുഹൃത്തുക്കൾക്കായി നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം. ഓക്കെ നാരായണ ചേട്ടാ, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ശരി. പോക്കുവയൽ തത്സമയ പരിപാടിയിൽ ഏറ്റുമാനം ഇരുന്ന നാരായണ ചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം സാഹചര്യം വരുമ്പോൾ നമുക്ക് ജങ്ക് ഫുഡാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതേ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് സ്ഥിരമായി ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നത് അത്ര ആരോഗ്യത്തിന് അത്ര പറ്റിയ ഒരു കാര്യമല്ല. സാഹചര്യവശാൽ നമുക്ക് അതെല്ലാം ഉപയോഗിക്കാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അതിൽ തെറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശൃംഗാരവേലനെ ദേവ എന്ന് പറയുന്ന ജാനകിയമ്മ പാടിയ പാട്ട് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്ക് വെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മള് തുടക്കത്തിൽ ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ജങ്ക് ഫുഡ്. അത്തരത്തിലൊരു ഫുഡാണ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഈ ഒരു ജങ്ക് ഫുഡ് ഐറ്റത്തിൽ വരുന്നതാണ്. ഫ്രാൻസിലാണ് അത് ഉണ്ടാക്കിയെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഇത് ബെൽജിയത്തിലാണ് ആദ്യമായി ഉണ്ടാക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അവിടെയെത്തിയ അമേരിക്കൻ പട്ടാളക്കാർ ഭാഷ ഫ്രഞ്ച് ആയതുകൊണ്ട് അതിനെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് വിളിച്ചു. ആ തെറ്റിദ്ധാരണ തന്നെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 1853 അമേരിക്കയിലെ ഒരു റെസ്റ്റോറന്റിൽ ഉപഭോക്താവ് ഫ്രഞ്ച് ഫ്രൈസിന് കട്ടി കൂടുതലാണെന്ന് പറഞ്ഞ് പരാതിപ്പെടുകയും ദേഷ്യം വന്ന ഷെഫ് ഉരുളക്കിഴങ്ങ് പേപ്പർ പോലെ നേർത്തതായി അരിഞ്ഞ് എണ്ണയിലിട്ട് വറുത്തു കൊടുത്തു. പക്ഷെ കസ്റ്റമർക്ക് അത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ അത് വളരെയധികം പ്രചുര പ്രചാരം നേടിയ ഒരു ജങ്ക് ഫുഡ് ഐറ്റത്തിൽ വരികയും ചെയ്യുന്ന ഒന്നാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസിലും കൂടുതലും നമ്മൾ പൊട്ടറ്റോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ജങ്ക് ഫുഡിനെ കുറിച്ച് പറയാനുള്ള നമുക്ക് നാടൻ ജങ്ക് ഫുഡുകളും ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ ശാന്തമ്മേ.
1: എനിക്ക് മോനെ പറഞ്ഞ ജെന്റ്സ് ഫുഡിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. ഞാനത് വാങ്ങിക്കാറുമില്ല കഴിക്കാറുമില്ല.
0: നമ്മളൊക്കെ വാങ്ങിക്കൊക്കെ
1: വാങ്ങിച്ചാൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ മഹത്വം അറിയത്തില്ല. ഞാൻ വാങ്ങിച്ചു കഴിച്ചിട്ടില്ല.
0: അതിന് വലിയ മഹത്വം ഒന്നും ഇല്ല. എന്നാലും നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. ഈ നമ്മുടെ ഈ നമ്മുടെ പരിപ്പ് വടയും ഉഴുന്ന വടയും ഒക്കെ ആ വിഭാഗത്തിൽ പെടും.
1: അത് ജങ്ക് ഫുഡിൽ വരും. അതൊക്കെ വാങ്ങിക്കാറുണ്ട്, കഴിക്കാറുണ്ട്.
0: ആ അതും ഒരു പരിധി വരെ ജങ്ക് ഫുഡാണ്.
1: എന്നാലും
0: വലിയ വലിയ കുഴപ്പങ്ങൾ അധികം കുഴപ്പങ്ങൾ അത് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ പറഞ്ഞു. ഓ,
1: അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ?
0: ഇവിടെ എല്ലാവർക്കും സുഖം. ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവർക്കും സുഖം, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: ഞാൻ ഇവിടുന്ന് വരുന്ന ഒരു ഭക്ഷണത്തിന്റെ കൂടെ ഞാൻ മോനെ തിരക്കിയതായിട്ട് പറഞ്ഞു വിട്ട്. പക്ഷെ അവള് മറന്നുപോകും മറന്നുപോകും പറയാറുണ്ട്.
0: പത്മകുമാരി ചേച്ചി എന്നോട് ഒരിക്കൽ പറഞ്ഞു.
1: അത് ശരി,
0: മറന്നൊന്നുമില്ല പറഞ്ഞു. എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു.
1: അത് വേണ്ട, എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കണ്ടു. ഒരുപാട് ദിവസം മോളോട് സംസാരിച്ചിട്ട് എനിക്ക് ഒരു കാലിനൊരു ചെറിയ കുഴപ്പം പറ്റി. അങ്ങനെ നടക്കാൻ പറ്റാത്ത വിധത്തിൽ ഇരിക്കുകയാണ്.
0: അയ്യോ, എന്താ പറ്റിയേ?
1: നെഹ്റു കട എന്റെ ഒരു കൊടമ്പനെ കുന്നിൽ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി. അതിന് സുഖമില്ലാതെ ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു, ക്യാൻസർ ആയിട്ട്. അപ്പൊ അതിനെ കാണാൻ പോയിട്ട് വന്ന വഴി ബസ്സിൽ ഡോറ് തുറന്നതും ഡോറ് പിടിവിട്ടുപോയി. അങ്ങനെ മലർന്നടിച്ച് വീണ് എനിക്ക് നടുവിന് ഭയങ്കര
0: ക്ഷേത്രമായിരിക്കുക.
1: പിന്നെ കാലിലെ ചെറിയ ചെറുതായിട്ടൊരു പൊട്ടലുണ്ട്, പക്ഷെ അത് ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്.
0: അപ്പൊ വീട്ടിലാരെ ഉള്ളേ നോക്കാനൊക്കെ?
1: വീട്ടിലെ
0: എന്റെ ഒരു സഹോദരൻ ഇവിടെ
1: ഉണ്ട്. അങ്ങനെ
0: അവരും കൂടെ നോക്കി വീട്ടിലങ്ങനെ ഇരിക്കാം.
1: ആ വീട്ടിലങ്ങനെ ഇരിക്കുന്നു, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു
0: പരിസ്ഥിതിയിലിരിക്കുകയാണ്.
1: അതുകൊണ്ട് വരണമെന്ന് ഒരുപാട് കാലം കൊണ്ട് വിചാരിക്കുന്നു. മോനെ ഒന്ന് കാണണം വന്നു, പക്ഷെ അതിനൊന്നും നടന്നതും ഇല്ല.
0: കാലിന്റെ പ്രശ്നമൊക്കെ മാറട്ടെ.
1: ശരി മോനു,
0: നമ്മുടെ ശബ്ദത്തിലൂടെ ഇങ്ങനെ കേൾക്കുകയല്ലേ.
1: അതിന്റെ എന്നും മോളെ കാര്യങ്ങളും മോള് പറയുന്ന ഇപ്പം എല്ലാ ദിവസവും ഇല്ലെങ്കിലും 3 ദിവസം കേൾക്കാറുണ്ടല്ലോ അവിടുത്തെ വിശേഷ കാര്യങ്ങളൊക്കെ.
0: ആളുകളുടെ
1: എല്ലാ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, ഇപ്പൊ ഈ റേഡിയോക്കകത്തോടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പല പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ എല്ലാവരെയും ഇതിനകത്ത് നമ്മൾ കണ്ടില്ലെങ്കിൽ തന്നെ നമ്മൾ വിളിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവരോടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനും അവരുടെ ക്ഷേമങ്ങൾ പറയാനും സന്തോഷം പങ്കുവയ്ക്കാനും എല്ലാത്തിനും ഉള്ള ഒരു ഒരു ഭയങ്കരപ്പെട്ട വേദിയാണ് ഈ കരുണാസായി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. എനിക്ക് എന്റെ വീട്ടിലുള്ളവർക്കും അങ്ങനെ തന്നെ. കൊല്ലത്തുള്ളവരും ഞാനിവിടെ ഉള്ള മിക്ക പരിപാടികളും എന്റെ വീട്ടിലുള്ളവരെ കേൾപ്പിക്കാറുണ്ട്.
0: കൊല്ലത്തുള്ള ബന്ധുക്കളെ കേൾപ്പിക്കാറുണ്ട്. അവിടുന്ന് ഇടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് കേട്ടോ.
1: ആ അവിടുന്ന് വിളിക്കാറുണ്ട്. കൊല്ലത്തിനൊക്കെ 4-5 കൂട്ടുകാരികളുണ്ട്, അവരും വിളിക്കാറുണ്ട്. പക്ഷെ കിട്ടിയിട്ടില്ല. മുഖത്തിന്റെ സതി മാത്രം 2-3 പ്രാവശ്യം വിളിച്ചപ്പോ സതിക്ക് കിട്ടി. പിന്നെ ബാക്കിയുള്ള കൂട്ടുകാരേക്ക് ഒന്നും കിട്ടിയിരുന്നു എന്നോട് പറയും. ഞാൻ പറഞ്ഞു അതെ ചിലപ്പോഴേ
0: കിട്ടുകാരോട് പറയണം, വിളിച്ചുകൊണ്ടേ ഇരിക്കാൻ പറയണം, കിട്ടും.
1: ഞാൻ പറയാനേ വിളിച്ചുകൊണ്ടേ ഇരിക്കാൻ പറയാം ഞാൻ. അങ്ങനെ വന്നിട്ട് മൂന്നാല് അഞ്ച് കൂട്ടുകാരികളും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്റെ കൂട്ടാണ് അതൊക്കെ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് വേണ്ടുന്ന പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊന്ന പൂവേ പൊങ്ങലിപ്പൂ എന്നുള്ള ഒരു പാട്ടുണ്ട്, ജാനകി അമ്മയുടെ പാട്ട്.
0: ആദ്യം പറഞ്ഞ മറ്റേ ഉണരുണരു ഉണ്ണിപ്പൂ എന്നുള്ള പാട്ട് വേണ്ടത്?
1: അത് ഏതെങ്കിലും രണ്ടിൽ ഏതെങ്കിലും ഒരു പാട്ടാണ് വേണ്ടുന്നത്. എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എന്റെ മോൾ ഓർമ്മയ്ക്ക് എന്റെ കൂട്ടുകാരെയൊക്കെ എല്ലാം വേണ്ടിയിട്ട് എന്റെ മഴവൻകോട്ട് മാധവൻ ചേട്ടന്റെ വീട്ടിലുള്ളവർക്കും എന്റെ കണ്ണേറ്റിലെ രാഹുലിന്റെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കരുണാസായിലുള്ള വൃദ്ധജനങ്ങൾക്ക് എല്ലാവർക്കും കരുണാസായിലെ മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മോളെ ഞാൻ ഈ പാട്ട്.
0: അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ ഉണരുണരു ഉണ്ണിപ്പൂവേ എന്നുള്ള പാട്ട് നമുക്ക്
1: അത് തന്നെ മോളെ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ നശിപ്പോയി.
0: കുഴപ്പമില്ല, നമുക്കത് കേക്കാം, നമുക്കത് കേക്കാം. അപ്പൊ ശരി, വിളിച്ചാലും സംസാരിച്ചാലും ഒക്കെ വലിയ സന്തോഷം. അപ്പൊ പാട്ട് കേൾക്കാം.
1: ശരി മോളെ,
0: ഓക്കേ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നു. ജങ്ക് ഫുഡ് ഡേ ആയിരുന്നു ഇന്ന്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചു പോകുന്നുണ്ട്. നമ്മൾ മുമ്പ് കാലങ്ങളിൽ സ്കൂൾ കോളേജ് ഗേറ്റിന് മുന്നിലെ ഇപ്പം മുട്ടായി അമ്മുമ്മ അല്ലെങ്കിൽ കാരയ്ക്ക അമ്മുമ്മ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന, അതിന് മുന്നിലിരുന്ന് വിൽക്കുന്ന ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ്, കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് തിന്നുന്ന ഉപ്പും പുളിയും എരിവും കലർന്ന രുചിയോളം വരുന്ന ഒരു ജങ്ക് ഫുഡും ഇന്ന് ലോകത്തിൽ കിട്ടാനില്ല. ഒരു വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായിരുന്നു അത്. വീട്ടിൽ നിന്ന് കിട്ടുന്ന 5 പൈസയും ഒക്കെ കൊണ്ടാണ് നമ്മൾ അതിനുള്ള ഒരു സോഴ്സ് കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജങ്ക് ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഒരു നൊസ്റ്റാൾജിയ കലർന്ന ഈ ഒരു ഭക്ഷണത്തെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയുമില്ല. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ,
1: ഞാൻ ഷാജിമ തിരുവല്ലത്തുനിന്ന്.
0: ഞാൻ ഷാജിമ തിരുവല്ലത്തുനിന്ന്. പറയൂ, നിങ്ങളൊക്കെ ജങ്ക് ഫുഡ് കഴിക്കാറുണ്ടോ?
1: ഉണ്ട്.
0: എന്തോന്നാണ് ജങ്ക് ഫുഡ് തരത്തിൽ കഴിക്കുന്നത്? മിച്ചറ്?
1: മിച്ചറ്, പക്കാട.
0: ഈ കേട്ടതിൽ എനിക്ക് പക്കാവിടെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ചുമ്മാ കരിമിരാന്ന് തിന്നോണ്ടിരിക്കും. വീട്ടിലുണ്ടാക്കി കഴിക്കോ വാങ്ങിച്ച് കഴിക്കോ?
1: ഇല്ല, ഉണ്ടാക്കി കഴിക്കില്ല, വാങ്ങിക്ക്.
0: പക്കാവിടെ ഒക്കെ ഉണ്ടാകണേ ഇത്തിരി പ്രയാസമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുമ്പോ അത് വട്ടത്തിനൊന്നും വരൂല. ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴും, പക്ഷെ എങ്ങനെയാലും മുറിച്ചേ തിന്നാൻ പറ്റൂ. ഇല്ല, ഒരു വട്ടത്തിനിരിക്കുന്ന പക്കാവിടെ എടുത്ത് ഫുള്ള് തിന്നാൻ പറ്റൂലല്ലോ. അപ്പൊ പക്കാവിടെയാണ് ഇഷ്ടം.
1: പക്കാടെ ഇഷ്ടമുണ്ട്, മുറുക്ക് ഇഷ്ടമുണ്ട്.
0: അല്ല, ഏറ്റവും ഇഷ്ടം പക്കാവിടെയാണ്.
1: പക്കാവിടെയാണ്
0: ഞാൻ ആ പറഞ്ഞ പക്കാവിടെ എന്ന് പറഞ്ഞപ്പോ അതിനോടുള്ള ഒരു ഇഷ്ടം എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റി. എന്റെ കണ്ടുപിടുത്തം കറക്റ്റ് ആയില്ലേ? കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനത്തെ കുറിച്ച് പറയുമ്പോ ഉണ്ടാകുന്ന ഒരു ആ ശബ്ദത്തിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ ഉണ്ട്. ആ, അല്ലാതെ പിസ്സയും ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒന്നും കഴിച്ചിട്ടില്ല?
1: അതൊക്കെ കഴിച്ചിട്ടുണ്ട്.
0: ആ, കൊള്ളാം. അപ്പൊ ഇതിനോടൊരു അടിമയാണ് ഇതിന്റെ.
1: പിള്ളേര് വാങ്ങിച്ചോണ്ടൊക്കെ തരും.
0: ആ, അപ്പൊ അതൊക്കെ അത്യാവശ്യം വല്ലപ്പോഴും കഴിച്ചാ മതി കേട്ടാ. സ്കൂളിന്റെ ഫ്രണ്ടിൽ പണ്ട് അമ്മൂമ്മമാര് കൊണ്ടുവച്ചിരുന്ന ഉപ്പിലിട്ട മാങ്ങയൊക്കെ തിന്നിട്ടുണ്ടോ? കാരിക്ക, കാരിക്ക, നെല്ലിക്ക, ആ, അതും അന്നത്തെ ഒരു ജങ്ക് ഫുഡായിരുന്നു. പക്ഷെ അതിനൊന്നുള്ള സ്വാദ് ഇന്നത്തെ ജങ്ക് ഫുഡിന് ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആ, അങ്ങനെ പറഞ്ഞ ഇന്നത്തെ പിള്ളേരെ നമ്മൾ
1: ഓടിച്ചിട്ടടിക്കും.
0: അപ്പൊ നമുക്കത് പറയണ്ട, നമുക്കും കുറച്ച് ജങ്ക് ഫുഡ് കഴിച്ച് ശീലിക്കാം. നാരായണൻ ചേട്ടൻ പറഞ്ഞ പോലെ ജീവൻ കിടക്കണ്ടേ? ജങ്ക് ഫുഡ് മാത്രമുള്ള ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ നമുക്ക് കഴിച്ചല്ലേ പറ്റൂ. അല്ലെങ്കിൽ ചോറുള്ള കട അന്വേഷിച്ച് നടക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു മാറി ചിന്തിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. പറഞ്ഞു, എന്തുണ്ട് അവിടെ വിശേഷം?
1: വിശേഷമൊന്നുമില്ല, ഞാൻ ഒരിടത്ത് പോവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്നു.
0: എവിടെ പോണു?
1: അവിടെ ഒരു സ്ഥലം വാങ്ങിച്ച, അപ്പൊ അവിടെ ഇന്ന് മണ്ണൊക്കെ കൊണ്ടിട്ട് ഇരിക്കുന്നേ.
0: ഓ, അത് ശരി.
1: അപ്പൊ അത് നോക്കാൻ വേണ്ടി ഇറങ്ങി, മോൻ വന്ന് വിളിച്ചോണ്ടിരിക്കുന്നു.
0: ഓ, ജന്മി. സ്ഥലമൊക്കെ വാങ്ങിച്ച് മണ്ണടിച്ച് വീട് വെക്കാനാണോ?
1: നമ്മക്കല്ല,
0: മോന്.
1: എന്റെ രണ്ടാമത്തെ മോന് കല്യാണമായി.
0: ഓ,
1: അപ്പൊ അവരെ പെണ്ണിന്റെ വീട്ടുകാർ വാങ്ങിച്ച് വീട് വെക്കാൻ വേണ്ടി ഇരിച്ചോണ്ടിരിക്കുന്നു.
0: ശരി, അപ്പൊ അത് കാണാൻ വേണ്ടി ഇറങ്ങി.
1: ഓ, ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ മോൻ വന്ന് വണ്ടിയും കൊണ്ട് എത്തിട്ട് വിളിക്കുന്നു.
0: ശരി, അപ്പൊ സന്തോഷമായിട്ട് പോയി കണ്ടിട്ട് വരൂ.
1: ഓ,
0: ഇന്നപ്പ ഏത് പാട്ടാണ് വേണ്ടേ?
1: എനിക്ക് ഇന്ന് ജാനകിമേരെ ഒരു പാട്ട്, പപ്പയുടെ സ്വന്താപ്പുത്തിലുള്ള പെൺപൂവേ പെൺപൂവേ പാട്ട്,
0: ആരീരാരം പൂവേ.
1: ഓ,
0: ആ പാട്ട്.
1: മോനക്ക് അടുത്ത മാസമാണ് കല്യാണം.
0: അടുത്ത മാസം ഇപ്പോഴേ എന്നെ ക്ഷണിക്കുകയാണ് അഡ്വാൻസ്. അവ താമസിയാതെ ഒരു ഉമ്മൂമ്മ ആവും. ശരി, ഇപ്പൊ ഷാജിമായിൽ നിന്ന് ഷാജി ഉമ്മും ഷാജിമ്മ ഉമ്മുമ്മ ആയിട്ട് മാറും. ശരി, അപ്പൊ ഞാൻ അങ്ങനെ വിളിക്കാം.
1: ശരി,
0: അപ്പൊ എന്തായാലും പോയി വരൂ, കണ്ട് സന്തോഷിച്ച് തിരിച്ചു വരൂ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇപ്പൊ കേൾക്കാൻ പറ്റില്ല, 7 മണിക്ക് വന്ന് കേൾക്കണം.
1: രാത്രിയാക്കാം.
0: ഓക്കെ, ശരി.
1: ഓക്കെ
0: ഓക്കെ, ബൈ.
1: ശരി എന്നാ, ബൈ.
0: പോക്കുവയിൽ തടസ്സം വരുമ്പോൾ ഷാജിമായാണ്. എന്തായാലും ഒരു യാത്ര പോകാൻ നിൽക്കുന്നു, അതിനിടയിലാണ് ഒരു കോള് നമ്മളെ ഇപ്പൊ വിളിച്ചത്. ജാനകിയമ്മയുടെ ഒരു പാട്ട്, എൻപൂവേ പൊൻപൂവേ ആരിരാരം പൂവേ, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ നമുക്ക് പോക്കുവയിലൂടെ ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ക്രിസ്പി ആയിരുന്നാൽ മാത്രമേ നമുക്ക് അത് കഴിക്കാനായിട്ട്. അപ്പൊ അതിന് നൈട്രജൻ നിറച്ചാലേ പറ്റൂ. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ. ആരാ? ആ എന്തൊക്കെയുണ്ട്?
1: വേറെ കുഴപ്പമൊന്നുമില്ല,
0: സുഖമായിരിക്കുന്നു.
1: ആ
0: ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാറില്ലല്ലേ? ചിപ്സും മിച്ചറും ഒന്നും വാങ്ങിച്ചു തരില്ല വീട്ടില്? ആ അതെന്നെ ജങ്ക് ഫുഡ്, അതൊക്കെ ഇതിനകത്ത് വരും. നമ്മളെ ലേസും ചിപ്സും മിച്ചറും ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും.
1: എല്ലാം കഴിക്കും.
0: ആ ഇതൊക്കെ കഴിക്കാൻ തരുവോ? പൈസ കൊടുത്ത് വേണമെങ്കിൽ വാങ്ങിച്ചു തിന്നണം, വാങ്ങിച്ചൊന്നും തരൂല്ല
1: ആരും. കിട്ടും
0: വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നമുക്കും കുറച്ച് തരും. എന്തായാലും കൊച്ചു പിള്ളേർക്ക് എന്തായാലും വാങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ. ആ അപ്പൊ കുഞ്ഞുകുട്ടികളൊക്കെ അവിടെ ഉണ്ടോ? അതോ സ്കൂളിലൊക്കെ പോയാ?
1: എല്ലാരും
0: പോയിട്ട് വന്നു.
1: വന്നു വന്നു
0: എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട്.
1: ഉണ്ട്.
0: ആഹാരമൊക്കെ കഴിച്ചോ?
1: ആഹാരം കഴിച്ചു.
0: പിന്നെ എന്താണ് ഒരു വിഷമിച്ചിരിക്കുന്നേ?
1: എന്താ മേഡം,
0: എന്താണ് ഒരു വിഷമം?
1: വേറെ വിഷമമൊന്നുമല്ല, ഒരു വിഷമമല്ല, ആരും ഗുളികയല്ലേ.
0: ആ ഇനിയിപ്പോ അടുത്ത മാസമാകുമ്പോ ഓണമായി.
1: പിന്നെ
0: നമ്മള് പല പല ഓണങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
1: ഞാനിവിടെ കേട്ടോണ്ടിരിക്കാണ്, പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി ഒന്ന് വെറുതെ ഇരിക്കുകയാണ്.
0: ആ അപ്പൊ പ്രോഗ്രാമുകളൊന്നും കട്ട് ചെയ്തിട്ടില്ല, എല്ലാം കേൾക്കുന്നുണ്ട്.
1: കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കാന്നെ. പ്രോഗ്രാം കാര്യങ്ങളെല്ലാം കേൾക്കണെല്ലാം കേൾക്കയില്ലേ? നമ്മള് കാര്യങ്ങളെല്ലാം കേൾക്കയില്ലേ?
0: ആ പിന്നല്ലേ കേൾക്കണ്ട്.
1: ഇപ്പം ചെറിയ ചെറിയ സ്പീഡുണ്ട് സാറേ, ഇപ്പം സംസാരിക്കുമ്പോഴേ
0: സ്പീഡ് കൂടി
1: കൂടും, അതാണ് കുഴപ്പം.
0: അത് കുഴപ്പമില്ല, എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അവിടുത്തെ സ്പീഡ്.
1: സ്പീഡ് കൂടുതലായി പറഞ്ഞു.
0: ആ എന്നാലും ക്ലിയർ ആയല്ലോ, നേരത്തെ സംസാരിക്കുന്നതിനേക്കാൾ ക്ലിയർ ആണല്ലോ.
1: പിന്നെ കൂട്ടുകാരൊക്കെ
0: കൂട്ടുകാരുടെ പേര് മാറിപ്പോ. എന്റെ പേര് ഓർമ്മയുണ്ടോ?
1: പിന്നെ
0: ആ പേരൊന്ന് പറയൂ കേൾക്കട്ടെ. എല്ലാം പോയി. എന്റെ പേര് മറന്ന?
1: മറന്നില്ല മറന്നില്ല, മറന്നല്ല. മാഡത്തിന്റെ പറയാനായിരിക്കും പറ്റുമോ?
0: അങ്ങനെ ഓർക്കാതെ
1: എന്നുള്ള മാഡം എനിക്ക് അറിഞ്ഞൂടെ.
0: അവിടെ അവിടെ ആരെങ്കിലും പറഞ്ഞു തന്നാ സത്യമായിട്ടും.
1: അവിടെ എല്ലാരും പറയുമല്ലോ, ഞാൻ ഇവിടെ പറഞ്ഞാലും അപ്പുറത്തൊക്കെ പറഞ്ഞു തരും. മാഡത്തിന്റെ പേര് പറയാൻ പറയും.
0: ശരി ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ജാനകി അമ്മയുടെ പാട്ടാണ് കേൾക്കണ്ടേ. ജാനകിയുടെ പാട്ടല്ലേ ചോദിച്ചേ? എസ് ജാനകിയുടെ. ഓ ഓ ഓ, മുത്തോട് മുത്ത് എന്ന ചിത്രത്തിലെ പാട്ട്.
1: ആ
0: പാട്ടിപ്പോ ചോദിച്ചാ ഓർത്ത് പറയാൻ പറ്റുമോ?
1: ഇല്ല, കുറച്ച് കുറച്ച് കുറച്ച് മാറ്റം കുറവുണ്ട്.
0: അല്ല ഇന്നിപ്പ ചോദിച്ച പാട്ട് ഓർത്ത് പറയാൻ പറ്റുമോ? അതിന് ഏത് പാട്ടായിരുന്നു? ആ ടെൻഷൻ ആവുണ്ട് ടെൻഷൻ ആവുണ്ട്. കണ്ണിൽ നീ തേൻ മലരായി. മുത്തോട് മുത്തോ എന്ന സിനിമയിലെ പാട്ട്. ശരി, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാമോ?
1: കേൾക്കാം മാഡം.
0: ശരി, അപ്പൊ എന്തായാലും സന്തോഷം, വീണ്ടും ഇതുപോലെ ഇടയ്ക്കൊക്കെ വിളിക്കുക. ഓക്കേ, ബൈ. ശരി ശരി. പോക്കുകൾ തത്സമയ പരിപാടിയിൽ ജയരാജേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. മുത്തോട് മുത്ത എന്ന ചിത്രത്തിലെ കണ്ണിൽ നീ തേൻ മലരായി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുകളിലൂടെ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം ജങ്ക് ഫുഡ് ദിനമാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ന് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ജങ്ക് ഫുഡ് ദിനമായി ആചരിക്കുന്നത് രുചികരമായ ഭക്ഷണങ്ങളോടുള്ള നമ്മുടെ താല്പര്യം അല്പം പോലും കുറ്റബോധമില്ലാതെ ആഘോഷിക്കാനാണ്. എന്നാൽ വല്ലപ്പോഴും അനുഭവിക്കുന്ന ഇത്തരം രുചി വൈവിധ്യങ്ങൾക്കപ്പുറം പോഷക സമൃദ്ധമായ ഭക്ഷണത്തിലൂടെ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. മിതത്വമാണ് ഏതൊരു ഭക്ഷണ രീതിയുടെയും കാതൽ. കൊതിപ്പിക്കുന്ന രുചികൾ ആസ്വദിക്കുമ്പോൾ തന്നെ ദീർഘകാല ആരോഗ്യം നിലനിർത്തുന്നതിൽ നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കുകയും വേണം. നമുക്ക് ഒരു ദിവസം ലഭിക്കുന്നത്, ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ ലഭിക്കുന്ന ഒരു ദിവസം വളരെ ആനന്ദകരമാണെങ്കിൽ കൂടി നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പൊ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാതെ വല്ലപ്പോഴും ഇത്തരം രുചികൾ ആസ്വദിക്കുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷെ അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. രുചിയേക്കാൾ പ്രധാനം ആരോഗ്യമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു നാളേക്കായി ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിലേക്ക് തിരിച്ചെത്തുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പോക്കുകൾ തത്സമയം ഇവരുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ചെല്ലഞ്ചിയിൽ നിന്ന് അനന്തനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുരു എന്ന ചിത്രത്തിലെ ദൈവസംഗീതം നീയല്ലോ എന്ന പാട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ് അനന്തൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി അത് കേൾക്കാം. അപ്പം ഇന്നത്തെ തത്സമയ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. ഇഷ്ടപ്പെട്ട പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെയായി ഇന്നത്തെ ദിവസം ധന്യമാക്കിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം. അപ്പം അനന്തൻ ആവശ്യപ്പെട്ട ദൈവസംഗീതം എന്ന സിനിമയിലെ ദൈവസംഗീതം എന്ന പാട്ട് ഗുരു എന്ന ചിത്രത്തിലെ അതാണ് തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. അപ്പം എന്തായാലും ജങ്ക് ഫുഡ് ഡേയെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ രുചികൾ നമുക്ക് വല്ലപ്പോഴുമൊക്കെ ആസ്വദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാതിരിക്കുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ലൊരു നാളേക്കായി നമ്മുടെ ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം.
2: നീലപ്പൂക്കൾ വീണുകിടക്കുന്ന നിരത്തിലൂടെ വെറുതെ നടന്ന സായാഹ്നങ്ങൾ, കായാമ്പൂക്കളുടെ കടും നീലനിറം. നിരത്തു നിറയെ പൂക്കൾ വീണുകിടക്കുന്നത് ഞായറാഴ്ചകളിലാണ്, അധികം പേർ നടക്കാനിറങ്ങാത്ത ദിവസം. ചെനക്കിലിൽ ചെന്നാൽ ഭാസ്കരേട്ടന്റെ കവിതാ ഹോട്ടലുണ്ട്. ഞായറാഴ്ചയായതുകൊണ്ട് അവിടെയും തിരക്ക് കുറവാണ്. ഒരു ചായ, ആഴ്ചപ്പതിപ്പ്, പിന്നെ റേഡിയോ. അതൊരു സുഖമാണ്. ആഴ്ചപ്പതിപ്പ് വായിച്ചു തീരും വരെ ചായ കുടിക്കാം, ചായ കുടിച്ച തീരും വരെ റേഡിയോയും കേൾക്കാം. ബാബുക്കയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഭാസ്കരേട്ടൻ വാചാലനാവും. ദേ, ഈ ബെഞ്ചിലിരുന്നിട്ടുണ്ടോ ബാബുക്ക എന്ന് പറയും. റേഡിയോ പാടാത്ത കവിതാ ഹോട്ടലിനെ കുറിച്ച് ചെനക്കിലുകാർക്കെന്നല്ല, തേഞ്ഞിപ്പലത്തുള്ളവർക്ക് പോലും ചിന്തിക്കാനേ ആവില്ല. അത്രമേൽ അത് അവരുടെ ഹൃദയബന്ധങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. പി ഭാസ്കരന്റെ പാട്ടുകളും ബാബുരാജിന്റെ സംഗീതവുമായിരുന്നു കവിതാ ഹോട്ടലിലെ ഭാസ്കരേട്ടന് പഥ്യമായിരുന്നത്. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പി ഭാസ്കരൻ രചിച്ച് MS ബാബുരാജ് ഈണമിട്ട ഗാനങ്ങൾ നമുക്ക് കേൾക്കാം.

കവിതയുടെ കന്മതത്തിന് പ്രവാഹതാളമാകാൻ ഹാർമോണിയം മാന്ത്രികമാകുന്ന അനുഭവമായിരുന്നു പി ഭാസ്കരന്റെ വരികളെ MS ബാബുരാജ് അനുഗ്രഹിക്കുമ്പോൾ സംഭവിച്ചിരുന്നത്. ആലുവ പുഴയുടെ തീരത്ത് അന്തിവെയിൽ പരന്നുകിടക്കുന്നത് പോലെയായിരുന്നു അത്. ഗുൽമോഹറിന്റെ ചുവന്ന പൂക്കളിൽ വസന്തം കൂടുകൂട്ടുന്നത് പോലെയായിരുന്നു അത്. ആകാശത്തിന്റെ അന്തരംഗങ്ങളിൽ ശുക്രതാരകം ഉദിക്കും പോലെയായിരുന്നു. അത്രയേറെ സമരസമാർന്ന ഒരു ഏകീഭാവം പി ഭാസ്കരന്റെ പാട്ടുകൾക്ക് MS ബാബുരാജിന്റെ ഈണം കൂട്ടുപകർന്നിരുന്നു.

0: وسلم صلى الله عليه وسلم صلى الله عليه وسلم.
1: തിരക്കുകൾ ഏറെയുള്ള ഒരു പട്ടണത്തിന്റെ ഉള്ളിലെ ആളൊഴിഞ്ഞ ഒരു ഇടവഴിയിലൂടെ നടക്കുമ്പോഴുള്ള ആശ്വാസം പോലെയാണ് എം എസ് ബാബുരാജ് ഈണമിട്ട പി ഭാസ്കരന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നിയിരുന്നത്. കടവത്ത് നിന്ന് ഒരു കൊതുമ്പ് വള്ളം ചെറുതായി ഉലഞ്ഞു പോകുന്ന കമനീയത ആ പാട്ടുകൾ പലപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. സാന്ധ്യരാഗം കായലിന്റെ പരപ്പുകളിൽ വീണ് പ്രതിഫലിച്ചു കിടക്കുന്ന മൗനത്തിന്റെ മുഖപ്രകാശം പോലെ സൗമ്യമായിരുന്നു പലപ്പോഴും അത്തരം പാട്ടുകൾ.

ഗ്രാമത്തിലെ സ്നേഹ സൗഹൃദങ്ങൾ ഇഴചേരുന്ന ഒരു ചന്തയിലെവിടെയോ നിന്ന് കേൾക്കുന്ന പാട്ടിന്റെ സുഖലാവണ്യമായിരുന്നു MS ബാബുരാജ് ഈണമിട്ട പി ഭാസ്കരന്റെ പാട്ടുകൾ. ഒതുക്കുകല്ലിന്റെ ഓരത്തിരുന്ന് ഞാനും നീയും അത് എത്രയോ കേട്ടിരിക്കുന്നു. നിന്റെ ചുണ്ടിൽ വിടരുന്ന ചിരിയിൽ ഞാൻ എന്റെ പ്രണയത്തിന്റെ പാരിജാത പൂവുകൾ കാണുന്നു. കാറ്റിൽ അതിന്റെ ഗന്ധം പാട്ടിന്റെ പ്രാണബിന്ദു പോലെ പരിലസിക്കുന്നു. ഗ്രാമത്തിന് എന്തൊരു ചന്തമാണ് ഈ പാട്ടും ഈ കൂട്ടും വിട്ട് എങ്ങോട്ടുമില്ലെന്ന് കാതിൽ മൊഴിയുന്ന നിന്റെ അഴക് എന്റെ പ്രണയത്തെ പിന്നെയും പിന്നെയും പ്രകാശമാനമാക്കുകയാണ്.

നമ്മൾ നടന്ന വഴിത്താരകൾ വലിയ റോഡുകളായി. പാവം പത്തുമണിപ്പൂക്കൾ ഒക്കെയും ചത്തുപോയിട്ടുണ്ടാകും. സ്കൂൾ കുട്ടികളെയൊന്നും കാണാനില്ല. എല്ലാവരും ബസ്സിലാണ് സ്കൂളിൽ പോകുന്നതെന്ന് നാരായണിയമ്മ പറഞ്ഞു. ചെനക്കലിലേക്കുള്ള റോഡ് പഴയതുപോലെ തന്നെയുണ്ട്. മാറ്റമൊന്നുമില്ല. പക്ഷേ തേഞ്ഞിപ്പലം മാറി, തിരക്കായി. ചെനക്കലിൽ രണ്ടു മൂന്ന് ബേക്കറി കടകൾ കൂടി വന്നു. ഭാസ്കരേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് ബേബിസാറും പറഞ്ഞു. ഇവിടെ ഈ കവിതാ ഹോട്ടലിൽ ബാബുരാജ് വന്നിരുന്നിട്ടുണ്ട്. ഭാസ്കരേട്ടന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചിട്ടുമുണ്ട്. ഡെസ്കിൽ താളമിട്ട് പാട്ടുപാടിയിട്ടുണ്ട്. ചെനക്കിലെന്റെ ഗ്രാമഹൃദയം അത് മറന്നു. കോഴിക്കോടും അതെല്ലാം മറന്നു. നീയും പാട്ടുകൾ മാത്രം മായാതെ നിൽക്കും. അത്രയേറെ ജീവനുള്ള പാട്ടുകൾ.

കോഴിക്കോടിന് എന്താ പ്രത്യേകത? ഓർമ്മയുണ്ടോ നീ അങ്ങനെ അന്ന് ചോദിച്ചത്? കോഴിക്കോട് വിട്ടുവരാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ്, കോഴിക്കോട് ഒരു പുഴയാണ്, ഫറോക്ക് പുഴയും കല്ലായപ്പുഴയും ചേർന്ന പുഴ, പുറമൊഴുക്കും അടിയൊഴുക്കുമുള്ള പുഴ. തിക്കൊടിയനും ബാബുരാജും ബഷീറും എം ടിയും വത്സലയും മിഠായിത്തെരുവും മാനാഞ്ചിറയും എല്ലാം ചേർന്നൊഴുകുന്ന പുറം പരപ്പ്. അടിത്തട്ടിൽ ഓഹ് അത് വേണ്ട, അതെന്തോ ആവട്ടെ, പുഴ നിറഞ്ഞൊഴുകുന്നു. ചാലിയാറിന്റെ വിശാലമായ നെഞ്ചിൽ അലിഞ്ഞു ചേരുന്ന കോഴിക്കോടിന്റെ സാംസ്കാരിക രവങ്ങൾ. ഈ നഗരം എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഇവിടെയല്ലോ പണ്ടൊരു പാട്ടുകാരൻ ചങ്കിനുള്ളിൽ പാട്ടിന്റെ കൂടുകൂട്ടി വെച്ചത്.

എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തിയ പി ഭാസ്കരന്റെ പാട്ടുകൾ മലയാളി മനസ്സുകളിൽ ഉണ്ടാക്കിയ അനുരണനങ്ങൾക്ക് അവസാനമില്ല. അനാദിയായ സംഗീത പ്രപഞ്ചത്തിൽ അത് അവിസ്മരണീയമായി നിലകൊള്ളുക തന്നെ ചെയ്യും. നിത്യനിരാമയമായ ഭാവചൈതന്യം കുടികൊള്ളുന്നത് പാട്ടിലെ രസബിന്ദുക്കൾ അദൃശ്യമായി നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നു. നിരർദ്രമായ മനസ്സുകളെപ്പോലും അത് അനുഭൂതിജന്യമായ സംവേദനം കൊണ്ട് നീരണിയിപ്പിക്കും. ഏതു ഋതുവിലും പോയിട്ട് നിൽക്കുന്ന ഒരു പൂമരമായി ആ പാട്ടുകൾ നമ്മുടെ ആസ്വാദന മണ്ഡലങ്ങളിൽ സദാ തളിരിട്ടു നിൽക്കുന്നു.

ഏഴ് സ്വരങ്ങൾ, ഒൻപത് രത്നങ്ങൾ. രാഗധാരയിൽ രത്നങ്ങളെ സ്വരങ്ങളാക്കിക്കൊണ്ട് എം എസ് ബാബുരാജ് പാടുന്നു. പി ഭാസ്കരനാകട്ടെ തന്റെ തോലികയിൽ നിന്നടരുന്ന വാഗ്രത്നങ്ങളെ എം എസിന്റെ ഹാർമോണിയത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു. രത്നശോഭയാർന്ന സ്വരഹാരങ്ങളായി അവർ അത് നമ്മുടെ ആസ്വാദനത്തിന്റെ കണ്ഠങ്ങളിൽ അനുവാദമില്ലാതെ ചാർത്തിത്തരുന്നു. ഇന്ദ്രനീലത്തിന്റെ നീലിമ, മരതകത്തിന്റെ പച്ച, മുത്തും പവിഴവും ഒരുക്കുന്ന പ്രകാശധാര, ഞാനും നീയും പാട്ടിന്റെ പട്ടുറോസാദലങ്ങൾ കോർത്ത വരണമാല്യത്തിൽ ഒന്നായലിഞ്ഞ് ഇല്ലാതാകുന്നു.

ഞാനൊരു സ്വപ്നം കണ്ടു. മേഘങ്ങളിൽ നിന്ന് ആകാശത്തിലേക്ക് കയറിപ്പോകാനുള്ള കൽപ്പടവുകൾ. മൂടൽ മഞ്ഞുപോലെ മേഘങ്ങൾ പടിക്കെട്ടുകളെ അങ്ങിങ്ങായി മൂടിയിരിക്കുന്നു. അവിടെ അവിടെയായി പടിക്കെട്ടുകളിൽ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്. പരിചിത മുഖങ്ങൾ തേടി ഞാൻ നടന്നു. ഒന്നും പത്തുമല്ല, ആയിരമായിരം പടികൾ. എവിടെയോ ഒരു ഹാർമോണിയം പാടുന്നുണ്ട്. ഓടിക്കയറി നോക്കുമ്പോഴുണ്ട് സ്വര പറഞ്ഞ് അങ്ങനെ കുറെ പേർ. ബാബുരാജാണ് ഹാർമോണിയം വായിക്കുന്നത്. ചുറ്റുമിരുന്ന് വർത്തമാനം പറഞ്ഞ് പാട്ടുപാടിയിരിക്കുന്നവരെ കണ്ട് ഞാൻ അമ്പരന്നു. ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും ഇടശ്ശേരിയും ഒക്കെയുണ്ട്. ദൂരമാറി ഒരു പടിയിൽ ചാരിയിരുന്ന് ഒരു മേഘത്തുണ്ടിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി വയലാർ എന്തോ എഴുതുന്നുണ്ട്. ബാബുരാജിന് ഈണമിടാനുള്ള വരികളാവാനാണ് സാധ്യത. ആരോ പടിക്കെട്ട് കയറി മുകളിലേക്ക് വരുന്നുണ്ട്. മുഖം കാണാനാവുന്നതിനു മുമ്പേ ഉറക്കത്തിന്റെ അറ്റത്തുനിന്ന് ഞാൻ വീണുപോയി.

വസന്തങ്ങൾ പടിയിറങ്ങുമ്പോൾ പൂക്കൾക്ക് കരയാതിരിക്കുവാൻ വയ്യ. നിന്റെ വരികൾ നോട്ടുബുക്കിന്റെ പുറകിൽ നീ കുറിച്ച വാക്കുകൾ, പ്രിയനെ, വസന്തമായിരുന്നു നീ. നിന്റെ സഞ്ചാരവീഥികളിൽ മണം തൂകി നിന്ന പൂവായിരുന്നു ഞാൻ. നീ പോയി. വസന്തങ്ങൾ പടിയിറങ്ങുമ്പോൾ പൂക്കൾക്ക് കരയാതിരിക്കുവാൻ വയ്യെന്ന ആ വരികൾ ബാക്കിയായി. നിന്റെ പ്രണയം എനിക്ക് മുകളിൽ ആകാശം തീർക്കുകയാണ്. അനാദിയായ അതിൻ്റെ ചുവട്ടിൽ ഞാനിരിക്കുമ്പോൾ നിന്റെ പ്രണയം എനിക്കുമേൽ മഴയായി മനസ്സ് കുളിർപ്പിക്കുന്നു. ഏകാന്തതയുടെ അപാര തീരത്ത് ഞാൻ മാത്രം മഴയും തോർന്നിരിക്കുന്നു. എന്റെ ആകാശമെങ്ങോ മറഞ്ഞുപോയിരിക്കുന്നു.

മലയാള ചലച്ചിത്ര സംഗീതത്തിൽ മനോധർമ്മം ഏറെ ഉപയോഗിച്ച സംഗീതജ്ഞൻ, ഷെനായിയും സിത്താറും ഹൃദയത്തിലേറ്റി നടന്ന പാട്ടുകാരൻ, അതെല്ലാം മലയാളം പാട്ടിൽ ലയിപ്പിച്ച അതുല്യ പ്രതിഭ, അതൊക്കെയായിരുന്നു ബാബുരാജ്. നൈസർഗികമായ കഴിവിൽ സംഗീതത്തെ ബാബുരാജ് ജീവിതമാക്കി മാറ്റി. നൈസർഗികമായ കഴിവിൽ കവിതയെ പി ഭാസ്കരനും ജീവിതമാക്കി മാറ്റി. രണ്ടും ചേർന്നപ്പോൾ മലയാളിക്ക് കരഗതമായത് ജനകീയ സംഗീതത്തിന്റെ ഒരു മലർവാടിയായിരുന്നു.

ഒറ്റക്കമ്പി നാദം, അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. എന്റെ ഒരു സുഹൃത്ത് വിവാഹമോചിതയാണ്. അവർക്കൊരു പ്രണയമുണ്ടായി. അതറിഞ്ഞ അവരുടെ ഒരു ബന്ധു ചോദിച്ചത് ഇവർക്കത് എന്തിൻ്റെ കേടാണ് എന്നാണ്. മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരല്ലേ, മര്യാദയ്ക്ക് ജീവിച്ചാൽ എന്താ കുഴപ്പമെന്നാണ്. ഒരാളോട് ഇഷ്ടം തോന്നുന്നത് മര്യാദ കേടാണോ? മക്കളും ചെറുമക്കളും ഒന്നും അവരുടെ കൂടെയില്ല, വല്ലപ്പോഴും വരും. അങ്ങനെ അതിഥികളായി വരുന്ന അവരിൽ നിന്ന് ഇവർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? എന്ത് സുരക്ഷിതത്വമാണ് കിട്ടുന്നത്? പ്രണയമുള്ള ആളോടൊപ്പം താമസിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു. അതറിഞ്ഞ് അവരുടെ ഒരു മകൻ എന്തൊക്കെയോ എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളെ നാണം കെടുത്താനാണോ ഉദ്ദേശ്യം എന്ന് ചോദിച്ചു. അമ്മയ്ക്കൊരു കൂട്ടുകാരൻ ഉണ്ടാവുന്നത് മകൻ എങ്ങനെയാണ് നാണക്കേടാവുന്നത് എന്ന് എനിക്കിന്നും മനസ്സിലാവുന്നില്ല. ഒരാൾ അമ്മയോ അമ്മുമ്മയോ ആയാൽ അവർ പ്രണയിക്കാനേ പാടില്ലെന്ന് പറയുന്നതാണ് മര്യാദയെങ്കിൽ അത് മൂടുപടമിട്ട കപട മര്യാദയാണ്. അല്ലാതെന്ത് പറയാൻ അല്ലേ? ഒരു പാട്ട് കേൾക്കാം.

എന്തുകൊണ്ടാണ് ഇപ്രകാരം നാണം കെടുത്തരുതെന്ന് മകൻ പറഞ്ഞതെന്നറിയുമോ? മകൻ എന്ന നിലയിൽ അമ്മയുടെ നേരെയുള്ള വിലക്കാണത്. എക്കാലത്തും സ്ത്രീയുടെ നേരെ അടിച്ചേൽപ്പിക്കുന്ന വിലക്ക്. അവളുടെ അനുവാദമില്ലാതെ അവൾക്ക് ചുറ്റും കെട്ടിപ്പൊക്കുന്ന മതിലുകൾ. ഭർത്താവും മകനും മകളും അച്ഛനും സഹോദരനുമെല്ലാം അവൾക്ക് ചുറ്റും വിലക്കുകളുടെ മതിൽ കെട്ടുന്ന മേശന്മാർ തന്നെയാണ് സാമൂഹിക സദാചാരവാദികൾ. ഈ മേശന്മാരുടെ കയ്യാളുകളായി വരിക കൂടി ചെയ്യുമ്പോൾ മതിൽ പൂർണ്ണമാകുന്നു. മതം അതിന് ഗേറ്റുകൂടി പണിയിച്ചു വയ്ക്കും. വിധവയായാൽ തീയിൽ ചാടി മരിക്കാൻ കൽപ്പിച്ചിരുന്ന പ്രാകൃത സമൂഹത്തിൻ്റെ മലിന മനസ്സും ചുമന്ന് നടക്കുന്നവർ ഇന്നുമുണ്ട് എന്നതാണ് സത്യം. അവർക്ക് കയറി നിൽക്കാൻ പറ്റിയ കൂട മതത്തിൻ്റെതു തന്നെയാണ്. ഒരു പാട്ടുകൾ

അച്ഛനോ അമ്മയോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് കരുതുന്ന മക്കളുണ്ട്. അതേസമയം അച്ഛനൊരു കൂട്ടുവേണം, അന്വേഷിച്ചോട്ടെ, അതുമല്ലെങ്കിൽ അമ്മ മറിച്ചൊന്നും പറയരുത്, ഞങ്ങൾ മാട്രിമോണിയലിൽ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന മക്കളുമുണ്ട്. പ്രണയം മറ്റെല്ലാം പോലെ തന്നെ ജീവിതത്തിൽ എല്ലാ കാലത്തും മനുഷ്യന് ആവശ്യം വേണ്ടൊരു തീവ്ര വികാരമാണ്, മനുഷ്യനെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്. കാലവും പ്രായവും മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഭാവതലങ്ങൾ മാറുന്നു എന്നു മാത്രം. കൗമാരത്തിൽ ഒരാളിനുള്ള പ്രണയമായിരിക്കില്ല വാർദ്ധക്യത്തിൽ എന്നു മാത്രം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ എത്രയോ പേർ പ്രണയിക്കുന്നു. ചിലർ പ്രകൃതിയെ പ്രണയിക്കുന്നു, ചിലർ മൃഗങ്ങളെ പ്രണയിക്കുന്നു, മറ്റു ചിലർ പക്ഷികളെ, പൂക്കളെ, യാത്രകളെ, എഴുത്തിനെ, കലകളെ, റേഡിയോയെ, പാട്ടിനെ.

മധ്യവയസ്സിലോ മറ്റോ ഒറ്റയ്ക്കായി പോകുന്നവരുടെ ഏകാന്തതയും സങ്കടങ്ങളും ഒരുപക്ഷെ അവരെ ചുറ്റി നിൽക്കുന്ന മറ്റൊരാൾക്ക് മനസ്സിലായി എന്നു വരില്ല. അവർക്ക് അവരുടെ കാര്യമാണ് പ്രധാനം. മകൻ പറയുന്നത്, അമ്മയ്ക്കൊരു കൂട്ടുകാരനുണ്ടായാൽ ഞാനെങ്ങനെ ഭാര്യയുടെ ബന്ധുക്കളുടെ മുഖത്തു നോക്കും എന്നാണ്. അച്ഛനൊരു കൂട്ടുകാരിയുണ്ടായാൽ ഞാനെങ്ങനെ തല ഉയർത്തി നടക്കും എന്നാണ്. അച്ഛൻ ഇപ്പോഴും പൂതി തീർന്നിട്ടില്ല അല്ലേ എന്നാണ്. ഈ ചോദ്യങ്ങളൊന്നും ഒരു വികസിത സമൂഹത്തിൽ ഉണ്ടാവില്ല. നമ്മളും അവരും തമ്മിലുള്ള വലിയ വ്യത്യാസം അതാണ്. നമുക്ക് രതി പാപമാണ്, ഭക്തിയാണ് പ്രധാനം. മധ്യവയസ്സിലെങ്ങാനും ഇണമരിച്ചുപോയാൽ പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൊള്ളണം. പക്ഷെ ഇതൊന്നും പുതിയ പിള്ളേരിൽ നടപ്പില്ല കേട്ടോ. അവർ ചോദ്യങ്ങൾ ചോദിക്കും, ജീവിതത്തെ പ്രായോഗികമായി കാണും. വരും തലമുറയിൽ വലിയ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഒരു പാട്ട് കേൾക്കാം.

ശരിക്കും മധ്യവയസ്സ് കഴിയുമ്പോഴാണ് സ്നേഹം പൂക്കുകയും അത് അതിൻ്റെ അനന്തമായ നീലാകാശത്ത് ചേരുകയും ചെയ്യുന്നത്. ആകാശം അജ്ഞാതവും അനാദിയുമായി തുടരുന്നതുപോലെ നിത്യമായ സ്നേഹത്തിൽപ്പെട്ട് മനസ്സ് സ്വതന്ത്രമാവുക തന്നെ വേണം. കല്യാണം കഴിഞ്ഞു രണ്ട് പിള്ളേരുമായി ഇനി ആരെ കാണിക്കാനാണ് ഒരുങ്ങുന്നതും വൃത്തിയായി നടക്കുന്നതും എന്ന് ചോദിക്കുന്ന കുലധർമ്മിണികളായ സ്ത്രീകൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മറന്നുപോകരുത്. അവരോട് ചോദിക്കാനുള്ളത്, അപ്പൊ ഇതുവരെ ഒരുങ്ങിയത് ആരെയെങ്കിലും കാണിക്കാനാണോ? വൃത്തിയായി നടക്കുന്നതും ഒരുങ്ങുന്നതും ആരെയെങ്കിലും കാണിക്കുന്നു എന്നതിനപ്പുറം സ്വയം മതിപ്പുണ്ടാവുക എന്നതുകൂടിയല്ലേ? അതും അങ്ങനെ നിൽക്കട്ടെ. യൂകാമും ഹൈ റെസല്യൂഷൻ ക്യാമറയും സ്മാർട്ട് ഫോണിൽ ഉണ്ടായിരിക്കുന്നു എന്നും മറന്നുപോകരുത്. മുഖം മിനുക്കൽ ഭർത്താവിന് വേണ്ടി മാത്രമല്ലെന്നും സമൂഹത്തിനു മുന്നിലെ തന്റെ സാന്നിധ്യത്തിന് വേണ്ടിയാണെന്നും സ്ത്രീകൾ തിരിച്ചറിയുന്നുണ്ടെന്നും മറന്നുപോകരുത്. ഒരു പാട്ട് കേൾക്കും.

എന്താണ് ചില ബന്ധങ്ങളുടെ നിർവചനം? അത്ര എളുപ്പമല്ല ചിലർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. മറ്റുള്ളവർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിയാതെ വരുന്ന ചില ബന്ധങ്ങളുണ്ട്. ചില ബന്ധങ്ങൾ അടയാളപ്പെടുത്തലുകൾ ഒന്നുമില്ലാതെ തുടരുന്നത് തന്നെയാണ് നല്ലത്. ഒരമ്മ എന്നെ കാണാൻ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കടലാസ് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നതുപോലെ നിന്റെ മക്കൾ പോലും സ്നേഹിക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരേ സ്കൂളിൽ എത്ര വർഷം ജോലി ചെയ്തു. നീയിപ്പോൾ ഒറ്റയ്ക്കാണ്, ഞാനും. സ്കൂളിൽ ഒരുമിച്ചുണ്ടായിരുന്നതുപോലെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും നമുക്കൊരുമിച്ച് യാത്ര ചെയ്തുകൂടെ എന്ന് സ്വന്തം കാമമില്ലാത്ത കാമുകൻ. 60 കഴിഞ്ഞ ആ ടീച്ചറിൻ്റെ കണ്ണുകളിൽ ഒരു ചോദ്യചിഹ്നം കൊരുത്തു കിടക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്നു തന്നെ ആ മാഷിന് മറുപടി എഴുതാൻ ഞാൻ പറഞ്ഞു. മറുപടിക്കിടയിൽ ഇനി ഇത്തിരി കാമുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് എഴുതാൻ മറക്കരുതെന്നും ഞാൻ ടീച്ചറിനെ ഉപദേശിച്ചു. ടീച്ചറും മാഷും സന്തോഷത്തോടെ പ്രണയഭരിതരായി ശംഖുമുഖം കടപ്പുറത്തിരിക്കുന്നത് ഞാൻ കണ്ടു. മാഷിൻ്റെ മകൻ എനിക്കയച്ച രോഷം കലർന്ന വാട്സാപ്പ് സന്ദേശം ഞാൻ 100 കഷണങ്ങളായി കടലിലേക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഒരു പാട്ട് കേൾക്കാം.

ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യം വേറൊന്നില്ല. അനാവശ്യമായ മര്യാദകളും അതിനു മുകളിൽ വെച്ച് കെട്ടുന്ന ധർമ്മങ്ങളും ഭാവനകൾ മാത്രമാണ്. യാഥാർത്ഥ്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. മനുഷ്യൻ സ്വതന്ത്രമായി ശ്വസിക്കണം. വിലക്കുകളില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടി ആനന്ദം അനുഭവിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒറ്റപ്പെടലിനേക്കാൾ വലിയ ദുരന്തം വേറെയില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, വിധവകളും വിധുരരും മാട്രിമോണിയൽ കോളത്തിൽ കൂട്ടുകാരെ അന്വേഷിക്കുന്ന കാലം എന്നാണ് വരിക എന്നത്. അതിന് അധികകാലം വേണ്ടി വരില്ല. ഒരു പാട്ട് കേൾക്കും.

കൗൺസിലിങ്ങിനിരിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും സാക്ഷിയാകേണ്ടി വരും. രസകരമായ സംഭവങ്ങൾ, ദുഃഖകരമായ സംഗതികൾ, വിചിത്രമായ കാര്യങ്ങൾ. ഒരിക്കൽ രണ്ട് മധ്യവയസ്കർ ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. പേരക്കുട്ടിയാണ്, അമിത വികൃതി ഉണ്ടാക്കുന്നു എന്നതാണ് പ്രശ്നം. കുറച്ച് പ്രശ്നങ്ങൾ, കുട്ടിയുടെ അച്ഛനും അമ്മയുമല്ല, അപ്പൂപ്പനും അമ്മൂമ്മയുമാണ്. കുട്ടി അപ്പൂപ്പനെ അച്ചാച്ചനെന്നും അമ്മൂമ്മയെ അമ്മാമയെന്നുമാണ് വിളിച്ചത്. ഞാൻ ചോദിക്കാതെ തന്നെ അവർ പറഞ്ഞു, എനിക്കൊരു മകൻ, ഇവൾക്ക് ഒരു മകൾ. അവർ കല്യാണം കഴിഞ്ഞ് വടക്കേ ഇന്ത്യയിലേക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക്, ഇവളും വീട്ടിൽ ഒറ്റയ്ക്ക്. പിള്ളേരുടെ വിവാഹം കഴിഞ്ഞ് അവർ ഡൽഹിയിലോട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കേരള എക്സ്പ്രസ്സിൽ ഒരുമിച്ചാണ് പോയത്. തിരിച്ചു വന്നത് ഒരുമിച്ച്. പേട്ടയിൽ ഇറങ്ങി ഓട്ടോ വിളിക്കുമ്പോൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ച ഞങ്ങൾ ഇന്നോളം ഒരുമിച്ച് തന്നെയാണ്. പ്രണയമായ ആർദ്രമായി ഒരുമിച്ച്. അന്ന് അത് കേൾക്കുമ്പോൾ ആ ഞായറാഴ്ചയ്ക്ക് കുറേ കൂടി സൗന്ദര്യമുണ്ട് എന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. എത്ര നല്ല വാക്കുകൾ, പ്രണയമായ ആർദ്രമായി ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടുപേർ. ഒരു പാട്ട് കേൾക്കാം.

ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ കുറച്ചുനാൾ കഴിഞ്ഞ് മറ്റൊരാളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ അത് ഭർത്താവിനോട് കാണിക്കുന്ന നീതികേടാണെന്ന് വിശ്വസിച്ചു വച്ചിരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അങ്ങനെ വിശ്വസിച്ചു വച്ചിരിക്കുന്ന സമൂഹവുമുണ്ട്. ചിതയിലെ ചൂടാറിയിട്ടില്ല, അതിനു മുമ്പേ അവൻ വേറെ കെട്ടിയിരിക്കുന്നു എന്ന് പരിഹസിക്കുന്നവരുണ്ട്. വിധുരൻ വിധുരനായി തുടരണം, അല്ലെങ്കിൽ അവൻ കാമാർത്ഥനാണ്. അപരിഷ്കൃതമായ മാനസികാവസ്ഥകളിൽ നിന്ന് നമ്മൾ എന്താണ് മോചിതരാവുന്നത്? ഒറ്റപ്പെടുമ്പോൾ ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നവർക്ക് അത് വിലക്കുന്ന സമൂഹം പ്രാകൃത സമൂഹമാണ്. കപട സദാചാരത്തിൻ്റെ കാവലുകളാണവർ. മനുഷ്യർ പരസ്പരം സ്നേഹിച്ചു ജീവിക്കട്ടെ, പ്രണയിച്ചു ജീവിക്കട്ടെ. പാകതയുള്ള ഏത് പ്രണയവും നിലനിൽക്കുക തന്നെ ചെയ്യും, അത് 40 കഴിഞ്ഞാലും 60 കഴിഞ്ഞാലും. 65 കഴിഞ്ഞ ഒരു സുഹൃത്തിൻ്റെ ഇഷ്ടത്തിന് കൂട്ടുനിന്നപ്പോൾ അയാളുടെ മകൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ ചെയ്യുന്നതും പറയുന്നതുമൊന്നും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ്. സുഹൃത്തെ, തനിക്ക് രതി വിലക്കപ്പെട്ടപ്പോൾ കരുത്തുള്ളതും പ്രണയമുള്ളതുമായ ഏത് പുരുഷനെയും സ്വീകരിച്ചുകൊള്ളൂ എന്ന് ഭാര്യയോട് പറഞ്ഞ പാണ്ഡുവിൻ്റെ ഇതിഹാസമുള്ള രാജ്യത്തിൻ്റെ മഹത് സംസ്കാരം നിങ്ങളൊന്ന് വായിച്ചാൽ മാത്രം മതിയെന്ന് ഞാൻ അയാളോട് പറയുന്നു. ഈ രാത്രി ഒരു പാട്ട് കേട്ടാലോ?

പ്രണയമാണ് അമൃതം, ജീവിതം ഹൃദ്യം, മധുരമാം യാത്രകൾ ഒടുങ്ങാതിരിക്കുവാൻ. നക്ഷത്രമെണ്ണിയും നിലാവിൽ മുങ്ങിയും ഞാനീ പുഴയോരത്ത് കാത്തിരിക്കുന്നു. ദൂരെ മഴ നനഞ്ഞ് നീ നടന്നെടുക്കുന്നു. ഭൂമി എത്ര തരളിതം. നിലാവിറ്റുവീഴും ഈ രാത്രി തീരാതിരിക്കുവാൻ. മണലിൽ കുഴിച്ചിട്ട പകലുകൾ. പ്രണയമാണ് അമൃതം, ജീവിതം ഹൃദ്യം. നിന്നെ സ്നേഹിക്കുന്നതേക്കാൾ നിർമ്മലം, നിതാന്ത സുന്ദരം മറ്റെന്ത് ഇവിടെ ഈ ഭൂമിയിൽ എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഒരു പാട്ട് കേൾക്കാം.

സുഖതമീരാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. കൂട്ടുകാരനെക്കുറിച്ചും കൂട്ടുകാരിയെക്കുറിച്ചുമാണ് ഈ രാത്രി മുഴുവൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിലല്ല, ജീവിതത്തിൻ്റെ ഐക്യങ്ങളിലാണ്, പരസ്പരം ചേരുന്നതിലാണ്. അതുമാത്രമേ പറഞ്ഞവസാനിപ്പിക്കാനുള്ളൂ. സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലേ ഉന്മേഷത്തോടെ ഉണരാനാകൂ. ഉന്മേഷത്തോടെ ഉണർന്നാലേ കർമ്മനിരതമായി കാര്യങ്ങൾ ചെയ്യാനാകൂ. അപ്പോൾ ഈ രാത്രി സുഖമായി ഉറങ്ങാം. ഒപ്പമുണ്ടായിരുന്നത് മധുജ. സ്നേഹം, സന്തോഷം.